പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 12 തട്ടകത്തിലൂടെയാണ്. 1955 ആഗസ്റ്റ് 12, മാജിക് മൗണ്ടൻ എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവും 1929 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ തോമസ് മൺ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ച് നിര്യാതനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്. എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണീ നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകും. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിലെത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടി ഒളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്ത പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലോ ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജ്ജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കൃഷിയെഴുത്തിനെ കുറിച്ച് കേൾക്കാം. കൃഷിയെഴുത്തിന്റെ ജന്മഭൂമികയും കർമ്മമേഖലയും അടിസ്ഥാനപരമായി കൃഷിയിടങ്ങൾ തന്നെ. കൃഷിയെഴുത്തിൽ ഏറ്റവും പ്രധാനം കൃഷിപ്പാട്ടുകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകളാണ് കൃഷിപ്പാട്ടുകൾ. കാർഷിക വൃത്തിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് കൃഷിപ്പാട്ടുകൾ. സാമാന്യ ജനതയുടെ ജീവിതവുമായി കൂടുതൽ ബന്ധപ്പെട്ട ഗ്രാമീണ ഗാനങ്ങളാണ് കൃഷിപ്പാട്ടുകൾ. ലാളിത്യമാണ് ഈ ഗാനങ്ങളുടെ പ്രത്യേകത. ഞാറ്റുപാട്ട്, കറ്റപ്പാട്ട്, ചക്രപ്പാട്ട്, കുമ്പപ്പാട്ട്, തോറ്റംപാട്ട് എന്നിങ്ങനെ കൃഷിയുമായി ബന്ധം പുലർത്തുന്ന നാടൻ പാട്ടുകൾ നിരവധിയാണ്. ഭൂരിഭാഗം കൃഷിപ്പാട്ടുകളും കൃഷിപ്പണിക്കാർ തങ്ങളുടെ അധ്വാന ഭാരത്തെ മറക്കാൻ സ്വയം ഉണ്ടാക്കി പാടിയിരുന്നവയാണ്. കാർഷിക വൃത്തിയിലെ അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും കഷ്ടപ്പാടുകളും ജന്മിക്കെതിരായ രോഷപ്രകടനവും പല പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നു. ഒരാൾ പാടി മറ്റുള്ളവർ ഏറ്റുപാടുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ എന്തൊക്കെ കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു അജ്ഞാത കർത്തൃകം നമുക്കുണ്ട്. കൃഷിഗീത. ഇതിന്റെ താളിയോല പകർപ്പിന് ഇപ്പോൾ അച്ചടി മാതൃകകളുമുണ്ട്. വിത്ത് പാട്ടുകൾ, കറ്റപ്പാട്ട്, വിത്തുപൊലിപ്പാട്ട്, പള്ളുപാട്ട് എന്നിവയും കൃഷിയെഴുത്തുകളാണ്. കൃഷി പഞ്ചാംഗം എഴുതിയത് ഡോക്ടർ പി എ ജോസഫാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മലയാള വൈജ്ഞാനിക സാഹിത്യത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരിടം തന്നെ കാർഷിക സാഹിത്യത്തിന് അഥവാ കൃഷിയെഴുത്തിന് നൽകുവാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിച്ചിട്ടുണ്ട്. കർഷകൻ, കേരള കർഷകൻ, കർഷകശ്രീ തുടങ്ങിയവ മലയാളത്തിലെ കൃഷി മാസികകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് എത്രയോ സർഗാത്മക സാഹിത്യകൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തകഴിയുടെ ഏണിപ്പടികൾ, കെ ദാമോദരന്റെ പാട്ടബാക്കി, വൈലോപ്പള്ളിയുടെ കയ്പവല്ലരി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, പുത്തൻകലവും അരിവാളും, പി വത്സലയുടെ നെല്ല്, അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകജെ, എന്തുകൊണ്ടും സമൃദ്ധവും സമ്പന്നവുമാണ് മലയാളത്തിൽ കൃഷിയെഴുത്ത്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിതയെന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യൻ ഒരേ സമയം യുക്തിവാദിയും അന്ധവിശ്വാസിയുമായിരിക്കുമോ? ആദ്യ നോട്ടത്തിൽ അത് അസാധ്യമാണെന്ന് തോന്നാം. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ തെളിവുകളില്ലാതെ ഒരു കാര്യവും അംഗീകരിക്കാത്ത നമ്മൾ മറ്റ് ചില സാഹചര്യങ്ങളിൽ യാതൊരു തെളിവും ചോദിക്കാതെ അസാധാരണമായ അവകാശവാദങ്ങൾ പോലും വിശ്വസിക്കുന്നു. ഇത് അറിവിന്റെ കുറവുകൊണ്ടല്ല, വിമർശനാത്മക ചിന്ത എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പ്രയോഗിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ശാസ്ത്രബോധം എന്നത് ശാസ്ത്രപുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നതല്ല, ഏത് സാഹചര്യത്തിലും ഒരേ യുക്തി പ്രയോഗിക്കാൻ കഴിയുന്ന മനോഭാവമാണ്. ഒരു കൊലക്കേസിന്റെ വിചാരണ നടക്കുന്ന കോടതി മുറി സങ്കല്പിക്കുക. പ്രതി എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാനല്ല കൊല ചെയ്തത്, ഒരു അദൃശ്യ ശക്തിയാണ് അത് ചെയ്തത്. ആ വാദം കോടതി അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. ജഡ്ജി ചോദിക്കുന്നത് തെളിവുകളാണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ശേഖരിക്കുന്നത് ഫോറൻസിക് തെളിവുകളാണ്, അഭിഭാഷകർ പരിശോധിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളാണ്. അവിടെ വിശ്വാസമല്ല, തെളിവാണ് നിർണായകം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കും.

ഇവിടെയാണ് നമ്മുടെ വിമർശനാത്മക ചിന്ത പിന്നോട്ടു പോകുന്നത്. ഒരു പ്രശസ്ത മജീഷ്യൻ വേദിയിൽ നിന്ന് ഒരു വലിയ വസ്തു അപ്രത്യക്ഷമാക്കുന്നു, പ്രേക്ഷകർ കൈയടിക്കുന്നു. എന്നാൽ ആരും അത് യഥാർത്ഥ അത്ഭുതമാണെന്ന് കരുതുന്നില്ല. എല്ലാവർക്കും അറിയാം ഇതിന് പിന്നിൽ ഒരു തന്ത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഉടൻ ചോദ്യങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ ചെയ്തു, പിന്നിലെ സാങ്കേതിക വിദ്യ എന്താണ്, നമ്മുടെ ശ്രദ്ധ എവിടെയാണ് തിരിച്ചുവിട്ടത്. ഇതാണ് വിമർശനാത്മക ചിന്ത. മാജിക്കിനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അതിന് പിന്നിലെ രീതി അന്വേഷിക്കുന്ന മനോഭാവം. ഇതേ സ്വഭാവമുള്ള ഒരു പ്രകടനം മറ്റൊരു സാഹചര്യത്തിൽ നടന്നാൽ പലപ്പോഴും നമ്മുടെ പ്രതികരണം മാറുന്നു. വേദി മാറുന്നു, അന്തരീക്ഷം മാറുന്നു, ആരാധനയുടെ ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നു. അപ്പോൾ പലരും അതിനെ പരിശോധിക്കേണ്ട ഒരു അവകാശവാദമായി കാണാതെ വിശ്വസിക്കേണ്ട ഒരു അനുഭവമായി കാണുന്നു. ഇവിടെ മാറുന്നത് സംഭവമല്ല, മാറുന്നത് നമ്മുടെ മനോഭാവമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ കോൺട്രസ്റ്റ് എഫക്ട് എന്ന് വിളിക്കുന്നു.

ഒരു അവകാശവാദത്തെ വിലയിരുത്തുന്ന രീതി അതിന്റെ ഉള്ളടക്കത്തെക്കാൾ അത് അവതരിപ്പിക്കുന്ന സാഹചര്യത്തെ ആശ്രയിച്ച് മാറുന്ന പ്രവണത. മനുഷ്യന് മറ്റൊരു മാനസിക പ്രവണതയുണ്ട്. അധികാരമുള്ളവരെയോ പ്രശസ്തരെയോ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവരെയോ എളുപ്പത്തിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകും. ഇതിനെ അതോറിറ്റി ബയസ് എന്നാണ് വിളിക്കുന്നത്. ഒരു സാധാരണക്കാരൻ അസാധാരണമായ ഒരു അവകാശവാദം ഉന്നയിച്ചാൽ നാം ചിരിച്ചു തള്ളും. അതേ കാര്യം വലിയൊരു വേദിയിലിരുന്നോ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരാളോ പറഞ്ഞാൽ പലരും അത് ഗൗരവമായി എടുക്കും. അവകാശവാദത്തിന്റെ ശക്തിയല്ല അവിടെ പ്രവർത്തിക്കുന്നത്, അത് അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ പ്രതിച്ഛായയാണ്.

ശാസ്ത്രബോധം എന്നത് സംശയിക്കാൻ പഠിക്കുന്നതാണ്. ശാസ്ത്രം എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കാൻ പഠിപ്പിക്കുന്നില്ല, അതുപോലെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നില്ല. ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരു ലളിതമായ ചോദ്യം മാത്രമാണ്, ഇതിന് തെളിവെന്താണ്? ഈ ചോദ്യം ചോദിക്കുന്നത് അവിശ്വാസമല്ല, അത് സത്യത്തോടുള്ള ബഹുമാനമാണ്. പലർക്കും ശാസ്ത്രീയ അറിവുണ്ട്, എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ആ അറിവ് പ്രയോഗിക്കുന്ന ശീലം രൂപപ്പെട്ടിട്ടില്ല. ഒരു എഞ്ചിനീയർ പാലം പണിയുമ്പോൾ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തും. ഒരു ഡോക്ടർ രോഗനിർണയം നടത്തുമ്പോൾ തെളിവുകൾ പരിശോധിക്കും. പക്ഷെ അതേ വ്യക്തി ജീവിതത്തിൽ ചില അവകാശവാദങ്ങൾ യാതൊരു പരിശോധനയും കൂടാതെ സ്വീകരിച്ചേക്കാം. ഇത് അറിവിന്റെ പ്രശ്നമല്ല, ചിന്തയുടെ സ്ഥിരതയുടെ പ്രശ്നമാണ്. ശാസ്ത്രബോധം എന്നത് ലബോറട്ടറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരേ മാനദണ്ഡം ഉപയോഗിക്കുന്ന മനോഭാവമാണ്. കോടതിയിൽ തെളിവ് ചോദിക്കുന്ന അതേ മനസ്സ് സമൂഹത്തിലും തെളിവ് ചോദിക്കണം. മാജിക് ഷോയിൽ ഇതെങ്ങനെ എന്ന് ചോദിക്കുന്ന അതേ മനസ്സ് അസാധാരണമായ എല്ലാ അവകാശവാദങ്ങളോടും അതേ ചോദ്യം ചോദിക്കണം. അതുകൊണ്ടാണ് കാറൽ സാഗൻ പറഞ്ഞത്, അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ ആവശ്യമാണ്. ഒരു സമൂഹത്തിന്റെ പുരോഗതി അതിലെ മനഃശാസ്ത്രജ്ഞരുടെ എണ്ണം കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യർ എത്രത്തോളം വിമർശനാത്മകമായി ചിന്തിക്കുന്നു എന്നതാണ് യഥാർത്ഥ മാനദണ്ഡം. യഥാർത്ഥ ശാസ്ത്രബോധം എന്നത് ഓരോ അവകാശവാദത്തെയും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുകയല്ല, മറിച്ച് ഓരോ അവകാശവാദത്തിനും ഓരോ മാനദണ്ഡം പ്രയോഗിക്കുകയാണ്. കോടതിയിലായാലും ക്ലാസ് മുറിയിലായാലും ടെലിവിഷനിലായാലും വേദിയിലായാലും വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും തെളിവ്, യുക്തി, കാര്യകാരണ ബന്ധം എന്നിവയ്ക്ക് ഒരേ പ്രാധാന്യം നൽകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിമർശനാത്മക ചിന്ത രൂപപ്പെടുന്നത്. അറിവ് നമ്മെ വിവരമുള്ളവരാക്കും, എന്നാൽ വിമർശനാത്മക ചിന്തയാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. അതാണ് ശാസ്ത്രബോധത്തിന്റെ യഥാർത്ഥ അടയാളം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക് വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: സുഹൃത്തിന്റെ വീട്ടിലെ സുന്ദരമായ ഒരു സായാഹ്നം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒത്തുചേരുന്നു. സന്തോഷം പങ്കിടുന്ന ഒരു ചടങ്ങാണ്. ഏറ്റവും അടുപ്പമുള്ളവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. 5 മണിയോടെ ഏതാണ്ട് എല്ലാവരും എത്തിച്ചേർന്നു. ഒരു സുഹൃത്ത് മാത്രം എത്തിയില്ല. കുറച്ചുനേരം കാത്തു. ഫംഗ്ഷൻ ആരംഭിച്ചു. ആശംസകൾ നേർന്നും സല്ലപിച്ചും നന്നായി ഭക്ഷണം കഴിച്ചും അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞു. രാത്രി ഏറെ കഴിഞ്ഞിട്ടും വേണ്ടപ്പെട്ട ആ സുഹൃത്ത് മാത്രം വന്നില്ല. ഫംഗ്ഷന്റെ ക്ഷീണത്തിൽ നേരത്തെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു നോക്കുമ്പോഴുണ്ട് വാട്സാപ്പിൽ ചങ്ങാതിയുടെ 2 വരി സന്ദേശം. മറന്നതല്ല, മനഃപൂർവമല്ല. മനസ്സിൽ സന്തോഷമില്ല. കുറെ പ്രശ്നങ്ങൾ, ചില ടെൻഷനുകൾ. നിന്നെപ്പോലെ നന്മയുള്ള ഒരാളിന്റെ സന്തോഷമുള്ള ചടങ്ങിൽ വന്ന് സന്തോഷം അഭിനയിക്കാൻ വയ്യ. ക്ഷമിക്കുകയും വേണ്ട. ഒട്ടും അമാന്തിക്കാതെ തിരിച്ചു മറുപടി കൊടുത്തു. എനിക്ക് താങ്കളെ കുറെ കൂടി നന്നായി ചേർത്തു പിടിക്കാൻ തോന്നുന്നു. ഷോ അല്ല സൗഹൃദമെന്നും പരസ്പരം മനസ്സിലാക്കലാണ് അതിന്റെ അടിസ്ഥാനമെന്നും തിരിച്ചറിയാൻ കഴിയുന്ന അപൂർവമായ മുഹൂർത്തം. മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടി എന്നൊക്കെ സിനിമയിൽ പാടാനാകും. എന്നാൽ ജീവിതത്തിൽ അങ്ങനെയല്ല. ജീവിതം യാഥാർത്ഥ്യമാണ്. അത് അഭിനയിച്ചു തീർക്കേണ്ടതല്ല. സുഹൃത്തിന്റെ വീട്ടിലെ ചേതോഹരമായ ഒരു സായാഹ്നം. അത് സന്തോഷത്തിന്റേതാണ്, ഉത്സവത്തിന്റേതാണ്. അതിൽ ഹൃദയപൂർവം ഭാഗമാകണമെങ്കിൽ മനസ്സത്രയും ആഹ്ലാദകരമായിരിക്കണം. ആഹ്ലാദകരമാകണമെങ്കിൽ അത്രമേൽ മനം സ്വതന്ത്രമായിരിക്കണം. സ്വതന്ത്രമായിരിക്കണം മനസ്സെങ്കിൽ ടെൻഷനേ ഉണ്ടായിരിക്കരുത്. ടെൻഷൻ ഫ്രീ എന്നാൽ സ്ട്രെസ് ഫ്രീ എന്നാണ്. ഒപ്പമുള്ളവർ നല്ല പിന്തുണ നൽകിയാൽ മാത്രം മതിയാകും ടെൻഷൻ കുറയാൻ. സന്തോഷമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളം സന്തോഷകരമായിരിക്കണം. വേണ്ടപ്പെട്ടവരുടെ മുൻപിൽ അഭിനയിക്കാതിരിക്കുക. വേദനയുണ്ടെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുക. എന്തുപറ്റി, വല്ലാതെ മൂഡ് ഓഫ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കണം. അതിന് മാറി നിൽക്കുക തന്നെയാണ് നല്ലത്. അത് മനസ്സിലാക്കുന്ന സുഹൃത്ത് ഹൃദയപൂർവം പറയാതെ പറയും, എനിക്ക് താങ്കളെ കുറെ കൂടി നന്നായി ചേർത്തുപിടിക്കാൻ തോന്നുന്നു എന്ന്.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: നീ എവിടെയായിരുന്നു?
2: ഒരു യാത്ര വേണ്ടി വന്നു, വിചാരിച്ചാൽ രണ്ടു മൂന്ന് ദിവസം വൈകി. അതിനുള്ള വഴക്കിപ്പൊ കേക്കാം, മാഷെ കണ്ട് അതും കേട്ടിട്ട് ഞാനിപ്പോ വരാം.
1: നിക്ക്, മാഷ കാണാൻ ഇനി പറ്റില്ല. പോയി. നീ അന്ന് ഇവിടെ വന്നിരുന്നു എന്ന് കേണന് പറഞ്ഞു. ഡോക്ടർ എത്തുമ്പോഴേക്കും
3: നീ പോവാൻ വഴിയുള്ളിടത്തൊക്കെ അന്വേഷിച്ചു. വരൂ എന്ന് വിചാരിച്ച് രണ്ടു ദിവസം കാക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അത്രേ.

0: ചില അപസ്മം ഏതെങ്കിലും പുണ്യനദിയിൽ ഒഴുക്കണം. ആത്മശാന്തിക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം.
1: കുറെ നേരമായി ഒരാളൊന്ന് കാത്തിരിക്കുന്നു, പേഷ്യന്റ് അല്ലാത്ര ഈ സ്ലിപ്പ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു.

0: ഹലോ,
1: ആ
0: ഇങ്ങോട്ട് വരാതെ നിന്നെ മാത്രം കാണാൻ വന്നത് ഏതായാലും വെറുതെ ആവില്ല. കാരണം ഒരു തലയിലേറ്റ് നടന്ന് മതിയായിട്ടുണ്ടാവും. അവിടെ വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ അങ്ങോട്ട് വരാം.
2: വരൂ, അവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാ മതി, ഫ്രീ ആവുമ്പോ ഡോക്ടർ വരും.

0: ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നേരിട്ടൊരു വരവ്? അതും ഇങ്ങോട്ട്
1: വീട്ടിലേക്ക് വന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അവിടെ ശ്രീകുട്ടിയുടെ ഭർത്താവ് ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും എന്നെ അറിയില്ലല്ലോ.
2: ഇവിടേക്കാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നാ മതിയായിരുന്നു. ഗോപിയേട്ടൻ ഇല്ലാത്ത സമയം അത് നന്നായി. കുറച്ചു ദിവസം മുമ്പ് അഡ്വക്കേറ്റ് രാമനാഥന്റെ വീട്ടില് മരപ്പണിക്ക് പോയിരുന്നു നീ. ഗോപിയേട്ടന്റെ ക്ലോസ് ഫ്രണ്ടാ, വക്കീല് ലഞ്ചിന് കൊണ്ടുപോയതാ ഏട്ടനെ. അവിടെ ചെന്നപ്പോഴുണ്ട് ഉളിയും കൊട്ടുവടിയായിട്ട് ഇവൻ. നാണം കിട്ടുവത്രേ, അളിയനാണെന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ?
0: അല്ലെങ്കിലും നമ്മളെ രണ്ടുപേരെ അവഹേളിക്കുന്നത് പണ്ടേ അച്ഛനും മോനും ഒരു സുഖാണല്ലോ. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവിടെ വന്ന് നാല് വാക്ക് പറയാനിരുന്നതാ ഞാൻ. പിന്നെ ആലോചിച്ച് വെറുതെ എന്തിനാ എന്റെ എനർജി വേസ്റ്റ് ആക്കുന്നത്?
1: അച്ഛൻ കല്യാണത്തിന് വന്നതാണല്ലോ.
0: വന്നു, അത് നാട്ടുകാരെല്ലാവരും കാണുകയും ചെയ്തു. ഹാളിൽ വന്ന് ആ കുട്ടിയെ കരയിപ്പിച്ച് ആരോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ഒരൊറ്റ പോക്ക്. താലി കെട്ടുമ്പോഴും മോള് യാത്ര ചോദിക്കുമ്പോഴും വന്ന സകലരും അന്വേഷിച്ചു അച്ഛൻ വന്നിട്ട് എവിടെ പോയിന്ന്. എന്ത് സമാധാനം പറയും? സംഭവിച്ചത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്റെ സ്റ്റാൻഡ് ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ അച്ഛനെ നോക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇവളും പറഞ്ഞിട്ടില്ല. ഞങ്ങള് രണ്ടുപേരും മക്കളല്ല എന്ന മട്ടിലല്ലേ അച്ഛനെ ഇറങ്ങിപ്പോയത്?
2: ഒരു ജനറേഷൻ ഗ്യാപ്പൊക്കെ എവിടെയുണ്ടാവും? അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം വയസ്സായാൽ.
0: ഇനിയിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. ചോദിക്കുന്നവരോടൊക്കെ ഞാനിപ്പോ പറയാറ് അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയെന്നാ. പണ്ടൊക്കെ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു, വയസ്സായാല് കെട്ടും കെട്ടി കാശിക്കോ കൈലാസത്തിനോ മറ്റോ പോവും. തിരിച്ചു വന്നില്ലെങ്കിൽ മോക്ഷം കിട്ടിയെന്നാ വിശ്വാസം.
1: വിശ്വാസമാക്കണ്ട, ഇനി ഉറപ്പിച്ച എന്നെ പറയാം, അച്ഛൻ തിരിച്ചു വരില്ല. മോക്ഷം കിട്ടി എന്നുള്ളത് നേരാ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത് മുറപ്രകാരം മൂത്ത മകന. അതിനെ ചിതാഭസ്മം ചേച്ചി ഏൽപ്പിച്ചിട്ട് പോകാമെന്നേ കരുതിയുള്ളൂ. ഇനി അത് വേണ്ട. ആത്മാവ് എന്നൊന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തൊട്ട് അതിന് വേദനിക്കും. ഞാൻ മതി, അച്ഛൻ അതാ ഇഷ്ടം.
0: പ്രേമ
1: വേണ്ട, ഇനി ആ പേര് പോലും ഓർമ്മിക്കണ്ട. സമാധാനമായിട്ടിരുന്നുള്ളൂ, നിങ്ങളെ വിഷമിപ്പിക്കാൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഓരോ പൗരനും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. അധികാരത്തിന് വാഴ്ത്തുപാടുകയല്ല, അനീതിയോട് വഴക്കടിക്കുകയാണ് വേണ്ടത്. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ മനുഷ്യ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചപ്പോഴെല്ലാം അത് ചോദ്യം ചെയ്യലിലൂടെയും നിലവിലുള്ള അനീതികളെ ധീരമായി എതിർത്തതിലൂടെയുമാണ്. അധികാരത്തെ കണ്ണടച്ചനുസരിക്കുന്ന ഒരു ജനതയല്ല, മറിച്ച് അനീതിയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം പൗരന്മാരാണ് ഒരു രാഷ്ട്രത്തിന്റെ നട്ടെല്ല്. എന്തുകൊണ്ട് അധികാരം വാഴ്ത്തപ്പെടണം? എവിടെയാണ് നാം അനീതിയെ എതിർക്കേണ്ടത്? ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയേ തീരൂ. അധികാരം എപ്പോഴും ആഗ്രഹിക്കുന്നത് വാഴ്ത്തുപാട്ടുകളാണ്. സ്തുതി പാടുന്നവരെ അധികാരം ഇഷ്ടപ്പെടും, കാരണം അവർ ചോദ്യം ചെയ്യില്ല, തെറ്റുകൾ മറച്ചുവെക്കാൻ സഹായിക്കും. പലപ്പോഴും അധികാരത്തിന് വാഴ്ത്തുപാടുന്നവർ ചെയ്യുന്നത് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ്. എതിർത്താൽ നഷ്ടപ്പെട്ടേക്കാവുന്ന സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും അവർ ഭയപ്പെടുന്നു. ഇതൊരുതരം ഭീരുത്വമാണ്. ചിലപ്പോഴൊക്കെ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി മാധ്യമങ്ങളും കലാകാരന്മാരും അധികാരത്തിന്റെ സ്തുതിപാഠകരായി മാറാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സത്യവും വിമർശനാത്മക ചിന്തയും സമൂഹം അറിയാതെ പോകുന്നു. പല ഏകാധിപത്യ രാജ്യങ്ങളിലും കലയും സാഹിത്യവും അധികാരികളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നു. അവിടെ ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെടുന്നു. സെയിന്റ് എഫക്ട് എന്ന ഒരു മനഃശാസ്ത്ര തത്വമുണ്ട്. ഒരു ഭരണാധികാരിയെ വിമർശനാതീതമായി കണക്കാക്കുന്ന പ്രവണതയാണിത്. അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്ന ചിന്താഗതി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് തകർക്കുന്നത്. അധികാരം ചോദ്യം ചെയ്യപ്പെടാതെ വരുമ്പോൾ അത് അനിയന്ത്രിതമായി വളരുകയും സ്വാഭാവികമായും അനീതിക്ക് വഴിവെക്കുകയും ചെയ്യും. വിമർശനങ്ങളില്ലാത്ത അധികാരം വേരുകളില്ലാത്ത മരം പോലെയാണ്, അതിന് നിലനിൽക്കാൻ കഴിയില്ല. അത് സമൂഹത്തിന് തണൽ നൽകില്ല. അനീതിയുമായി എന്തിനു വഴക്കടിക്കണം? വഴക്കടി എന്നതുകൊണ്ട് ഇവിടെ ആക്രമണമല്ല, മറിച്ച് ധാർമ്മികവും നിയമപരവുമായ പ്രതിഷേധമാണ് ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ചിന്തകനായ ആൽബർട്ട് കാമു പറഞ്ഞതുപോലെ, നീതിക്ക് വേണ്ടി പോരാടാൻ വിസമ്മതിക്കുന്നത് അനീതിക്ക് കീഴടങ്ങുന്നതിന് തുല്യമാണ്. നമ്മുടെ മുന്നിൽ അനീതി നടക്കുമ്പോൾ നാം മൗനം പാലിച്ചാൽ ആ അനീതിക്ക് നാം നൽകുന്ന മൗനാനുവാദമായി അത് മാറും. അനീതിയെ എതിർക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ധാർമ്മികമായ കടമയാണ്. തെറ്റാണ് എന്നുറപ്പുള്ള ഒരു കാര്യത്തോട് കണ്ണടയ്ക്കുന്നത് സ്വന്തം മനസാക്ഷിയോട് ചെയ്യുന്ന നീതികേടാണ്. ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയും ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയും അധികാരത്തെ വാഴ്ത്തുകയല്ല ചെയ്തത്. അവർ നിലവിലുള്ള അനീതികളെ ചോദ്യം ചെയ്യുകയും അതിനോട് വഴക്കടിച്ച് നീതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അനീതിക്കെതിരായ പോരാട്ടം എന്നത് എപ്പോഴും വലിയ വിപ്ലവങ്ങളായിരിക്കണമെന്നില്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാം. തെറ്റായ തീരുമാനങ്ങളോട് വിവരങ്ങൾ തേടിക്കൊണ്ട് പ്രതികരിക്കുക, സമൂഹ മാധ്യമങ്ങളിലും പൊതുവേദികളിലും സത്യം തുറന്നു പറയുക, അനീതിക്കിരയായവർക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക. വിവരാവകാശ നിയമം പോലുള്ള നിയമപരമായ വഴികളിലൂടെ അനീതിയുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക. അനീതിയെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിനെ ഭയപ്പെടരുത്. ഒരു വ്യക്തി തുടങ്ങുന്ന ചെറുത്തുനിൽപ്പാണ് പലപ്പോഴും വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്നത്. അധികാരം വാഴ്ത്തപ്പെടാനുള്ളതല്ല, മറിച്ച് സേവനം ചെയ്യാനുള്ളതാണ്. അനീതിക്കെതിരായ വഴക്കടി എന്നത് ക്രിയാത്മക പൗരത്വത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യം ആരോഗ്യകരമായി നിലനിൽക്കണമെങ്കിൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന ഒരു വിമർശക വിഭാഗം അനിവാര്യമാണ്. പ്രതിപക്ഷം മാത്രമല്ല, സാധാരണ പൗരന്മാരും ഈ വിമർശനത്തിന്റെ ഭാഗമാവണം. ജോൺ എഫ് കെന്നഡി പറഞ്ഞതുപോലെ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുക. ഈ ചോദ്യം നമ്മൾ അധികാരത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നീതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിലാണ് ഊന്നൽ നൽകേണ്ടത്. ഈ പ്രകാശചിന്ത നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കോളേജ് ക്യാമ്പസിലെ റാഗിങ്ങിനോട് വഴക്കടിക്കുക. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ജോലിസ്ഥലത്തെ അഴിമതിയോടും വിവേചനത്തോടും വഴക്കടിക്കുക. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ അനീതികളോടും തെറ്റായ ചിന്തകളോടും വഴക്കടിക്കുക. അധികാരത്തെ അംഗീകരിക്കുക, എന്നാൽ അനീതിയെ എതിർക്കുക. ഇതാണ് ഒരു ക്രിയാത്മക പൗരന്റെ മനോഭാവം എന്ന് മറന്നു പോകരുത്. അധികാരത്തിന് മുന്നിൽ തലകുനിക്കുന്ന മൗനം പാലിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ അനീതിക്ക് എളുപ്പമാണ്. എന്നാൽ ഓരോ ചെറിയ അനീതിയെയും എതിർക്കാൻ തുടങ്ങുമ്പോൾ സമൂഹം കൂടുതൽ പ്രകാശമുള്ളതായി മാറും. വാഴ്ത്തുപാട്ടുകൾ അധികാരികളെ തൃപ്തിപ്പെടുത്തുമായിരിക്കും, എന്നാൽ വഴക്കടി ചരിത്രത്തെ മാറ്റിയെഴുതുക തന്നെ ചെയ്യും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ നമ്മൾ പലപ്പോഴും വലിയ ലഹരി മരുന്നുകളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, കഞ്ചാവ്, ഹെറോയിൻ, കൊക്കെയിൻ തുടങ്ങിയവയെക്കുറിച്ച്. എന്നാൽ ഇതിനു മുൻപേ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ചിലതു കൂടിയുണ്ട്. അതാണ് ഗെറ്റ്വേ സബ്സ്റ്റൻസ് അഥവാ ചവിട്ടുപടി ലഹരികൾ. എന്താണ് ഈ ഗെറ്റ്വേ സബ്സ്റ്റൻസ്? വലിയ ലഹരികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആളുകൾ ആദ്യമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഗെറ്റ്വേ സബ്സ്റ്റൻസ്. ഇവ ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവകാരികളല്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇവയുടെ തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റുകയും വലിയ ലഹരികളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാധാരണയായി കാണുന്ന ചില ഗെറ്റ്വേ സബ്സ്റ്റൻസ് ഇവയാണ്: പുകയിലയും നിക്കോട്ടിനും. സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും നിരുപദ്രവകാരികളല്ല. നിക്കോട്ടിൻ തലച്ചോറിലെ ഡോപമിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരുതരം സന്തോഷം നൽകുകയും കൂടുതൽ ഡോപമിൻ തേടി മറ്റു ലഹരികളിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. മദ്യവും കഫീനും. മദ്യവും കഫീനും പലപ്പോഴും സാമൂഹികപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് അമിതമാകുമ്പോൾ ലഹരിയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും പിന്നീട് കഞ്ചാവോ മറ്റ് ഹെവി ഡ്രഗ്സോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. വേദന സംഹാരികളും ഉറക്കഗുളികകളും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്ന വേദന സംഹാരികളും ഉറക്കഗുളികകളും ഒരുതരം ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ടാക്കുന്നു. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എങ്ങനെയാണ് വലിയ ലഹരികളിലേക്ക് നയിക്കുന്നത്? ഇവ പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് വലിയ ലഹരികളിലേക്ക് നയിക്കുന്നത്. ഒന്ന്, മസ്തിഷ്കത്തിലെ മാറ്റങ്ങൾ. ഈ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപമിൻ പാത സജീവമാവുകയും അത് ലഹരിയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ട്, സാമൂഹികമായ പ്രവണതകൾ. പലപ്പോഴും സിഗരറ്റോ മദ്യമോ ഉപയോഗിക്കുന്ന കൂട്ടുകാർ വലിയ ലഹരികളിലേക്ക് കടന്നുപോകാൻ എളുപ്പത്തിൽ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. മൂന്ന്, ലഭ്യത. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എളുപ്പത്തിൽ ലഭ്യമാകുന്നതുകൊണ്ടുതന്നെ ഉപയോഗം എളുപ്പമാണ്. ഇത് വലിയ ലഹരികളിലേക്ക് കടന്നുപോകാനുള്ള സാധ്യത കൂട്ടുന്നു. നമ്മുടെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം? കുട്ടികളോട് തുറന്ന് സംസാരിക്കുക. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ വിവരങ്ങൾ നൽകുക. മാതാപിതാക്കൾ മാതൃകയാവുക. കുട്ടികളുടെ മുന്നിൽ വച്ച് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാതിരിക്കുക. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കാൻ അവരെ പഠിപ്പിക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുക. സഹായം തേടാൻ മടിക്കരുത്. നമ്മുടെ സമൂഹം ലഹരി വിമുക്തമാകണമെങ്കിൽ ഈ ചെറിയ ലഹരികളെയും നമ്മൾ ഗൌരവത്തോടെ കാണണം. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ലഹരികളിലേക്കുള്ള ഒരു ട്രയൽ റൺ അല്ല, മറിച്ച് ഒരു ചതിക്കുഴിയാണ്. അതുകൊണ്ട് ഈ ചതിക്കുഴിയിൽ വീഴാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ കരുണാസായിയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.
2: ലഹരിക്കെതിരെ

പച്ചക്കറികൾ പാകം ചെയ്യേണ്ട വിധം. നാം ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ പോഷക ഘടകങ്ങൾ കിട്ടുന്നതിനു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും പാചകം ചെയ്യുമ്പോഴായാലും പോഷക ഘടകങ്ങളെ കൂടി മുൻനിർത്തി വേണം പ്രവർത്തിക്കാൻ. ദീർഘനേരം വേവിച്ചാൽ ഭക്ഷണങ്ങളിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതേസമയം കൂടുതൽ വേവിക്കുന്നത് പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റുകളെ സ്വതന്ത്രമാക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതു തരം പാചക രീതിയാണ് സ്വീകരിക്കേണ്ടത്? ഏതാണ് ഫലപ്രദം? പാചകം ചെയ്യാതെ പച്ചക്കറികളും മറ്റും അതേപടി കഴിക്കുന്നതാണ് നവീന ആരോഗ്യ ഡയറ്റുകളുടെ സ്വഭാവരീതി. വിറ്റമിൻ സി പോലെയുള്ള വളരെ ദുർബലമായ ഘടകങ്ങൾ ഇത്തരത്തിൽ കഴിക്കുന്നത് വഴി ശരീരത്തിന് ലഭ്യമാകുന്നു. എന്നാൽ അപ്പോഴും ആന്റി ഓക്സിഡന്റുകൾ അപ്രാപ്യമായി നിലകൊള്ളും. ആയതിനാൽ പലതരം പാചക രീതികൾ മാറി മാറി സ്വീകരിക്കുന്നതാണ് ഉത്തമം. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പച്ചക്കറികളിൽ വെള്ളത്തിൽ ലയിക്കുന്ന ധാരാളം വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. എന്നാൽ വെള്ളത്തിൽ ലയിക്കാത്തവ ചൂടാക്കുമ്പോഴോ ഓക്സിഡേഷൻ മൂലമോ നഷ്ടപ്പെടുന്നു. പച്ചക്കറികൾ വേവിച്ച വെള്ളം ഊറ്റിക്കളയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ തുടങ്ങിയ ധാതുക്കൾ അതിലൂടെ നഷ്ടമാകും. ഇതൊഴിവാക്കാനായി വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുക. അല്ലെങ്കിൽ ഈ വെള്ളം ഊറ്റിക്കളയുന്നതിന് പകരം മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുക. പച്ചക്കറികൾ ഇരുമ്പ് കത്തികൊണ്ട് മുറിക്കുന്നതും ചതഞ്ഞു പോകുന്ന വിധം വളരെ ചെറുതായി മുറിക്കുന്നതും പോഷകമൂല്യം നഷ്ടമാകാൻ ഇടയാക്കുന്നു. അതിനാൽ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കുക. ഒപ്പം മുറിച്ചതിന് ശേഷം വീണ്ടും കഴുകാതിരിക്കുക. വിറ്റമിൻ എയും കരോട്ടിനുകളും പാകം ചെയ്യുന്നതിലൂടെ നഷ്ടമാകുന്നില്ല. എന്നാൽ പലപ്പോഴും ചൂടാക്കുമ്പോൾ പച്ചക്കറികളിലെ വിറ്റമിൻ സിയും പൊട്ടാസ്യവും നഷ്ടമാകുന്നു. മൈക്രോവേവിൽ പാചകം ചെയ്യുന്നത് വിറ്റമിൻ സി നഷ്ടമാകാതെ സംരക്ഷിക്കുന്നു. ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട എല്ലാ വിറ്റമിനുകളും ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നവയാണ്. പച്ചക്കറികൾ അടച്ചു വേവിക്കണം. വേവിച്ച വെള്ളം കളയുന്നതിന് പകരം ഗ്രേവിയായി മറ്റു കറികളിൽ ചേർക്കുക. ഇവയെ സൂപ്പുണ്ടാക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയുമാകാം. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ പുറംതൊലിയോടുകൂടി വേവിക്കണം. ഇത് പോഷകങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നതിനെ തടയും. ഇപ്രകാരം വേവിച്ച ശേഷം അവ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാം. വിറ്റമിൻ സി അടങ്ങിയ പച്ചക്കറികൾ മൂടിയുള്ള പാത്രത്തിൽ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുന്നതിലൂടെ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് പോഷകങ്ങൾ അധികം നഷ്ടപ്പെടാതെ സഹായിക്കും. വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുമ്പോൾ വെള്ളം തിളച്ചതിനു ശേഷം പച്ചക്കറികൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. ശക്തമായ ഗന്ധമുള്ള പച്ചക്കറികൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് തുറന്നു വെച്ച് പാചകം ചെയ്യുക. മറ്റുള്ളവയെല്ലാം നന്നായി അടച്ചുവെച്ച് പാചകം ചെയ്യാം. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ഒരിക്കലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുത്. കരുതലോടെയുള്ള പാചക രീതികൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മ വളരെയധികം ചോർന്നു പോകാതെ ലഭ്യമാകുന്നതിന് സഹായിക്കുന്നു. ആഹാര തിരഞ്ഞെടുപ്പുകൾ ആരോഗ്യകരമാക്കുന്നതിനോടൊപ്പം പാചക രീതികളും ആരോഗ്യകരമാകട്ടെ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ കഥ എഴുതി നിർമ്മിച്ച ചിത്രമാണ് കിടപ്പാടം. മുതുകുളം രാഘവൻ പിള്ളയുടെ സംഭാഷണം. MRS മണിയുടെ സംവിധാനം. അഭയദേവിന്റെ 8 പാട്ടുകൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. 1985 February 11 പ്രദർശനത്തിനെത്തിയ കിടപ്പാടം എന്ന ചിത്രത്തിൽ പ്രേം നസീർ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ പങ്കജം, മിസ് കുമാരി, കുമാരി തങ്കം, ബേബി ഗിരിജ, മുതുകുളം രാഘവൻ പിള്ള, മാത്തപ്പൻ, മാസ്റ്റർ ബോബൻ കുഞ്ചാക്കോ എന്നിവർ വേഷമിട്ടു. AM രാജ, LPR വർമ്മ, സ്റ്റെല്ല, കവിയൂർ രേവമ്മ എന്നിവരായിരുന്നു ഗായകർ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യത്തെ കേരളീയൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യത്തെ കേരളീയൻ ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചുവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
2: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് ആദ്യം കന്മദം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് ഐരൂരിൽ നിന്നും ഗിരി, ജസ്ന എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. കൈതപ്പുറം രചനയും സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം. ചിത്രം കാരുണ്യം. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ഇന്ദിരാനഗറിൽ നിന്നും രാജീവ്.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ഷിബു ചക്രവർത്തി രചിച്ച് ജോൺസൺ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിനി മാനത്തെ വെള്ളിത്തേര എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു. കെ എസ് ചിത്രയും വാണിജ്യറാമും ചേർന്ന് ഗാനം ആവശ്യപ്പെടുന്നു. ചെറുകുളത്ത് നിന്നും സ്റ്റീഫൻ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ? പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലീവാൻ. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. രചന ഷിബു ചക്രവർത്തി, സംഗീതം രവീന്ദ്രൻ, ആലാപനം KJ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് ചെറിയ കട്ടക്കയിൽ നിന്നും ശ്രീകുമാർ, മീനാക്ഷി, സുരേന്ദ്രൻ എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്, ആലാപനം കെ ജി യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നു മഴുവൻകോട് നിന്നും രാജി, മാലിനി എന്നിവർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനിയുണർത്താം സഖേ. ഒടുവിലി ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. മണ്ണാങ്കോട് നിന്നും മഹേഷ്, സുമേഷ്, രാജേഷ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഇടം പകർന്നിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം എം ജി ശ്രീകുമാർ. ചിത്രം ദേവാസുരം.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ചെങ്കോൽ എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു വെളിയന്നൂരിൽ നിന്നും സുരേന്ദ്രൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടി ഒരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? കൈതപ്പുറം രചിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം സവിധം.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. വീരണകാവ് നിന്നും സുരേഷ്, സുജ എന്നിവർ ആവശ്യപ്പെടുന്ന മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നത് കെ ജെ യേശുദാസും സുജാതാ മോഹനും. സംഗീതം ജോൺസൺ, രചന ഐ എസ് കുണ്ടൂർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്ന് ഓതി. ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞെന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ആയുഷ് കാലം. ഗാനം ആവശ്യപ്പെടുന്നത് കണ്ടലിൽ നിന്നും രാജീവൻ, ചിത്ര, സുനിൽ എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ഒറ്റക്കമ്പിനാദം.
2: ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പ്രേംജിയെ കുറിച്ച് കേൾക്കാം. സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്, MB ഭട്ടതിരിപ്പാട് എന്നായിരുന്നു പരക്കെ അറിയപ്പെട്ടിരുന്നത്. അഭിനേതാവ് എന്ന നിലയിലും നാടകകൃത്ത് എന്ന നിലയിലും MB ഭട്ടതിരിപ്പാട് അറിയപ്പെട്ടത് പ്രേംജി എന്ന പേരിലാണ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരുന്ന പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനു വേണ്ടിയും മുന്നോട്ടിറങ്ങിയ യുവരക്തങ്ങളായിരുന്നു EMS, VT ഭട്ടതിരിപ്പാട്, MRB തുടങ്ങിയവർ. അവരോടൊപ്പം ആവേശപൂർവ്വം സാമുദായിക വിപ്ലവത്തിനിറങ്ങി തിരിച്ച ചെറുപ്പക്കാരനായിരുന്നു MP ഭട്ടതിരിപ്പാട്.

സാമുദായിക സദാചാര നടപടികൾക്കെതിരെയുള്ള വിപ്ലവം കേരളത്തിലെ സമരചരിത്രത്തിലെ ശക്തമായ ഏടാണ്. സമുദായത്തിനും സമൂഹത്തിനും ഉപയോഗപ്രദം ആകുമാറ് പല രംഗത്തും കടന്നു ചെല്ലാൻ കഴിവുള്ള പെൺകുട്ടികൾ പോലും സമുദായത്തിലെ ദുശ്ചിന്തകൾ കാരണം വീടുകളിൽ തളച്ചിടപ്പെട്ടിരുന്ന കാലം, ഋതുമതികളാകുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക, ഭർത്താവ് നഷ്ടപ്പെട്ട് ഭാര്യമാർ ജീവച്ഛവങ്ങളെപ്പോലെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുക തുടങ്ങിയ അനാചാരങ്ങളാണ് സാമുദായികമായി നിലനിന്നിരുന്നത്. ഋതുമതികളാകുന്ന പെൺകുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം നിഷേധിച്ച സാമുദായിക ദുരാചാരത്തിനെതിരെയാണ് ചെറുപ്പക്കാർ സംഘടിച്ചത്. സമരത്തിനും പ്രതിരോധത്തിനുമൊക്കെയായി അവർ തിരഞ്ഞെടുത്ത മാർഗം കലയായിരുന്നു, നാടകമായിരുന്നു. വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകമായിരുന്നു അതിന് ആദ്യം തിരികൊളുത്തിയത്. അതേ തുടർന്ന് രംഗത്തുവന്ന രണ്ട് ശക്തമായ നാടകങ്ങളായിരുന്നു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും ഋതുമതിയും. മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരി എന്ന MRB യുടേതായിരുന്നു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഋതുമതി എഴുതിയത് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരി എന്ന MB ഭട്ടതിരിയും, അതായത് സാക്ഷാൽ പ്രേംജി.

0: ഒറ്റക്കമ്പി നാദം.
1: പ്രേംജിയുടെ ഭാര്യ സഹോദരിയായിരുന്നു ഉമ അന്തർജനം. വിധവയായിരുന്നു. അന്ന് വിധവകൾക്ക് പുനർവിവാഹം സാധ്യമായിരുന്നില്ല. ആ സമയത്താണ് ഉമയെ വിവാഹം കഴിപ്പിക്കാനുള്ള ദൗത്യവുമായി EMS മുന്നോട്ട് വന്നത്. ഒപ്പം പ്രേംജിയും. രണ്ടുപേരുടെയും ശ്രമപ്രകാരം ഉമയെ MRB വിവാഹം കഴിച്ചു. സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹമായിരുന്നു അത്. 15-ാമത്തെ വയസ്സിൽ വിധവയായി തീർന്ന കുറിയേടത്തില്ലത്തെ ആര്യ അന്തർജനത്തിന് വിവാഹം കഴിച്ചുകൊണ്ടാണ് പ്രേംജി സാമുദായിക ദുരാചാരത്തിനെതിരെയുള്ള തന്റെ പ്രതിബദ്ധത തെളിയിച്ചത്. സമുദായത്തിൽ നടന്ന രണ്ടാമത്തെ വിധവാ വിവാഹമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു പ്രേംജി.

വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെയാണ് പ്രേംജി ഒരു പ്രൊഫഷണൽ നാടക നടനായി അരങ്ങിലെത്തുന്നത്. അതേ തുടർന്ന് പ്രേംജി അഭിനയിച്ചത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകത്തിലായിരുന്നു. മുത്തിരിങ്ങോട്ട് ഭവത്രാതൻ നമ്പൂതിരിയുടെ അപ്പന്റെ മകൾ, പ്രൊഫസർ ചെറുകാടിന്റെ നമ്മളൊന്ന്, സ്നേഹബന്ധങ്ങൾ എന്നീ നാടകങ്ങളും പ്രേംജിയുടെ അഭിനയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. സമുദായ അംഗങ്ങൾ പലരും എതിർപ്പുമായി രംഗത്ത് വന്നെങ്കിലും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ പ്രേംജിക്കും MRBക്കും EMSനും കഴിഞ്ഞു എന്നതാണ് വാസ്തവം. സാമുദായിക വിപ്ലവം ലക്ഷ്യമാക്കി എഴുതുകയും അഭിനയിക്കുകയും ചെയ്ത നാടകങ്ങളിലൂടെ വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പ്രേംജിക്ക് കഴിഞ്ഞു. അത്രമേൽ വിപ്ലവകാരിയും നടനുമായിരുന്നു പ്രേംജി എന്ന ആ മഹാപ്രതിഭ.

1954 രാമു കാര്യാട്ട് നീലക്കുയിൽ സംവിധാനം ചെയ്തു. ആദ്യ ചിത്രം എന്ന നിലയിൽ പ്രേംജി നീലക്കുയിലിൽ അഭിനയിക്കുമ്പോൾ പ്രായം 42. 1957 രാമു കാര്യാട്ടിന്റെ തന്നെ മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലും പ്രേംജി അഭിനയിച്ചു. ഈ ചിത്രത്തിലൂടെയാണ് MS ബാബുരാജ് ആദ്യമായി സംഗീത സംവിധായകനായത്. തിര, വീണ്ടും ഒരു തിര, അമ്മു, ശ്യാമള ചേച്ചി, മൂടുപടങ്ങൾ എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പ്രേംജിക്ക് കഴിഞ്ഞു. ശാന്തമായ പ്രകൃതവും പതിഞ്ഞ ശബ്ദവും പ്രേംജിയെ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനാക്കി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പിനാദം.
1: 1970 കെ എസ് സേതുമാധവൻ മിണ്ടാപ്പെണ്ണ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അതിൽ മകളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിതനാകുന്ന, നിസ്സഹായനാവുന്ന വൃദ്ധപിതാവിന്റെ വേഷം ചെയ്തത് പ്രേംജിയായിരുന്നു. ഏതൊരു പ്രേക്ഷകന്റെയും കണ്ണുകൾ നിറയ്ക്കാൻ പോകുന്ന തരത്തിൽ തന്മയത്വത്തോടെയാണ് കിട്ടുണ്ണി നായർ എന്ന കഥാപാത്രത്തെ പ്രേംജി അവതരിപ്പിച്ചത്. ഒതേനന്റെ മകനിൽ തച്ചോളി വലിയ കുറിപ്പായി പ്രേംജി തിളങ്ങി.

1971 സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സിന്ദൂരച്ചെപ്പ് എന്ന ചലച്ചിത്രത്തിനായിരുന്നു. നടൻ മധു സംവിധാനം ചെയ്ത ചലച്ചിത്രമായിരുന്നു അത്. ഒരു ആനയുടെ കഥയാണ് സിന്ദൂരച്ചെപ്പ്. ആന മൂന്നു പേരെ കൊല്ലുമെന്ന് ജോത്സ്യൻ പ്രവചിച്ചു. അത് പ്രകാരം സർക്കാർ ആനയെ കൊല്ലാൻ ഉത്തരവിടുന്നു. മനക്കലിലെ ആനയാണ്. സർക്കാർ ഉത്തരവറിഞ്ഞ് വിഷണ്ണനാവുന്ന നമ്പൂതിരി ആനയുടെ രക്ഷയ്ക്കെത്തുന്ന പാപ്പാന് ഒരവസരം കൂടി നൽകാനുള്ള ഉത്തരവറിയുമ്പോൾ നമ്പൂതിരിക്കുണ്ടാവുന്ന സന്തോഷം, വിഷാദവും സന്തോഷവും ഒരു മുഖത്ത് തന്നെ ഭാവപ്രകാശമാകുന്നു. മികവുറ്റ അഭിനയ മുഹൂർത്തങ്ങൾ, അതിലൂടെ പ്രേംജി കടന്നുപോകുന്നത് അത്ഭുത ആദരങ്ങളോടെ നമ്മൾ കണ്ടിരുന്നു പോകും.

തുമ്പോലാർച്ച, പൊന്നാപുരം കോട്ട, ഉത്തരായനം, തപസ്യ, തുലാവർഷം തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രേംജി തന്റെ സാന്നിധ്യം സജീവമാക്കി. താൻ കൈകാര്യം ചെയ്ത വേഷങ്ങളിലൂടെ ഗ്രാമപ്രദേശത്ത് നമ്മൾ കണ്ടുമുട്ടി പരിചയപ്പെട്ട ഹൃദയനൊമ്പരം അനുഭവിക്കുന്ന വൃദ്ധ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന നൊമ്പരം കാഴ്ചക്കാരെയും ബാധിക്കുമെന്നതിന് സംശയമില്ല. തീർച്ചയായും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുകി ഉയരുന്ന നൊമ്പരം തന്നെയാവും പ്രേംജി കാഴ്ചവെക്കുന്നത്. അഭിനയത്തിന്റെ ഏതു തലത്തിലേക്കും അനായാസേന ആരോഹണ അവരോഹണ ക്രമത്തിലെത്തിച്ചേരുവാനുള്ള പ്രേംജിയുടെ കഴിവ് പ്രശംസനീയം തന്നെ.

0: ഒറ്റക്കമ്പി നാദം.
1: ജഗദ്ഗുരു ആദിശങ്കരൻ, ആനപ്പാച്ചൻ, ലിസ, സന്ധ്യാരാഗം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, സത്യം, സഞ്ചാരി, തൃഷ്ണ, ഒരു തിര പിന്നെയും തിര, യാഗം, ശ്രീകൃഷ്ണ പരിന്ത്, മംഗളം നേരുന്നു, അനുബന്ധം, ഭഗവാൻ തുടങ്ങി എത്രയോ ചിത്രങ്ങൾ. അതിലെല്ലാം പ്രേംജിയുടെ അഭിനയചാരുത ചിത്രലിപികളിലെന്ന പോലെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിരിക്കുന്നു. അത്രയേറെ ഹൃദയാകർഷകമായ അഭിനയ പാടവം അതിൻ്റെ എല്ലാ ലാളിത്യത്തോടെയും പകർന്നാടാൻ പ്രേംജി എന്ന അഭിനേതാവിന് കഴിഞ്ഞു. അഭിനയമെന്ന ജീവിത സബരിയിലൂടെ മാത്രം സഞ്ചരിച്ച ഒരാൾ, ഹൃദയശൂന്യനായ ഒരാൾക്ക് പോലും ഇഷ്ടവും സ്നേഹവും തോന്നുന്ന പ്രകൃതമുള്ള ഒരാൾ, സൗമ്യമായി മലയാളത്തിന്റെ കലാലോകത്ത് വിഹരിച്ചിരുന്ന ഒരാൾ, അതായിരുന്നു പ്രേംജി.

അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായ ക്രൂരവും നിന്ദ്യവുമായ സംഭവമായിരുന്നു രാജൻ കേസ്. നിരപരാധിയായ രാജനെ അന്നത്തെ ഭരണകൂടത്തിന്റെ നീതിപാലകർ നരഹത്യ ചെയ്തു. രാജന്റെ പിതാവ് ഈച്ചിരവാര്യർ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് അന്യായത്തെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അത് കള്ളസത്യവാങ്മൂലമാണെന്ന് കോടതി കണ്ടെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. എത്രയോ നേതാക്കളെ ഈച്ചിരവാര്യർ ഇതിനോടകം കണ്ടു, യാചിച്ചു മകന് നീതി ലഭിക്കണം. പക്ഷേ ഉന്നതരായ രാഷ്ട്രീയക്കാരുവരെ ആ അച്ഛന്റെ കണ്ണീര് കണ്ടില്ല എന്ന് മാത്രമല്ല, നിഷേധിക്കുകയും നിരസിക്കുകയും ചെയ്തു.

ഈച്ചരവാര്യർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ സംഭവത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു പിറവി എന്ന ചിത്രം. ഷാജിയൻ കരുണിന്റെ സംവിധാനം, അതിലെ രാഘവ ചാക്യാർ എന്ന കഥാപാത്രം പ്രേംജി അതിനെ അനശ്വരമാക്കി. 1988 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആ ചിത്രത്തിലൂടെ പ്രേംജിയെ തേടിയെത്തി. താൻ അതുവരെ അഭിനയിച്ച സർവചിത്രങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് പിറവിയിൽ പ്രേംജി ജീവിച്ചു. അതോ അഭിനയിച്ചോ? ഈച്ചരവാര്യർ എന്ന പിതാവിനെ തന്നിലേക്ക് ആവാഹിച്ചതിനൊപ്പം അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ ക്രൂരതകളോടുള്ള പകയും പ്രേംജിയിൽ ജ്വലിച്ചു നിന്നിരിക്കണം. അതുകൊണ്ടാണ് അത്രമേൽ അനശ്വരമായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായത് എന്ന് വേണം നമ്മൾ കരുതാൻ.

ഒറ്റക്കമ്പിനാഥം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

అనుదాత్త ముదాత్త స్వరిత ప్రజయం తాండవ ముఖలయ.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള.
4: അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യൻ ഒരേ സമയം യുക്തിവാദിയും അന്ധവിശ്വാസിയുമായിരിക്കുമോ? ആദ്യ നോട്ടത്തിൽ അത് അസാധ്യമാണെന്ന് തോന്നാം. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ തെളിവുകളില്ലാതെ ഒരു കാര്യവും അംഗീകരിക്കാത്ത നമ്മൾ മറ്റ് ചില സാഹചര്യങ്ങളിൽ യാതൊരു തെളിവും ചോദിക്കാതെ അസാധാരണമായ അവകാശവാദങ്ങൾ പോലും വിശ്വസിക്കുന്നു. ഇത് അറിവിന്റെ കുറവുകൊണ്ടല്ല, വിമർശനാത്മക ചിന്ത എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പ്രയോഗിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ശാസ്ത്രബോധം എന്നത് ശാസ്ത്രപുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നതല്ല, ഏത് സാഹചര്യത്തിലും ഒരേ യുക്തി പ്രയോഗിക്കാൻ കഴിയുന്ന മനോഭാവമാണ്. ഒരു കൊലക്കേസിന്റെ വിചാരണ നടക്കുന്ന കോടതി മുറി സങ്കല്പിക്കുക. പ്രതി എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാനല്ല കൊല ചെയ്തത്, ഒരു അദൃശ്യ ശക്തിയാണ് അത് ചെയ്തത്. ആ വാദം കോടതി അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. ജഡ്ജി ചോദിക്കുന്നത് തെളിവുകളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശേഖരിക്കുന്നത് ഫോറൻസിക് തെളിവുകളാണ്. അഭിഭാഷകർ പരിശോധിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളാണ്. അവിടെ വിശ്വാസമല്ല, തെളിവാണ് നിർണായകം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സമൂഹം സ്വാഭാവികമായി ശാസ്ത്രീയ യുക്തിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കോടതിക്ക് പുറത്തേക്കിറങ്ങിയാൽ പലപ്പോഴും അതേ മനുഷ്യൻ മാറുന്നു. എനിക്ക് ഭാവി കൃത്യമായി പ്രവചിക്കാൻ കഴിയും. ഞാൻ അതിഭൗതിക ശക്തിയാൽ രോഗം മാറ്റും. എനിക്ക് പ്രകൃതി നിയമങ്ങളെ മറികടക്കാൻ കഴിയും. ഇത്തരം അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ പലരും തെളിവ് ചോദിക്കുന്നില്ല, മറിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന വ്യക്തിയുടെ പ്രശസ്തിയോ വസ്ത്രധാരണമോ അനുയായികളുടെ എണ്ണമോ നോക്കിയാണ് വിശ്വാസം രൂപപ്പെടുന്നത്.

ഇവിടെയാണ് നമ്മുടെ വിമർശനാത്മക ചിന്ത പിന്നോട്ട് പോകുന്നത്. ഒരു പ്രശസ്ത മജീഷ്യൻ വേദിയിൽ നിന്ന് ഒരു വലിയ വസ്തു അപ്രത്യക്ഷമാക്കുന്നു, പ്രേക്ഷകർ കൈയടിക്കുന്നു. എന്നാൽ ആരും അത് യഥാർത്ഥ അത്ഭുതമാണെന്ന് കരുതുന്നില്ല. എല്ലാവർക്കും അറിയാം ഇതിന് പിന്നിൽ ഒരു തന്ത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഉടൻ ചോദ്യങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ ചെയ്തു? പിന്നിലെ സാങ്കേതിക വിദ്യ എന്താണ്? നമ്മുടെ ശ്രദ്ധ എവിടെയാണ് തിരിച്ചുവിട്ടത്? ഇതാണ് വിമർശനാത്മക ചിന്ത. മാജിക്കിനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അതിന് പിന്നിലെ രീതി അന്വേഷിക്കുന്ന മനോഭാവം. ഇതേ സ്വഭാവമുള്ള ഒരു പ്രകടനം മറ്റൊരു സാഹചര്യത്തിൽ നടന്നാൽ പലപ്പോഴും നമ്മുടെ പ്രതികരണം മാറുന്നു. വേദി മാറുന്നു, അന്തരീക്ഷം മാറുന്നു, ആരാധനയുടെ ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നു. അപ്പോൾ പലരും അതിനെ പരിശോധിക്കേണ്ട ഒരു അവകാശവാദമായി കാണാതെ വിശ്വസിക്കേണ്ട ഒരു അനുഭവമായി കാണുന്നു. ഇവിടെ മാറുന്നത് സംഭവമല്ല, മാറുന്നത് നമ്മുടെ മനോഭാവമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ കോൺട്രസ്റ്റ് എഫക്ട് എന്ന് വിളിക്കുന്നു. ഒരു അവകാശവാദത്തെ വിലയിരുത്തുന്ന രീതി അതിന്റെ ഉള്ളടക്കത്തെക്കാൾ അത് അവതരിപ്പിക്കുന്ന സാഹചര്യത്തെ ആശ്രയിച്ച് മാറുന്ന പ്രവണത. മനുഷ്യന് മറ്റൊരു മാനസിക പ്രവണതയുണ്ട്. അധികാരമുള്ളവരെയോ പ്രശസ്തരെയോ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവരെയോ എളുപ്പത്തിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകും. ഇതിനെ അതോറിറ്റി ബയസ് എന്നാണ് വിളിക്കുന്നത്. ഒരു സാധാരണക്കാരൻ അസാധാരണമായ ഒരു അവകാശവാദം ഉന്നയിച്ചാൽ നാം ചിരിച്ചു തള്ളും. അതേ കാര്യം വലിയൊരു വേദിയിൽ ഇരുന്നോ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരാളോ പറഞ്ഞാൽ പലരും അത് ഗൗരവമായി എടുക്കും. അവകാശവാദത്തിന്റെ ശക്തിയല്ല അവിടെ പ്രവർത്തിക്കുന്നത്, അത് അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ പ്രതിച്ഛായയാണ്.

ശാസ്ത്രബോധം എന്നത് സംശയിക്കാൻ പഠിക്കുന്നതാണ്. ശാസ്ത്രം എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കാൻ പഠിപ്പിക്കുന്നില്ല, അതുപോലെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നില്ല. ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരു ലളിതമായ ചോദ്യം മാത്രമാണ്, ഇതിന് തെളിവെന്താണ്? ഈ ചോദ്യം ചോദിക്കുന്നത് അവിശ്വാസമല്ല, അത് സത്യത്തോടുള്ള ബഹുമാനമാണ്. പലർക്കും ശാസ്ത്രീയ അറിവുണ്ട്, എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ആ അറിവ് പ്രയോഗിക്കുന്ന ശീലം രൂപപ്പെട്ടിട്ടില്ല. ഒരു എഞ്ചിനീയർ പാലം പണിയുമ്പോൾ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തും. ഒരു ഡോക്ടർ രോഗനിർണയം നടത്തുമ്പോൾ തെളിവുകൾ പരിശോധിക്കും. പക്ഷെ അതേ വ്യക്തി ജീവിതത്തിൽ ചില അവകാശവാദങ്ങൾ യാതൊരു പരിശോധനയും കൂടാതെ സ്വീകരിച്ചേക്കാം. ഇത് അറിവിന്റെ പ്രശ്നമല്ല, ചിന്തയുടെ സ്ഥിരതയുടെ പ്രശ്നമാണ്. ശാസ്ത്രബോധം എന്നത് ലബോറട്ടറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരേ മാനദണ്ഡം ഉപയോഗിക്കുന്ന മനോഭാവമാണ്. കോടതിയിൽ തെളിവ് ചോദിക്കുന്ന അതേ മനസ്സ് സമൂഹത്തിലും തെളിവ് ചോദിക്കണം. മാജിക് ഷോയിൽ ഇതെങ്ങനെ എന്ന് ചോദിക്കുന്ന അതേ മനസ്സ് അസാധാരണമായ എല്ലാ അവകാശവാദങ്ങളോടും അതേ ചോദ്യം ചോദിക്കണം. അതുകൊണ്ടാണ് കാറൽ സാഗൻ പറഞ്ഞത്, അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ ആവശ്യമാണ്. ഒരു സമൂഹത്തിന്റെ പുരോഗതി അതിലെ മനഃശാസ്ത്രജ്ഞരുടെ എണ്ണം കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യർ എത്രത്തോളം വിമർശനാത്മകമായി ചിന്തിക്കുന്നു എന്നതാണ് യഥാർത്ഥ മാനദണ്ഡം. യഥാർത്ഥ ശാസ്ത്രബോധം എന്നത് ഓരോ അവകാശവാദത്തെയും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുകയല്ല, മറിച്ച് ഓരോ അവകാശവാദത്തിനും ഓരോ മാനദണ്ഡം പ്രയോഗിക്കുകയാണ്. കോടതിയിലായാലും ക്ലാസ് മുറിയിലായാലും ടെലിവിഷനിലായാലും വേദിയിലായാലും വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും തെളിവ്, യുക്തി, കാര്യകാരണ ബന്ധം എന്നിവയ്ക്ക് ഒരേ പ്രാധാന്യം നൽകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിമർശനാത്മക ചിന്ത രൂപപ്പെടുന്നത്. അറിവ് നമ്മെ വിവരമുള്ളവരാക്കും, എന്നാൽ വിമർശനാത്മക ചിന്തയാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. അതാണ് ശാസ്ത്രബോധത്തിന്റെ യഥാർത്ഥ അടയാളം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി T.സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കും. സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ മുന്നേറ്റമായ ഹർ ഘർ തിരംഗ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെപ്പറ്റി അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 14th രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാല അനുഭവങ്ങളും ജീവിത പോരാട്ടങ്ങളും പൊതുജീവിതവുമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവേദനക്ഷമത, സേവന മനോഭാവം, പ്രതിഭ എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കർക്കിടകവാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി V.D. സതീശൻ എറണാകുളം നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറത്ത് കർക്കടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് 3 മണിവരെയാണ് മണപ്പുറത്ത് ബലിതർപ്പണം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
1: കാലാവസ്ഥ അനുകൂലമായതിനാൽ കർമ്മങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷം തേടി ബലിയിടാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. മണപ്പുറത്തെ ബലിത്തറകളിൽ ഇന്നലെ രാത്രി തന്നെ തിരക്കേറിയിരുന്നു. 400+ പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ചുമതലയിലുള്ളത്. KSRTC പ്രത്യേക സർവീസും കൊച്ചി മെട്രോയുടെ അധിക സർവീസും ഭക്തർക്കു വേണ്ടി ഒരുക്കി. ജില്ലയിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്.
0: കർക്കടക വാവ് ബലിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃമോക്ഷ പുണ്യം തേടി പുലർച്ചെ 2 മണി മുതൽ വിശ്വാസികൾ ബലിതർപ്പണത്തിനെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവരുടെ സേവനവും ഏറെ സഹായകരമായി. ഇന്ന് മഴയില്ലാതിരുന്നതിനാൽ ഭക്തർക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാനും സാധിച്ചു.
0: പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡോക്ടർ സാരാഭായിയുടെ ദർശനവും ശാസ്ത്രചിന്തയുമാണ് ഇന്ത്യൻ ബഹിരാകാശ മുന്നേറ്റത്തിന് അടിത്തറ പാകിയതെന്ന് അദ്ദേഹം സ്മരിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തുടരുന്നു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസം 3rd ദിവസം പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച EOD വെള്ളിയാഴ്ച സമാപിക്കും. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 പരിപാടി. ദേശഭക്തി ഗാനങ്ങളും സംഗീതാവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യം. കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൌണുകളെ മാതൃകാ ടൌണുകളാക്കി മാറ്റുന്നതിനുള്ള ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം 15 മുതൽ 2 വരെ നടപ്പാക്കാനാണ് തീരുമാനം. പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുക. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലത്ത് തുപ്പുന്ന പ്രവണത ഒഴിവാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, അനധികൃത പോസ്റ്റുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണയ സംവിധാനവും ഏർപ്പെടുത്തും.
0: നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. സീനിയർ പുരുഷ വിഭാഗത്തിൽ കരൺ സിംഗും ഷെർജിൽ ശാന്തിമോലും ഇന്ത്യയ്ക്കായി സ്വർണം നേടിയപ്പോൾ തേജസ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. തനിഷ്ക ഖത്രി സ്വർണവും ഖുഷി ദബാഡെ വെള്ളിയും നേടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച R. രാജേഷിന്റെ ഭാര്യയ്ക്കും സർക്കാർ ജോലി നൽകണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി T. സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ. കർഷകരും പാടശേഖര പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തും. നിരണം, കൊമ്പൻകേരി, അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര, നെടുമ്പുറം തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഖനന നിയമ ഭേദഗതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും വനമന്ത്രിയോടും ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP. ഇതു സംബന്ധിച്ച ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ദേശീയ സെമിനാർ മന്ത്രി K. മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. V. മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ ഉറപ്പാക്കുന്നതിനായി ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേ മാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 വരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി T. സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 12 തട്ടകത്തിൽ.

ഫോണിലൂടെയാണ്. 1955 ഓഗസ്റ്റ് 12, മാജിക് മൗണ്ടൻ എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവും 1929 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ തോമസ് മൺ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ച് നിര്യാതനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപാർ മേഖലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
1: आज अंतर्राष्ट्रीय युवा दिवस है और विश्व स्तर पर भारत के युवाओं ने शिक्षा विज्ञान अंतरिक्ष विज्ञान टेक्नोलॉजी उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो.
0: യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് August 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേമാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഘർ തിരംഗ ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേമാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർഘർ തിരംഗയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു.
2: हमें भविष्य में कोविंद जी जैसे अनेकों युवा चाहिए जो परेशानियों से परास्त न हो बल्कि अपनी मेहनत से हर मंजिल को आसान बनाने का हौसला रखे. इसी बदलाव से सशक्त भारत के निर्माण का संकल्प पूरा होगा.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടകവാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പാ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10ലധികം കർമ്മിമാരെയും നിയോഗിച്ചു.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. US സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിൻഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2 റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജെവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങൾ ഉണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2ാം ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77,517-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24,275-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 95 രൂപ കൂടി 14,195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ April 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്തെ കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഹർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണി വരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയു, ഭഗവത്ഗീതയിലെ വരികളാണ്. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. ഭൗതിക ബന്ധത്തിൽ അന്തർഭവിക്കുന്ന മനസ്സിന് സമാധാനമുണ്ടാവുകയില്ല. ഭൗതികങ്ങളായ സുഖഭോഗങ്ങളെല്ലാം ബന്ധത്തെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗതികങ്ങളായതും ബാഹ്യമായതുമായ വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ അന്തർമുഖമാക്കി നിർത്താൻ സാധിച്ചാൽ മനസ്സമാധാനം ലഭിക്കും. ആധുനിക കാലത്ത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്. ഈ പറഞ്ഞതുതന്നെ മനസ്സിലാക്കാൻ അത്ര എളുപ്പവുമല്ല. എന്നാൽ ഭൗതികമായ വസ്തുക്കളോട് ആസക്തി ഉണ്ടാവാതെ നോക്കാൻ നമുക്ക് കഴിയും. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. അതിനാവശ്യമായ ജീവിത പരിശീലനം നേടുക എന്നതാണ് പ്രധാനം. ആ പരിശീലനം എവിടെ നിന്ന് കിട്ടും? വീട്ടിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന്. ബാഹ്യവസ്തുക്കളോട് അമിത ആസക്തി ഉണ്ടാവാതിരിക്കാനുള്ള പരിശീലനം വീടുകളിൽ നിന്ന് ലഭിക്കാത്തിടത്തോളം അവയെ വീടുകൾ എന്ന് വിളിക്കാനാവില്ല, വിദ്യാലയങ്ങളെന്നും. മനസ്സിനെ അന്തർമുഖമാക്കി വയ്ക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയുമോ? വേറൊന്നുമല്ല, ആത്മപരിശോധന ചെയ്യുക എന്നതുതന്നെയാണ്. സ്വയം നോക്കുക എന്നതുതന്നെയാണ്. അവനവനിലേക്ക് ഉറ്റുനോക്കുവാനാവാത്ത മാനവന് അന്യനെ അറിയുവാനാവുന്നതെങ്ങനെ എന്നു കവി. എത്ര ശരിയാണെന്ന് നോക്കൂ. ഞാൻ എന്നിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. ആ കാഴ്ച ശരിയായാലേ എല്ലാം ശരിയാവൂ.

അവനവനെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞു. അതിനർത്ഥം സദാനേരം അവനവനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വ്യാപരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക തകർച്ചയ്ക്ക് കാരണമാകും. ഞാൻ എന്ന വിചാരം മാത്രം. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും എന്നറിയുമോ? എനിക്കാരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നീ വിചാരങ്ങളിൽ എത്തിച്ചേരും. മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നലുണ്ടാവും. സോഷ്യലൈസേഷൻ കുറയും. കല്യാണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും പങ്കെടുക്കുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് കരുതരുത്. ഞാനിലേക്ക് ചുരുങ്ങുന്നത് ആത്മപരിശോധനയല്ല. അങ്ങനെ സ്വയം ചുരുങ്ങുന്ന ഒരാൾക്ക് സ്വയം വിശകലനം സാധ്യമാവുകയുമില്ല. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാവില്ല. പലതും കുറ്റമായി കാണാനേ നിങ്ങൾക്കാവൂ. ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളുമായി സ്വയം നീറുകയാണെന്ന് നിങ്ങൾ കരുതും. അതുകൊണ്ട് അവനവനിലേക്ക് ചുരുങ്ങാതിരിക്കുക. ഈ ലോകം വളരെ വിശാലമാണ്. വിശാലതയുടെ കാറ്റുകൊള്ളാൻ വല്ലപ്പോഴുമെങ്കിലും സ്വയം സൃഷ്ടിച്ച ആവരണത്തിൽ നിന്ന് പുറത്തു വരണം, വന്നേ തീരൂ.

വിൽബ്രൈറ്റ് എന്നൊരാളിന്റെ പുസ്തകത്തിൽ വായിച്ചതാണ്. പണവ്യാപാര മണ്ഡലത്തിൽ സമുന്നതന്മാരായി വിരാജിച്ചിരുന്ന ചില വ്യക്തികളെപ്പറ്റി. 1923 ഷിക്കാഗോയിൽ പ്രധാനമായ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത സാമ്പത്തിക രാജാക്കന്മാർ. പക്ഷെ 25 വർഷം കഴിഞ്ഞ് അവരിൽ ഒരാൾ കടം വീട്ടാൻ കഴിവില്ലാതെ ദരിദ്രനായി തീർന്നു. ഉരുക്കു വ്യാപാര രംഗത്തെ കരുത്തനായ രാജാവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മരിച്ചത് നിത്യവൃത്തിക്ക് വകയില്ലാതെയായിരുന്നു. ഒരു കമ്പനിയുടെ പ്രസിഡന്റായിരുന്ന മറ്റൊരാൾ ഒരു കാശുപോലും കയ്യിലില്ലാതെ മരിച്ചു. വേറൊരാൾ ഭ്രാന്തനായി തീർന്നു. മറ്റൊരു വ്യവസായ പ്രമുഖൻ പാപ്പരായി വിദേശത്ത് കിടന്നു മരിച്ചു. വേറൊരാൾ ആത്മഹത്യ ചെയ്തു. ഇവരെല്ലാവരും പണമുണ്ടാക്കാൻ പഠിച്ചവരായിരുന്നു. ഭൗതികമായി മനുഷ്യന് ഉയരാനാവുന്നതിന്റെ അത്യുച്ചകോടിയിൽ അവരെത്തുകയും ചെയ്തു. പണം സമ്പാദിക്കാനുള്ള ടെക്നിക് അവർക്കറിയാമായിരുന്നു. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. വിൽബ്രൈറ്റ് അങ്ങനെയാണ് അവരെ നിരീക്ഷിക്കുന്നത്. പണം സമ്പാദിക്കാൻ അറിയുന്നവർ ധാരാളമുണ്ട്, പക്ഷെ വ്യക്തമായ പദ്ധതി പ്രകാരം അതിനെ സുരക്ഷിതമാക്കാൻ കഴിയുന്നവർ വിരളമാണ്. അങ്ങനെ സുരക്ഷിതമാക്കുക എന്നത് ഒരു ബാങ്കിംഗ് പ്രക്രിയ അല്ല, പകരം അതൊരു മനസ്സാണ്. അങ്ങനെ പറയാനേ കഴിയൂ. അങ്ങനെയുള്ളവർക്കാകട്ടെ പണത്തിന്റെ വില എന്തെന്നറിയുകയും ചെയ്യാം.

പണമുണ്ടാക്കുക എന്നതേക്കാൾ പ്രധാനമാണ് അതിന്റെ വിനിയോഗം. സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മറന്നുപോകരുത്. സാമ്പത്തിക ഉത്തരവാദിത്തമില്ലാത്തവരാണ് പലപ്പോഴും പാപ്പരാകുന്നത്. സാമ്പത്തിക ഉത്തരവാദിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പണത്തിൽ അഹങ്കരിക്കരുത് എന്നൊരു പഴമൊഴി ഉണ്ടായിട്ടുള്ളത് തന്നെ. പണം മനസ്സിനെ ഇളക്കുകയല്ല വേണ്ടത്, ദൃഢമാക്കുകയാണ് വേണ്ടത്. ചിലരെയെങ്കിലും കണ്ടിട്ടില്ലേ, കുറച്ച് കാശ് കയ്യിൽ വന്നാൽ പിന്നെ ആകെ ഒരു ഇളക്കമാണ്. എങ്ങനെയെങ്കിലും അത് തീർത്തു കിട്ടാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ആത്മവിശ്വാസത്തിന്റെ ഉറവിടമാണെന്ന് മറന്നുപോകരുത്. അപ്പോ പണമുണ്ടായാൽ ആത്മവിശ്വാസം വർദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ വൈകാരികമായി പണത്തെ സമീപിക്കാൻ തോന്നില്ല. ബൗദ്ധികമായി സമീപിച്ചു തുടങ്ങുന്നതോടെ സാമ്പത്തിക ഉത്തരവാദിത്തം എന്തെന്ന് മനസ്സിലായി തുടങ്ങും. നല്ല കാശ് കയ്യിലുണ്ട്, എന്നാൽ സാമ്പത്തിക ഉത്തരവാദിത്തമില്ല. അങ്ങനെയുള്ളവരെ പൊതുവെ പറയുന്നത് പുത്തൻ പണക്കാരെന്നാണ്. ധൂർത്തും നിരുത്തരവാദിത്തവും അവരോടൊപ്പമുണ്ടാവും. ആവശ്യമില്ലാത്തിടത്ത് ലുബ്ധം. ഒപ്പം പറയട്ടെ, ധൂർത്തുപോലെ നെഗറ്റീവായ ഒന്നാണ് ലുബ്ധം.

സമ്പാദിക്കുക എന്നത് നല്ല മനുഷ്യന് ചേരുന്നതല്ല എന്നും കിട്ടുന്നതെല്ലാം ദാനം ചെയ്യുന്നവരാണ് നല്ല മനുഷ്യർ എന്നും ഗുണപാഠ കഥകളിലൂടെ പണ്ടുമുതലേ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. വളരെയേറെ നെഗറ്റീവായ ഒരു ഉപദേശമാണിത് എന്നാണ് എന്റെ അഭിപ്രായം. അധ്വാനത്തിലൂടെ മനുഷ്യൻ സമ്പാദിക്കുക തന്നെ വേണം, ചൂഷണം ചെയ്യരുത് എന്ന് മാത്രം. രാവിലെ ട്യൂഷൻ എടുക്കുന്ന ഒരാളെ എനിക്കറിയാം. ട്യൂഷന്റെ വരുമാനം കൊണ്ട് ജംഗ്ഷനിൽ ഒരു കട നടത്തുന്നുണ്ട്. സ്കൂൾ സ്റ്റേഷനറീസാണ്, ഭാര്യയാണ് കടയിലിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണിവരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 5 മുതൽ 7 വരെ വീണ്ടും ട്യൂഷൻ. അത് കഴിഞ്ഞ് 10 മണിവരെ പെട്രോൾ പമ്പിൽ. വീട്ടിൽ പച്ചക്കറി കൃഷിയും മറ്റുമുണ്ട്. 10 വർഷം കൊണ്ട് അദ്ദേഹം നല്ലതായി തന്നെ സമ്പാദിച്ചു. ആവശ്യമില്ലാത്ത ധൂർത്തൊന്നുമില്ല. പണം കടം കൊടുക്കില്ല, ഒരു ലിമിറ്റിൽ കവിഞ്ഞ് പിരിവും കൊടുക്കില്ല. അതിന് അദ്ദേഹം പറയുന്ന ന്യായം ഇങ്ങനെയാണ്: ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണമാണ്, എനിക്കാരെയും ഭയക്കേണ്ടതില്ല. ഒരാൾ പിരിവിന് വന്ന് 1000 രൂപ ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പടവലങ്ങയ്ക്ക് തട്ടുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് ദാ ഈ കയറൊന്നു പിടിച്ചേ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. 1.5 മണിക്കൂർ പിരിവിന് വന്ന ആളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് 500 രൂപ കൊടുക്കുകയും ചെയ്തു. സമ്പാദിക്കുന്നതിന്റെ 1/10 ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എങ്ങനെയുണ്ടെന്ന് നോക്കൂ, അയാൾ കുടുംബസമേതം സന്തോഷത്തോടെ ജീവിക്കുന്നു. അത് വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാമ്പത്തിക ഉത്തരവാദിത്തത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ രാഷ്ട്രപുരോഗമനത്തിന്റെ ഭാഗമാണെന്നും മറന്നുപോകരുത്.

ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്ര അമ്മമാർ ഇവിടെ ഉണ്ട് എന്നറിയുമോ? രണ്ട് പെൺമക്കൾ, അവരുടെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി, ഒറ്റയ്ക്ക് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചെറിയ ചെറിയ വരുമാനങ്ങൾ, അതുവച്ചവർ ജീവിതത്തെ മനോഹരമായി തുന്നിപ്പിടിപ്പിക്കുന്നു. ചെറിയ വരുമാനം, മികച്ച ഉത്തരവാദിത്തം, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സ്വതന്ത്രവും സുന്ദരവുമായിരിക്കുന്നു. വല്ലപ്പോഴും അവർക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ അവർ റേഡിയോ കേട്ടും റേഡിയോ സംസ്കാരത്തിന്റെ ഭാഗമായും മറികടക്കുന്നു. ഒറ്റപ്പെടലിനെ അവർ അതിജീവിക്കുന്നത് ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. അതിന്റെ അടിസ്ഥാനമാകട്ടെ സാമ്പത്തികമായ ഭദ്രതയുമാണ്. അത് ചെറിയ ഭദ്രതയായിരിക്കാം, പക്ഷേ അതിലവർക്ക് വിശ്വാസമുണ്ട്. സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുമ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. എത്ര ചെറുതായാലും വലുതായാലും ഉള്ള സാമ്പത്തികത്തെ ഭദ്രമാക്കി വയ്ക്കുക എന്നത് വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. സാമ്പത്തിക ഭദ്രത മനുഷ്യന്റെ ഭയം കുറയ്ക്കും. എന്നാലാകട്ടെ, സാമ്പത്തിക നിരുത്തരവാദിത്തം മനുഷ്യന്റെ ഭയത്തെ വർദ്ധിപ്പിക്കും. പണാടിസ്ഥാനമാണ് ജീവിതം, അത് പണ ആധിപത്യമാവരുത് എന്ന് മാത്രം.

സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നവരെ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അപമാനിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാറുണ്ട്. ഒന്നോർത്തു നോക്കൂ, ഗുണപാഠ കഥകൾ പറയുന്നതുപോലെ എല്ലാവരും അവരുടെ ചെലവിനാവശ്യമായ പണം മാത്രം സ്വീകരിക്കുന്നു, എല്ലാം ത്യജിച്ചു ജീവിക്കുന്നു. എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? എല്ലാം വെറുതെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന വികല മാനസികാവസ്ഥയുടെ പരിണിത ഫലങ്ങളാണത്. ഒരു കാര്യം ഓർമ്മ വരികയാണ്, ഒരു ഡോക്ടർ സദാ പ്രൈവറ്റ് ആശുപത്രികളെ വിമർശിക്കുമായിരുന്നു. രോഗികളിൽ നിന്ന് ഫീസ് കൂടുതൽ വാങ്ങുന്നു എന്നു പറഞ്ഞായിരുന്നു വിമർശനം. ഒടുവിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ ജോലിക്കു കയറി. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം 2 ലക്ഷം രൂപ മാസ ശമ്പളം വാങ്ങുന്നു എന്നാണ്. മാനേജ്മെന്റ് എനിക്ക് ആ ശമ്പളം തന്നേ തീരൂ, പക്ഷേ രോഗികൾക്ക് ചികിത്സ സൗജന്യമായി നൽകുകയും വേണം. അതെങ്ങനെ ശരിയാകും എന്നാലോചിച്ചു നോക്കൂ. വിമർശിക്കുന്ന ആൾ പറയുമോ, എനിക്കിത്രയും ശമ്പളം വേണ്ട, പകുതി മതിയെന്ന്? അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടും രോഗികളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കുന്നുവെങ്കിൽ ആ മാനേജ്മെന്റ് വിമർശിക്കപ്പെടുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ആരാണ് വിമർശിക്കപ്പെടേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുമുണ്ട്.

ബാഹ്യവസ്തുക്കളോട് അമിത ആസക്തി ഉണ്ടാവരുത് എന്ന് പറഞ്ഞാണ് സുഖദമി നേരം ഇന്ന് നമ്മൾ തുടങ്ങിയത്. ബാഹ്യവസ്തുക്കളോട് ആഗ്രഹം തോന്നരുത് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്. വായു, വെള്ളം, ഭക്ഷണം എല്ലാം നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. സഞ്ചാരയോഗ്യമായ പാതകൾ, നല്ല വാഹനം, നല്ല വസ്ത്രം ഒക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് അത്യാഗ്രഹങ്ങളാകുന്നത്? അങ്ങനെ ആഗ്രഹം തോന്നുന്ന ബാഹ്യവസ്തുക്കൾ ഏറെയുണ്ട്. ആഗ്രഹം അത്യാഗ്രഹമായും ആസക്തിയായും മാറരുത് എന്നേയുള്ളൂ. ബാഹ്യവസ്തുക്കളോട് ആഗ്രഹം തോന്നുന്ന വിധത്തിലാണ് മനുഷ്യന്റെ മസ്തിഷ്കം രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നത് ആത്മവഞ്ചനയാണ്. അല്ലാത്ത പക്ഷം അത് വെറും ഷോയാണ്. ഭർതൃഹരിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരിക്കൽ രാജ്യഭാരവും സർവ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് അയാൾ കാട്ടിലേക്ക് പോയി. അലഞ്ഞു തിരിഞ്ഞു നടന്നു. കാലങ്ങൾ ഒരുപാട് അങ്ങനെ പോയി. ഒരു പ്രഭാതത്തിൽ ഭർതൃഹരി അങ്ങനെ നടക്കവേ കുറച്ചു ദൂരെയായി സൂര്യപ്രകാശത്തിൽ എന്തോ വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. ഓടിച്ചെന്നെടുക്കവേ അതൊരാളിന്റെ തുപ്പലായിരുന്നു എന്ന് മനസ്സിലായി. തിളങ്ങുന്ന ഒന്നോടിച്ചെന്നെടുക്കാൻ തന്നിലുണ്ടായ ത്വര എന്തെന്ന് അയാൾ ഒരു ആത്മപരിശോധന നടത്തി. താനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അയാൾക്ക് ആ സമയം ബോധ്യം വന്നു. രാജ്യത്തിലേക്ക് തിരിച്ചു ചെന്ന് രാജ്യഭാരം തിരിച്ചേറ്റെടുക്കുകയും ചെയ്തു. മനുഷ്യൻ അങ്ങനെയാണ്. പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ഉപേക്ഷിക്കാനാവില്ല.

എനിക്കങ്ങനെ പുരസ്കാരങ്ങളോടും അംഗീകാരങ്ങളോടും ഒന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? വെറുതെയാണത്. എല്ലാം ആഗ്രഹിക്കുന്നവരാണവർ. ഉള്ളിലെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് വെറുതെ നടിക്കുകയാണ്. മനുഷ്യന് ബാഹ്യവസ്തുക്കളോടുള്ള ആകർഷണം എപ്പോഴും ഉണ്ടാകും. അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നവരുണ്ട്. നാരായണ ഗുരുവും രമണ മഹർഷിയും ഒക്കെ അങ്ങനെയുള്ളവരാണ്. അല്ലാതെ ഞാനൊരു സർവസംഘ പരിത്യാഗിയാണെന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും സാങ്കത്യമുണ്ടാകുമോ? സാധ്യതയില്ല. നിങ്ങളൊരു കഥ എഴുതി എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ കവിത എഴുതി എന്ന് വിചാരിക്കൂ. പരമാവധി ആളുകൾ അത് വായിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? നിങ്ങളൊരു ശില്പമുണ്ടാക്കി എന്ന് വിചാരിക്കൂ, അതെല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്തിന്? ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്തിന്? ആത്മസാക്ഷാത്കാരത്തിനെന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയുവാനില്ല. പ്രത്യേക ജനുസായിരിക്കും. ചിലർക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാനറിയാം, ചിലർക്ക് അതറിയില്ല. അത്രയേ ഉള്ളൂ. അന്തർ ആഗ്രഹം ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ധരുണാ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൊച്ചു സീത എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: നിലവിലുള്ള ദുർനിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരെല്ലാം നാം ധിക്കാരികളെന്ന് വിളിക്കും. ഇതാ ഈ വീട്ടിലും ഈ ദേവദാസി വീട്ടിലും ഒരു ധിക്കാരി പെണ്ണ് ജനിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴേക്ക് തള്ളപിടഞ്ഞെഴുന്നേറ്റു. മോളെ ജമ്പകവല്ലി, നമുക്ക് ദേവദാസികൾക്ക് പുരുഷന്മാരെല്ലാം ഒപ്പം, ലോകത്തുള്ള സകല പുരുഷന്മാരും ഒപ്പം

ഈ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ നദിയാണ് മോളെ. എല്ലാവരും വന്ന് നമ്മളിൽ മുഴുകുന്നു, അല്ല നാം ആരിലും ചെന്ന് മുങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോളെ.

ദശകണ്ഠന് നിനക്കറിയാമോ? സാക്ഷാൽ രാവണൻ, ഈ പത്ത് തലയുള്ള രാവണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ, ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്നേഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. അവൾ കരഞ്ഞുകൂടെങ്കിൽ രാവണൻ വീണ്ടും പറഞ്ഞു കൊടുത്തില്ലേ, സുമുഖി ദശ ദശരഥനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ, ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആസ്ഥയില്ല, ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ. തൊയ്വിമുഖൻ അവനനിശം അതിനു നഹി സംശയം, തദ്ദാസദാസോഹം അദ്യ ഭജസ്വമാം അദ്യ ഭജസ്വമാം. ഇങ്ങനൊക്കെ കരഞ്ഞു വിഴിഞ്ഞ് അപേക്ഷിച്ചിട്ടും മനസ്സലിയാതെ വലിയ പാതിപത്യം ഭാവിച്ചിരുന്നവളെ

അല്ല, അതുകൊണ്ടെന്താ ആ സീതയ്ക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നില്ലേ മോളെ? വാൽമീകി ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൾ തന്നെ ഈ രാമനെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ?

എന്റെ മോളെ, ജനഹിതം ജനഹിതം എന്ന് പറഞ്ഞല്ലേ ഈ രാമൻ ഇതേ കാട്ടിലെറിഞ്ഞത്, പരിപൂർണ ഗർഭിണിയായവളെ ആ പാവത്തിന് കാട്ടിൽ തള്ളിയത്. രാമൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആരാണ്? അത് ജനങ്ങൾ തന്നെയല്ലേ. ആ ജനഹിതത്തിന് വിപരീതമായിട്ടല്ലേ അവിടെ ഗൂഢാലോചന നടന്നത്. ആ ഗൂഢാലോചനയ്ക്ക് വഴങ്ങിയല്ലേ അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആ സമയത്ത് ഈ രാമന് ജനങ്ങളോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ. ഒരു വാക്കും ഉണ്ടാവാമായിരുന്നല്ലോ. ഉണ്ടിയില്ല. അപ്പോൾ അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിന് ജനഹിതം നോക്കണ്ട. ഭാര്യയെ കാട്ടിൽ തള്ളാൻ ജനഹിതം നോക്കണം. എന്റെ മോളെ, രാമന് സീതയോട് അശേഷം സ്നേഹമില്ലായിരുന്നു. മഹാസ്വാർത്ഥനായിരുന്നു മോളെ, മഹാസ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞെ, അമ്മമ്മ പറയുന്ന കേൾക്ക്, സ്വാർത്ഥമതികളായ പുരുഷന്മാർ സ്ത്രീകളെ കൊലങ്ങളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധമായ ഒരു ചങ്ങലയാണ് നീ പറയുന്ന ഈ സതീധർമ്മം, സതീധർമ്മം ചാരിത്രം എന്നൊക്കെ പറയുന്നു. നിനക്ക് മടത്തരം പറ്റരുത് മോളെ, നീ സുന്ദരിയാണ്. ഈ ആദർശങ്ങളൊക്കെ മനസ്സിൽ ലഹരി പിടിപ്പിക്കുന്ന ഈ കാലത്ത്, ഈ കുരുന്ന് പ്രായത്ത്, ഈ പ്രായത്തിൽ കാമദേവൻ ദഹിച്ചു പോയ ചാരമാണ് ചാരിത്രം. അത് നീ അറിയാതെ എടുത്ത് നിന്നെ മാറി ചാർത്തരുത് മോളെ. ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മമ്മ പറയുന്നത് മനസ്സിലാകുന്നില്ലേ മോളെ? നമ്മുടെ ജീവിതം ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക. നാളെ നാം മരിച്ചു പോകുന്നവരല്ലേ. ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക, നാളെ നാം മരിച്ചു പോകുന്നു. അതാണ് മോളെ നമ്മുടെ ജീവിത വേദാന്തം, ദേവദാസിയുടെ ജീവിത വേദാന്തം.

0: മോളെ, സൗന്ദര്യമില്ലാത്ത പെണ്ണിന് നീ പറയുന്ന ഈ സതീധർമ്മം നന്നായിട്ടുണ്ടെങ്കിൽ, കാരണം അവളെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. എന്റെ പൊന്നു ചമ്പകം, നീ അങ്ങനാണോ?
1: നീ ഒരു അപ്സരസാണ് മോളെ. നിന്റെ സൗന്ദര്യം എത്രമാത്രം നിനക്കറിയില്ല. ഇത് ജനങ്ങളെ എത്രമാത്രം ആകർഷിക്കും നിനക്കറിയില്ല.
0: നീ അല്പം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ മോളെ. നൃത്തം ചെയ്യാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ നിനക്ക് ചുറ്റും വമ്പിച്ച സദസ്സായിരിക്കും. നിന്റെ ഈ പുരികക്കൊടി ഒന്ന് ചലിച്ചാൽ തമ്പുരാന്മാർ പോലും നിന്റെ മുമ്പിലും തലകുത്തും. അങ്ങനെയുള്ള ചമ്പകം നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വൃദ്ധ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഒട്ടും മനസ്സിലാകാത്ത ഏതോ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെ അവൾ മുത്തച്ഛയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, മുത്തച്ഛയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. മോളെ ചമ്പകവല്ലി, തമ്പുരാന്മാർക്കും കൊതി തോന്നുന്ന നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ എന്റെ മക്കളെ. ചമ്പകവല്ലി തള്ളയ്ക്കൊരു ചുമയിളകി. ദേവദാസി തള്ളുന്ന ചുമയല്ലേ? അരമണിക്കൂർ നീണ്ടു നിന്നു ആ ചുമ, അരമണിക്കൂർ. ഈ തക്കത്തിന് ആ പ്രസംഗധാര എങ്ങനെ മുറിഞ്ഞു പോയാ? ആ തക്കം നോക്കി അവൾ

സ്വന്തം മുറിയിലേക്ക് പോയി രക്ഷപ്പെട്ടു. കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. യൗവനം, സർവസൗഭാഗ്യങ്ങളും എടുത്തണിഞ്ഞു വന്ന യൗവനം അതിൻ്റെ നാനാവിലാസ ലാസ്യങ്ങളുമായി ചമ്പവല്യെ അണിയിച്ചൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. അവൾ ക്ഷേത്രത്തിൽ നൃത്തമാടാൻ ചെന്നപ്പോൾ അവൾക്ക് ചുറ്റും നല്ല സദസ്സാണ്, സഹൃദയ സദസ്സ്. അവൾ നൃത്തമാടുമ്പോൾ തള്ള പറഞ്ഞ പോലെ അവരുടെ എല്ലാം ഹൃദയങ്ങളും നൃത്തമാടുന്നു. മാത്രമല്ല, അവളെ നോട്ടമിട്ട അവളെ കണ്ണുവച്ച ഒരുത്തൻ ഒരു ആരാധകൻ പറയുന്നു, അവളോട് പാടുന്നു.

ഇത്രയും നല്ലൊരു ഭർത്താവിന് ലോകത്തൊരു ഭാര്യയ്ക്കും കിട്ടിയിരിക്കില്ല. അതോർക്കും തോറും ചമ്പകവല്ലിക്ക് ദേവദാസി എന്ന പേരും പറഞ്ഞ് ക്ഷേത്രപുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് ജീവിതം വിലയ്ക്ക് കൊടുക്കുന്ന ആ നശിച്ച ജീവിതക്രമത്തെക്കുറിച്ച് അവൾക്ക് അമർഷം, അറപ്പും വെറുപ്പും. അവൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നൃത്തമാടാൻ എന്ന് കഴിഞ്ഞാൽ അവിടെ ചുറ്റും കൂടുന്ന സഹൃദയന്മാർ, അവിടെ ആരാധകന്മാർ, അവിടെ കാൽക്കൽ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പൊൻപണസഞ്ചി ആ വേദിയിൽ അങ്ങനെ തന്നെ കിടന്നു. ഒരെണ്ണം പോലും അവൾ തൊട്ടില്ല. പക്ഷെ തള്ള വിട്ടില്ല. വീട്ടിൽ വന്നാൽ തുടങ്ങും വഴക്ക്. പിടിച്ചു.

0: തന്റെ മകളും മനുഷ്യന് ഉതകാതെ വിളറിക്കൊഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് പേടി.
1: പിടിച്ചു വലിച്ചു
0: അവളെ കൈതട്ടി മുമ്പോട്ട് പോയി. അങ്ങനെ ആ വീട്ടിൽ

ഈ മുത്തത് മുത്തശ്ശി എന്ന മൂശേട്ടയും ചമ്പകവല്ലി എന്ന ലക്ഷ്മീദേവിയും തമ്മിലുള്ള ശണ്ഠ. എട്ടയും ലക്ഷ്മിയും തമ്മിലെ ശണ്ഠയ വീട്ടിലുണ്ടായി വന്നു നാളി നാളി. ഒരു ദിവസം വൈകുന്നേരം ആ വീട്ടിലൊരാൾ വന്നു. അൻപത്

മയസ്സിത്തിരി കടന്നുപോയെങ്കിലും വേഷത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വെട്ടിത്തിളങ്ങുന്ന വെൺകസമിട്ട പട്ടുനേരിയതും എട്ടിയും വൈരക്കടുക്കനും പത്തുവരലും മോതിരും ഒക്കെ അണഞ്ഞ് സുഗന്ധ തൈലങ്ങളൊക്കെ പൂശി ഇതാ വന്നിരിക്കുന്നു ഒരു സുന്ദര വിട്ടി. അൻപതോളം വയസ്സാർന്നൊരു പുരുഷൻ സമ്പ്രദോദീപ്ത സുഗന്ധി വേഷൻ. ഒപ്പിൽ കയറി വന്നപ്പോഴേക്ക് തള്ള ഇറങ്ങി ചെന്നു, സ്വാഗതം ചെയ്തു. വരൂ സ്വാമി, വന്നാട്ടെ, ഇരിക്കാമല്ലോ സ്വാമി. സ്വാമി വന്നു, ഇരുന്നു. മുറുക്കുവാ സ്വാമി, മുറുകിക്കളയാം, മുറുകിക്കളയാം. ശരിക്കൊന്ന് മുറുക്കി നീട്ടി തൊപ്പി സ്വാമി വീണ്ടും പ്രത്യേക സമയത്ത് വന്നിരുന്നു. എന്റെ മടിയിൽ നിന്ന് ഒരു പണസഞ്ചി എടുത്തു, പ്രത്യേക മുമ്പിൽ വെച്ചു. ഒരു ചെറിയ ഉപഹാരം കൊച്ചുമകൾക്ക് കൊടുത്തോളൂ, കഴിഞ്ഞിട്ടല്ലേ കൊടുത്തോളൂ, കഴിഞ്ഞിട്ടാണല്ലോ എന്നാണ് എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ടല്ലോ നമുക്ക് കഴിഞ്ഞിട്ടാണ് വേണ്ടത് എന്ന് വെച്ചാൽ അനാഘാത കുസുമം, അതാണ് നമുക്ക് ആവശ്യം. ആഘാത കുസുമം നമുക്ക് ആവശ്യമില്ല, ഈ എച്ചിലൊന്നും നമുക്ക് ആവശ്യമില്ല, മനസ്സിലായല്ലോ. കഴിഞ്ഞിട്ടല്ലോ സ്വാമി, സംശയിക്കേണ്ട കാര്യം എന്താ, ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയതാ ഇതിനു മുമ്പൊക്കെ, പക്ഷേ അവൾ വഴങ്ങിയിട്ടില്ല. ഇന്നവളെ ഞാൻ വിടില്ല, ഇത് കഴിഞ്ഞിട്ടും തന്നെയാ. വൃദ്ധ ആ പണസഞ്ചി എടുത്തു, തന്റെ കണ്ണിൽ മുമ്മൂന്ന് ഒരു വെച്ചു, ഇങ്ങോട്ട് മാറ്റി വെച്ചു. കട തുറന്ന് ആദ്യം കിട്ടുന്ന പണം നെറ്റി വെച്ചിട്ടാണല്ലോ കച്ചവടക്കാരൻ പെട്ടിയിലിടാറ്. ഇത് ആദ്യം കിട്ടിയ പണം തള്ള ആ കൈനീട്ടം വാങ്ങിച്ചു മാറ്റി വെച്ചിട്ട് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധന്റെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. പിന്നെ സ്വാമി

അതിലെന്താ ഉറക്കം പിടിച്ചേട്ടെ, ഉറക്കമായിട്ട് മതി, ഉറക്കമായിട്ട് നാം അകത്തേക്ക് പൊയ്ക്കോളാം. ദൈവമേ, ഈ മുത്തശ്ശി എന്താ ഇവർക്കിനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു? നമ്മൾ കേട്ടു, ചമ്പകൾ കേട്ടു.

നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. പണസഞ്ചി എടുത്തോണ്ട് തള്ള അകത്തേക്ക് പോയി. അഡ്വാൻസും കൊടുത്ത് കാത്തിരിക്കുകയാണ് സ്വാമി. ചുറ്റും കണ്ണോടിക്കുന്നു. പുള്ളിക്കാരൻ കുറേശ്ശെ വിയർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ചടിപ്പ് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം. കാത്തിരിക്കുകയാണ്. ഇനി പണവും വാങ്ങിച്ചോണ്ട് പോയി തള്ള എന്നെ പറ്റിക്കുവോ സംശയിക്കാതില്ല. ചുറ്റും കണ്ണോടിച്ചോണ്ട് അദ്ദേഹം ഇരിക്കുന്നു. അവസാനം ആ 50-കാരന്റെ ആകുലാപേക്ഷ കൊണ്ടെന്ന പോലെ

0: വൃദ്ധൻ ചുറ്റും കണ്ണോടിച്ചങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ ഒരു ഭാഗത്തിൽ തുറക്കപ്പെട്ടു. വിരുന്നുകാരൻ ഞെട്ടി എഴുന്നേറ്റു. ഒരു വേലക്കാരി പെണ്ണ് ഇറങ്ങി വരുന്നു. അവൾ അടുത്തു വന്നു, ചുറ്റും കണ്ണോടിച്ചിട്ട് വൃദ്ധനോട് പറയുന്നു, തുറന്നു കിടക്കുന്ന വാതിലേക്ക് അവൾ അങ്ങി കാണിച്ചു. ഉറക്കമായി,
1: ചമ്പകോലി ഉറക്കമായി.
0: സ്വാമി
1: അത്തേക്ക് നാടെ.
0: വിരുന്നുകാരൻ പിടഞ്ഞെഴുന്നേറ്റു. അവിടെ സന്തോഷവർത്തമാനമല്ലേ അറിയിച്ചത്. അവൾക്കൊരു സമ്മാനം കൊടുത്തു, മുറുക്കി ചോപ്പിച്ച ഒരു ഒരു പുഞ്ചിരി. എന്നിട്ട് അയാൾ ഒന്ന് ഒരുങ്ങി കാർദസ്.

0: കടന്നു.
1: അതാ അവൾ കട്ടിലിൽ മൂടി പൊതിച്ചു കിടക്കുന്നു. ചമ്പകവല്ലി കട്ടിലിൽ മൂടി പൊതിച്ചു കിടക്കുന്നു.
2: കിടപ്പ്
0: ലജ്ജയായിരിക്കും. ലജ്ജ കാണും, പ്രാരംഭമല്ലേ, ലജ്ജ കാണും. ലജ്ജാവതി, നിന്റെ ലജ്ജയൊക്കെ മോം മാറ്റി തന്നേക്കാം. കൊച്ചു കള്ളി രസികത്തി, പിന്നെ നിന്നില്ല.

നിലാവുള്ള രാത്രിയിൽ ഓലപ്പഴുതിലൂടെ നിലാവ് ചോർന്നു വീണാൽ അത് നിലത്ത് കിടക്കുന്ന ഒരു മുട്ടയായിട്ട് തോന്നിപ്പിക്കാറുണ്ട്. പൂച്ച ചെന്ന് അത് പാലാണെന്ന് വെച്ച് നക്കി കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയും ഒരാൾ അങ്ങനെ ചെന്നു, പക്ഷേ നീളന്തലയണയായിരുന്നു ആ കട്ടിലിൽ സാരി കൊണ്ട് മൂടി മൂടിപ്പൊളിച്ചിട്ടുന്ന രൂപം. നീളന്തലയണയായിരുന്നു ആ പൂച്ച കാമുകൻ ആ നീളന്തലയണ പൊക്കിയെടുത്ത ദൂരത്തെ കോരേ

പത്ത് ദിവസത്തേക്ക് ഒരറിയിപ്പും ഒരറിവും കിട്ടിയില്ല. പത്ത് ദിവസം കഴിഞ്ഞു, വിസ്തൃതമായ ലോകഭിത്തിമേൽ ഇതാ ഒരു കത്ത്, ചമ്പകവല്ലി എഴുതിയ അവസാനത്തെ കത്ത്. കൈവറ കൊണ്ട് ചരിഞ്ഞ അക്ഷരങ്ങൾ, കണ്ണീരിൽ കുതിർന്ന കടലാസ്. അവളുടെ അവസാനത്തെ കത്തിൽ അവൾ വിളിച്ചറിയിക്കുന്നു, ലോകത്തെ വിളിച്ചറിയിക്കുന്നു,

0: എൻ്റെ മുത്തച്ഛിക്ക് അതിഷ്ടമായില്ല. അവരെന്നെ പിടിച്ചു വലിച്ചു പഴയ ജീവിതക്രമത്തിലേക്ക്, ദേവദാസിത്വത്തിലേക്ക്. ഞാൻ വഴങ്ങിയില്ല, ഞാൻ കൈതട്ടി കൂടി. മുത്തശ്ശി എന്നെ തല്ലി ചതച്ചിട്ടുണ്ട്, എന്നെ പട്ടിണിക്കിട്ടുണ്ട്, എന്നെ ശാസിച്ചിട്ടുണ്ട്. പലരെയും വീട്ടിലേക്ക് വിളിച്ചതാണ്. അന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു, അന്നൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ അവസാനം ആ 50 വയസ്സുകാരനെ വിളിച്ച് പൊൻപണസഞ്ചിയും വാങ്ങിച്ചിട്ട് മുത്തശ്ശി എന്റെ മുറിയിലേക്ക് അയാളെ പറഞ്ഞു വിട്ട ദിവസം ദൈവമയെ ഞാൻ രക്ഷപ്പെട്ടത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ഞു പിടയ്ക്കുന്നു. ആ വേലക്കാരി പെണ്ണ് അയാളെ വിളിക്കാൻ ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടതാണ്. ആ തക്കം നോക്കി
1: ഉൺകഴിഞ്ഞു കിടന്നു കഞ്ചിമ്മിയ ഞാൻ കുറച്ചിടയ്ക്കുള്ളിൽ നിഗൂഢമായി ഉൺകഴിഞ്ഞു കിടന്നു കൺചിമ്മിയ ഞാൻ കുറച്ചിടയ്ക്കുള്ളിൽ നിഗൂഢമായി

സത്യത്തിന്റെ പൊന്നക്ഷരങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ എനിക്ക് വഴികാട്ടി. ഇതാ 10 ദിവസമായി ഞാൻ ഈ കൊടുങ്കാട്ടിൽ അലഞ്ഞിരിക്കുന്നു. ചാരിത്രശുദ്ധിയാൽ സൂര്യോദയം പോലും തടഞ്ഞു നിർത്തിയ ശീലപതിയുടെയും ദമയന്തിയുടെയും മീരാബായിയുടെയും നാടായ എന്റെ പെറ്റമ്മ ഭാരതഭൂമി ഇന്നതാ വെണ്മയ കറുപ്പായിട്ടും തിന്മയ നന്മയായിട്ടും വാഴ്ത്തുന്നു. അന്ധവിശ്വാസങ്ങളിലും അടിമത്വത്തിലും പാപദാരിദ്ര്യങ്ങളിലും വീണടിഞ്ഞ് കേഴുന്നു. ഈ വിഷഭൂമിയിൽ ഞാൻ ഇന്ന് വരെ സൂക്ഷിച്ച ജീവിത വിശുദ്ധിയുടെ വൈഡൂര്യം എന്റെ ചരിത്രം. ഇനിയും മരണത്തിന്റെ മരവിച്ച ശവപ്പെട്ടിയിൽ മാത്രമേ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്റെ മുത്തശ്ശിയോട് യാത്ര ചോദിക്കുന്നു അവസാനമായി.

ആ കൊച്ചു സീതയുടെ ശബ്ദം പിന്നെ ആരും കേട്ടില്ല. ആ കൊച്ചു സീത ഈ സീതയുടെ നാട്ടിൽ ചരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ആ കൊച്ചു സീത തന്റെ ജീവിതം അവസാനിപ്പിച്ചു.

0: കൊച്ചു സീത അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൊച്ചു സീത എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. പ്രത്യേക പോക്കുവയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ ആകാംക്ഷയോടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്നു എന്ന് വളരെ നന്നായിട്ടറിയാം. എല്ലാ ദിവസവും രാവിലെ തന്നെ ചോദിക്കുന്നു, ഇന്ന് ആരാണ് പോക്കുവയിലെ പ്രിയപ്പെട്ട അതിഥി അല്ലെങ്കിൽ സ്നേഹിത അല്ലെങ്കിൽ സ്നേഹിതനെന്ന് ചോദിക്കാറുണ്ട്. അതെല്ലാം ആ സമയം പറയാമെന്ന് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഫോണിലൂടെ അങ്ങനെ പറയും. ആ സമയം പറയുമ്പോഴല്ലേ അതിനൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സുഖവും സന്തോഷവും ഉണ്ടാകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നും നമ്മളോടൊപ്പം ഒരു പ്രിയ സ്നേഹിത ഈ പ്രത്യേക പോക്കുവയിലിൽ അതിഥിയായിട്ട് തന്നെ അല്ലെങ്കിൽ സ്നേഹിതയായിട്ട് എത്തിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സ്നേഹിതയുമായി ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. അവൾ സ്വപ്നത്തെ സ്നേഹിച്ചവൾ, സ്നേഹം കൊതിച്ചവൾ, എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടവൾ. പക്ഷികളെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പലപ്പോഴും തൻ്റെ ജാലകത്തിനരികിൽ അവൾ പക്ഷികളെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പക്ഷി അവളോട് പറഞ്ഞു, നിന്റെ സൗഹൃദം ഞാൻ കൊതിക്കുന്നു, നിന്റെ കണ്ണുകളിൽ ആഴത്തിൽ ലയിച്ചോട്ടെ ഞാൻ, നീ വരുന്നോ എനിക്കൊപ്പം? വരൂ, നമുക്ക് പറക്കാം. ചിറകില്ലാത്ത ഞാനെങ്ങനെയാ നിനക്കൊപ്പം പറക്കുക? ആഗ്രഹങ്ങളൊതുക്കി അവൾ ചോദിച്ചു. എങ്കിലെനിക്കായി എൻ്റെ നിന്റെ സൗഹൃദം തരൂ, ഞാൻ വരട്ടെ നിന്നിലേക്ക്. പക്ഷിയെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കെടുത്ത് അവർ ഒന്നായി ചേർന്നു. പിന്നെ ഓരോ ദിനവും ജാലകത്തിനരികിൽ അവൾ പക്ഷിയെ കാത്തിരുന്നു. പക്ഷിയുടെ ചിറകടി ഒച്ചയ്ക്കായി. അതൊരു ദേശാടന പക്ഷിയായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല. പക്ഷികൾ ആകാശത്ത് കൂട്ടം കൂട്ടമായി പറന്നുകൊണ്ടേയിരുന്നു. അവളുടെ പക്ഷി വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ജാലകവാതിലിൽ മിഴിനട്ടിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഞാനൊരു കഥയുടെ തുടക്കമാണ് വായിച്ചത്. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പിണങ്ങിയകന്നിട്ടും വലിച്ചടിപ്പിക്കുന്ന കാന്തിക ശക്തി, ജന്മാന്തരങ്ങളിൽ എവിടെയോ ഒന്നായി ചേരാൻ കൊതിച്ച രണ്ട് ആത്മാക്കൾ, ഒരിക്കലും ഒന്നാകാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും അവർ പരസ്പരം പരിശുദ്ധ സ്നേഹത്തിൻ്റെ രസതന്ത്രം പരീക്ഷണശാലയിലിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യുന്നു. അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് ഞാൻ നിങ്ങൾ വായനക്കാർക്കായി വിട്ടു നൽകുന്നു. പ്രണയം, സൗഹൃദം, ഇത് രണ്ടിനുമപ്പുറം, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ചേർത്ത് സമം, എന്ത് കിട്ടിയാലും അതാകാം. മനോഹരമായൊരു കഥയുടെ തുടക്കവും ഒടുക്കവുമാണ് ഞാൻ വായിച്ചത്. പ്രിയ ശ്രോതാക്കൾ സന്ദേഹിക്കുന്നുണ്ടോ പ്രത്യേക പോക്കുവയിലിൽ സാഹിത്യവുമായി എന്തിനു വന്നിരിക്കുന്നുവെന്ന്? തീർച്ചയായും ആ സന്ദേഹം വേണ്ട. ഒരു കഥ, ശാലീനം എന്ന മനോഹരമായൊരു കഥാസമാഹാരത്തിലെ അതിമനോഹരമായ പ്രണയത്തിൻ്റെ നിറങ്ങൾ എന്ന കഥയുടെ തുടക്കവും ഒടുക്കവും ഞാൻ വായിച്ചു. വെറുതെയല്ല ഈ കഥ എഴുതിയത്, സുന്ദരമായി ഈ കഥ എഴുതിയത് ശാലിനി നെടുമങ്ങാട് എന്ന എഴുത്തുകാരിയാണ്, കഥാകൃത്താണ്. ശാലീനം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഞാനിപ്പോൾ വായിച്ചത്. എന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോൾ വായിച്ചു എന്ന് വെച്ചാൽ, പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളോട് സംവദിക്കാനെത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരി, സ്നേഹിത, കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി, കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടി ശാലിനി നെടുമങ്ങാട് എന്ന എഴുത്തുകാരിയെ, കഥാകൃത്തിനെ സ്നേഹപൂർവ്വം ഈ പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: പ്രിയ ശ്രോതാക്കളെ, കഥകളും വർത്തമാനങ്ങളും എഴുത്തുകൂട്ടങ്ങളും ഒക്കെയായി ഈ പോക്കുവയിൽ സമ്പന്നമാകട്ടെ. വിളിക്കാം പ്രിയപ്പെട്ട എഴുത്തുകാരി ശാലിനി നെടുമങ്ങാടിനോട്, ശ്രോതാക്കൾക്ക് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു, 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ
3: സാറേ, എൻ്റെ ഓണാശംസകളാണ്.
0: ഓണാശംസകൾ. ഇന്ന് ഞാനൊരു കഥ വായിച്ചത് കേട്ടില്ലേ, മനോഹരമായ കഥയുടെ തുടക്കം കൊടുക്കുമല്ലേ. ആ കഥാകാരി നമ്മുടെ മുമ്പിലുണ്ട്, സംസാരിച്ചോളൂ ശാലിനി.
3: പിന്നെ
0: സ്വീകരിച്ചു കഴിഞ്ഞു. ശരി, അപ്പോ എഴുത്തുകാരി, കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടിനോട് സംസാരിച്ചോളൂ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം. നെടുമങ്ങാട്ട് എവിടെ?
2: കരിപ്പൂര് എന്ന സ്ഥലത്തിന്റെ പേര് അറിയോ?
3: കരിപ്പൂര് ഇവിടെ അടുത്ത് തന്നെ, പക്ഷെ പോയിട്ടുണ്ട്.
2: അവിടുന്ന് ഒരു 3 കിലോമീറ്റർ നെടുമങ്ങാടുന്ന്.
3: ഞാനും നെടുമങ്ങാട്ടിന് അടുത്ത് തന്നെ.
2: ഏത് ഭാഗത്തായിട്ടാ?
3: ഞാൻ ഈ മെട്രോ ചേറുന്ന വെള്ളനാട്ട് റോഡ്
2: കൈരളി സ്കൂളിന്റെ ആ ഭാഗമല്ലേ?
3: ആ അവിടെ നിന്ന് കുറുഞ്ചിലക്കോട് മണ്ണാറമ്പാറ കോവിലോട്.
2: അറിയാം അറിയാം.
0: പക്ഷെ ആരാണ് എന്താണെന്നും പറഞ്ഞില്ല.

0: ആദ്യമേ അങ്ങ് ഓണാശംസ പറഞ്ഞു. നമ്മുടെ അതിഥിക്ക് അറിയണ്ടേ ആരാ സംസാരിക്കുന്നതെന്ന്? പറയൂ.
1: ചോറൊക്കെ കഴിച്ചോ?
2: സദ്യ
1: ഉണ്ടായിരുന്നാ? എന്താ പായസം?
2: പായസം ഞാൻ വെച്ചില്ല.
1: അത് ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് ഞാൻ ഒറ്റയ്ക്കുള്ള. അതാണ് പായസം വെച്ചാത്ത, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുട്ടി ചേർക്കണം.
1: ശരിയാണ്.
2: ഒറ്റയ്ക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ പായസം.
1: വീട്ടില് മക്കള്, ഹസ്ബൻഡ്?
2: മക്കള് എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. മക്കള് വീട്ടിലുണ്ട്. മോളും മക്കളും ഒക്കെ ഉണ്ട്. അവര് തിരുവനന്തപുരത്ത് വേണം.
1: വായിക്കാനറിയാം.
2: പണ്ടത്തെ എല്ലാം വായിക്കുമായിരുന്നു.
1: പണ്ട് ഇഷ്ടമുള്ള കഥാകാരൻ അല്ലെ കഥാകാരി ആരാ? അമ്മക്ക് ഇഷ്ടമുള്ള എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആരാ?
2: അതൊക്കെ മുമ്പ് ഞാൻ വായിച്ചിട്ടേ ഉള്ളു. ഒരുപാട് വായിച്ചിട്ടുണ്ട്.
1: മംഗളം മനോരമയൊക്കെയാണ് അമ്മ വായിച്ചിരുന്നത്?
2: എല്ലാം വായിക്കും.
1: അതെ, അതാണ് ഇഷ്ടമായിരുന്നു അല്ലേ? എന്റെ അമ്മയ്ക്ക് ഇഷ്ടം അതായിരുന്നു. മംഗളം മനോരമയൊക്കെ വായിക്കാനായിരുന്നു ഇഷ്ടം.
2: മംഗളം മനോരമ പണ്ടത്തെ നോവലുകൾ എല്ലാം വായിച്ചു വരുന്ന, അതൊക്കെ ഒരുപാട് സിനിമകളായി.
1: അമ്മക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാ? ഇഷ്ടമുള്ള സിനിമ ഏതാ?
2: ഇഷ്ടമുള്ള സിനിമ നല്ലത് നല്ലത് എല്ലാ ഇഷ്ടം
1: തന്നെ. കണ്ടാലും മറക്കാൻ പറ്റാത്ത ഇഷ്ടമുള്ള ഓർമ്മയെ നിൽക്കുന്ന.
2: മറക്കാൻ പറ്റാത്ത ഞങ്ങൾ പണ്ട് ഒരുപാട് നോവൽ ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ സിനിമ.
1: തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ? തിയേറ്ററിലേ പോയി സിനിമ കാണാറുണ്ടോ?
2: ഇല്ല, പണ്ടെന്റെ ചെറുപ്പകാലത്തൊക്കെ പോവില്ല.
1: ശാലിനി എന്റെ കൂട്ടുകാരി കണ്ടിട്ടുണ്ടോ സിനിമ?
2: അതൊക്കെ മുമ്പ് എല്ലാം കണ്ടിട്ടുണ്ട്. വർഷങ്ങളോളായി കണ്ടിട്ട്. പിന്നെ വീട്ടില് ടി വി ഒക്കെ ഉള്ളപ്പോഴൊക്കെ കാണും. ഇപ്പോഴും റേഡിയോ മാത്രമേ ഉള്ളൂ.
1: റേഡിയോ കേൾക്കാറുണ്ട് സ്ഥിരം.
2: ഒറ്റയ്ക്ക് എനിക്ക് ഒരുത്തേക്ക് ടി വി വേണ്ട.
1: ഫോണുണ്ടോ? സ്മാർട്ട് ഫോൺ ഉണ്ടോ അമ്മയ്ക്ക്? ഫോണുണ്ടോ? ഫോണ്, സ്മാർട്ട് ഫോണ്, ടച്ചിങ്
2: ഫോണുണ്ടോ?
1: ഫേസ്ബുക്ക്, വാട്സപ്പ് ഒന്നും ഇല്ല അമ്മയ്ക്ക്?
2: വയസ്സായി.
1: എന്നാലും അതൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. സമയം പോവാ, അതൊക്കെ നല്ലതാ.
2: പൈസ എനിക്ക് വലിയ ഫോണുകളൊന്നും വേണ്ടല്ലോ. മക്കൾക്ക്
1: അല്ല, മക്കളെ വീഡിയോ കോൾ കാണാലോ ഫോണിലേ.
2: ഇല്ല, ഈ എന്റെ കൊച്ചു ഫോണില് കാണാൻ. മക്കളെ വീഡിയോ
1: കോൾ. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയ, അതിനകത്ത് വീഡിയോ കോൾ കാണാം. അപ്പോ അവരെ അടുത്ത് കാണും പോലെ ഫീൽ ചെയ്യും.
2: ഓ, തന്നെ അവരൊക്കെ എപ്പോഴും.
1: അമ്മക്ക് ആരെയാ ഇഷ്ടം? ജാനകി അമ്മയെ ഇഷ്ടം, ചിത്ര ചേച്ചിയെ ഇഷ്ടം? പാട്ടില്, പാട്ടുകാരില്?
2: ജാനകി അമ്മയുടെ പാട്ടാണ് എനിക്ക് ഇഷ്ടം.
1: ആണോ? ഈടായിട്ട് അമ്മ മരിച്ചു പോയല്ലോ.
2: നല്ല
1: പാട്ടാണ്.
2: നല്ല പാട്ടാണ്.
1: ശരി.
2: എല്ലാരെയും കൊള്ളാം. എല്ലാരും കഷ്ടപ്പെട്ടല്ലേ പാടണം.
1: ഉറപ്പായിട്ടും
2: എല്ലാം നല്ല പാട്ട് കഴിഞ്ഞു. നടന്നു എല്ലാം നല്ല.
1: ജാനകി അമ്മയുടെ ഏത് പാട്ടാണ് അമ്മയ്ക്ക് ഇഷ്ടം?
2: ജാനകിയമ്മയുടെ പാട്ട് എല്ലാ പാട്ടും കൊള്ളാം. എല്ലാ ഒന്നാം നല്ല എല്ലാ പാട്ടും നല്ലത്.
1: പിന്നെ ഏത് പാട്ടാ വെച്ചേരേണ്ടേ?
2: ഇപ്പൊ എനിക്ക് ഈ ഞാൻ പാടം കണ്ടിട്ടുണ്ട്, മറന്നുപോയി. പൂവിളി പൂവിളി പൊന്നോണമായി
1: ആ പാട്ടാ വേണ്ടേ. ഓണപ്പാട്ടോടുകൂടി തുടങ്ങാന്നാണ് അമ്മ ആഗ്രഹിച്ചല്ലേ?
2: അത് എന്റെ ഓണം ആയതുകൊണ്ടാണ് ഞാൻ.
1: ശരി,
2: ഞാൻ ആദ്യ അവസാനമായിട്ടൊന്ന് പാടാൻ അത് ഇല്ലെന്ന് പറയാന്ന് വെച്ചു.
1: രണ്ടൊന്ന് വഴി വരി മൂളാമോ അതിന്റെ തുടക്കം? അതിനെന്താ ഇപ്പഴും മൂളാന്നേ? പടുപാട്ട്
2: പാടാത്ത
1: എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മൾ
2: കേൾക്കാം.
0: അപ്പം ആ പാട്ട് കേൾക്കാം അല്ലേ? വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ശാലിനി നെടുമങ്ങാടെ എഴുത്തുകാരിയോട് ചോദിക്കാനുണ്ടോ? അപ്പോ വിഷുക്കണി എന്ന ചിത്രത്തിലേക്ക്, ചിത്രത്തിന് വേണ്ടിയിട്ട്. ആ അതാണ് കെ ജയേശുദാസ്. അപ്പൊ ഏതാണ്ട് ഒരു 1970 75 ഒക്കെ ഇറങ്ങിയ ചിത്രമാണ്. സലിൽ ചൗധരിയുടെ ഈണം, ശ്രീകുമാരൻ തമ്പിയുടെ രചന.
2: ഒരു ചിങ്ങത്തിലാണ്, ചിങ്ങത്തില് വെള്ളട അറുപ്പും ഇതൊക്കെ ആയിരുന്നു. അത് തന്നെ ഈ പടത്തിലുമല്ല.
1: ആ പാട്ട് വെച്ചരാമേ. ശരി, സന്തോഷം. വിളിച്ചാൽ വളരെ സന്തോഷം. കാണാൻ പറ്റിയ, പരിചയപ്പെടാൻ പറ്റിയല്ലോ, സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിലൊക്കെ വലിയ
2: സന്തോഷം.
1: മുടിപ്പുര ക്ഷേത്രത്തിനടുത്തായിട്ടാ. അപ്പോ ഇനി നെടുമ്പങ്ങാട് എവിടെയെങ്കിലും വെച്ച് കാണുമോ, അമ്മ എന്നെ വിളിച്ചാൽ മതി, ഒരു ഹായ് പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് സംസാരിക്കാം. ശരി, സന്തോഷം.

0: സുമതി ആൻറ്റി, വയസ് 65 കാണും. ഈയിടെയായി പുറത്തേക്കൊന്നും കാണാറേയില്ല. പ്രഭാത സവാരിക്കിടയിലും അമ്പലത്തിലുമൊക്കെ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത്. എന്തുപറ്റിയോ ആവോ. ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ പുഞ്ചിരിക്കുന്ന ആ മുഖം വാതിൽക്കൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത്തവണ പതിവ് കാഴ്ചകൾക്ക് പകരം കൊഴിഞ്ഞ ഇലകളും വാടിയ പൂക്കളും നിറഞ്ഞ മുറ്റം. അടിച്ചുവാരിയിട്ട് ദിവസങ്ങളായെന്ന് തോന്നുന്നു. കോളിംഗ് ബെല്ലിന് പകരം ആൾവട്ടം കാണുമ്പോൾ കുരയ്ക്കുന്ന കുഞ്ഞിപ്പട്ടിയെയും കണ്ടില്ല. പ്രിയ ശ്രോതാക്കളെ, അപ്ഡേഷനുകൾ എന്ന മനോഹരമായൊരു ചെറുകഥയുടെ തുടക്കമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഈ കഥ ശാലിനം എന്ന കഥാസമാഹാരത്തിലേതാണ്. ശാലിനം എന്ന കഥാസമാഹാരം എഴുതിയ ശാലിനി നെടുമങ്ങാട് എന്ന എഴുത്തുകാരിയും കഥാകൃത്തുമാണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിത അതിഥി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ശാലിനി നെടുമങ്ങാടിനെ വിളിച്ച് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കഥയുടെ വിശേഷങ്ങളും അറിയാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് സാർ.
0: വളരെ വളരെ നല്ല ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സംസാരിച്ചോളൂ.
1: ഹലോ
2: ഹലോ,
1: ഗുഡ് ഈവനിങ് മാഡം.
2: ഗുഡ് ഈവനിങ്.
1: എന്തൊക്കെയാണ്? സുഖം തന്നെ.
2: സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്.
1: ഓണമൊക്കെ ഞാൻ അടുത്തല്ലോ.
2: ഓണം അടുത്ത്, അതിന് മുന്നോടിയാണ് വാവ്.
1: അല്ല, ശാലിനി നെടുമങ്ങാട് എന്ന് പറയുമ്പോൾ ടെലിഫിലിമിനകത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എഴുത്ത് മാത്രമാ, കഥകളാ.
1: സാഹിത്യ രചന അത് മാത്രമേ ഉള്ളൂ. അല്ല, ടെലിഫിലിം ഒന്നും ചെയ്തിട്ടില്ല?
2: ഇല്ല, ഷോർട്ട് ഫിലിം ഒന്നും ഇല്ല.
1: ഇല്ല ഇല്ല. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
1: രണ്ട് കുട്ടികള്. ചേട്ടാ ഇപ്പോഴും അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു അല്ലയോ?
2: എന്താണ് ചേട്ടാ?
1: ഇപ്പോഴും ആ സാഹിത്യ രചന തന്നെ ചെയ്തോണ്ടിരിക്കുന്നല്ലേ?
2: അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല, എഴുതുന്നുണ്ട്, ഇടയ്ക്കൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ പുതിയ പുസ്തകം ചെയ്യുന്നതിന്റെ വർക്ക് അങ്ങനെ.
1: ഓ, അപ്പോഴേ എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
2: വിശേഷങ്ങൾ പറഞ്ഞില്ല.
1: ഓണത്തുമ്പി പാടു ഓരോ രാഗം.
2: വിശേഷങ്ങൾ പറയൂ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് 5 പെങ്ങന്മാരില്ല. കല്യാണം ഒന്നും കഴിഞ്ഞിട്ട്, മാരേജ് കഴിഞ്ഞില്ല.
2: ഓ, അത് ശരി.
1: അല്ല, നോക്കിക്കൊണ്ടിരിക്കുക. മാരേജ് കഴിഞ്ഞിട്ടില്ല. പിന്നെ 5 പെങ്ങന്മാരുണ്ട്. 5 പെങ്ങന്മാരുടെയും കല്യാണം കഴിഞ്ഞു.
2: ഒറ്റയ്ക്കാ താമസിക്കുന്നത്?
1: അല്ലല്ലല്ല അല്ല,
2: അവരെ കൂടെ തന്നെയാണ്
1: പെങ്ങള്. ഒരു പെങ്ങള് കൂടെ ഉണ്ട്.
2: ഓ, അത് ശരി. എവിടുന്നാ വിളിക്കുന്നത്? താമസം പറഞ്ഞില്ല. കൊല്ലം കരുനാഗപ്പള്ളി. ഓ, ഞാൻ ഒരാഴ്ച മുന്നേ കരുനാഗപ്പള്ളി കടന്നു പോയായിരുന്നു.
1: എന്റെ പേര് അൻസാറെന്നാ, വയസ്സ് 43.
2: ഓ, അത് ശരി.
1: പിന്നെ ഒരു പെണ്ണിനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവാ, പറഞ്ഞോണ്ടിരിക്കുവാ ഓരോരുത്തർക്കും.
2: അത് ശരി. എന്താ കല്യാണം കഴിക്കാൻ താമസിച്ചേ?
1: അതല്ല, നമുക്കൊരു ജീവിക്കാൻ ഒരു വരമാനിയുന്നുണ്ട്.
2: എന്താ ചെയ്യുന്നേ? എന്താ ജോലി?
1: ജോലിയൊന്നും ഇല്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാ. പിന്നെ 5 പെങ്ങന്മാരുടെയും കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുമായി. ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞ് അവർക്കും കുട്ടികളായി. പിന്നെ എന്റെ മാത്രം കല്യാണമേ ഉള്ളൂ, കഴിയാതിരിക്കും. യേശുദാസിന്റെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം, കൂടുതൽ കേൾക്കുന്നത്.
2: മെലഡി കേൾക്കാനാണ് ഇഷ്ടം.
1: അങ്ങനെയല്ല, എല്ലാ പാട്ടും കേൾക്കും, നമുക്ക് എല്ലാ പാട്ടും വേണമല്ല. പിന്നെ അങ്ങനെ ഞാന് കരുണാസായി പരിചയപ്പെട്ടിട്ട് കുറഞ്ഞ നാളേ ആയിട്ടുള്ളു. വടക്കേ വാഗന്നൂർ പാലക്കാട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് എന്നെ ഇത് പരിചയപ്പെടുത്തിയത്. മുഹമ്മദ് വടക്കേ വാഗന്നൂര്. ഓപ്പര് എല്ലാ റേഡിയോ സ്റ്റേഷനും കേൾക്കും ഓൺലൈൻ വഴി. തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള ഏത് റേഡിയോ സ്റ്റേഷനിലും മൂപ്പയുടെ പേര് പറയുന്നു. അങ്ങനെയുള്ളൊരു
2: ആളാ.
1: പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാർട്ടി.
2: പറയൂ, ആർക്ക് വേണ്ടിട്ടാ?
1: ടിവി മുഹമ്മദ് വടക്കേ വാനൂര്
2: പട്ടാമ്പിട്ടാണ്. അത് ശരി, സന്തോഷം.
1: ശീവ കുമരകം.
2: ശീമ കുമരകം.
1: പിന്നെ ശാലിനി മാഡത്തിനും
2: സന്തോഷം എനിക്ക് വേണ്ടി.
1: അല്ല, അത് പരിപാടി അവതരിപ്പിക്കാനിരിക്കുന്ന ആളിനോട് നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യണ്ടേ?
2: ഉറപ്പായിട്ടും വേണമല്ലോ.
1: പിന്നെ പിന്നെ അങ്ങനെയുള്ള പിന്നെ ഒരു പ്രീത തോന്നിക്കല്, കരകൗശല വസ്തുക്കൾ സ്വന്തം കൈകൊണ്ടുണ്ടാക്കി നെയ്തുണ്ടാക്കി അത് ഉപജീവനം നടത്തുന്ന ഒരു കുട്ടിയ പ്രീത. നടക്കാനൊക്കത്തില്ല, വീൽചെയറിനകത്തിരിക്കുക. അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള കുട്ടിക്കും ഡെഡിക്കേഷൻ. എല്ലാ കരുണാസായി എഫ് എം റേഡിയോ എടുക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
0: സംഗതി ശരിയാ, പാട്ട് ഓണത്തുമ്പി പാടും എന്ന് ആദ്യം പറഞ്ഞു, ഒന്ന് പാടാവോ?
1: ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. പാട്ടാ വേണ്ടത്.
0: എസ് പി വെങ്കടേഷ് ഈണം നൽകി, എസ് രമേശൻ നായർ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ സൂപ്പർമാൻ എന്ന് പറയുന്ന, ശരിയല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ നമുക്കത് കേൾക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ ശാലിനി നെടുമങ്ങാടിനോട് നന്ദിയും സ്നേഹവും അറിയിക്കൂ, പാട്ടിലേക്ക് പോകാം.
1: സന്തോഷം.
2: വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ.

0: ഉത്കണ്ഠ കൂടി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. കുറച്ചു സമയമെടുത്തു വാതിൽ തുറക്കാൻ. എൻ്റെ വരവിഷ്ടമായില്ലെന്ന് വ്യക്തമാക്കുന്ന മുഖഭാവം. എങ്കിലും സുമതി ആൻ്റി ചിരിവരുത്തി എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ചേച്ചി, എന്താ പറ്റിയേ? വയ്യായികയുണ്ടോ? വീടാകെ അലങ്കോലമായി കിടക്കുന്നല്ലോ. വർഷങ്ങളായി ഞാനിതൊക്കെ തന്നെയല്ലേ ചെയ്യാറ്, തൂക്കുക, നിലം തുടയ്ക്കുക. ആരും വരില്ലെന്നറിയാമെങ്കിലും ആരെയോ പ്രതീക്ഷിച്ച് ഭക്ഷണമുണ്ടാക്കി കാത്തിരിക്കുക. എല്ലാം ഇപ്പോൾ ഇതിൽ കിട്ടില്ലേ? അവർ തൻ്റെ പുതിയ ചങ്ങാതിയായ മൊബൈൽ എനിക്ക് കാട്ടിത്തന്നു. അതെന്നിൽ തെല്ലൊരമ്പരപ്പുണ്ടാക്കി എന്നത് സത്യം. മെല്ലെ ആരംഭിച്ച കഥ മെല്ലെ മെല്ലെ ഏതോ വലിയ സത്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിയ ശ്രോതാക്കളെ, ശാലിനം എന്ന കഥാസമാഹാരത്തിലെ അപ്ഡേഷനുകൾ എന്ന കഥയുടെ അടുത്ത പാരഗ്രാഫാണ് ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി വായിച്ചത്. മനോഹരമായ കഥയാണ്. ഈ പ്രത്യേക പോക്കുവയിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഈ കഥ എനിക്ക് വായിച്ചു തീർക്കാനാവും, നിങ്ങൾ കേൾക്കുകയും ചെയ്യും. ഈ കഥ എഴുതിയ, ഒരുപക്ഷെ സമകാലീന ലോകത്ത് ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾ, അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കഥ എഴുതിയ, ഉള്ളിൽ കഥകളും പ്രണയവും വേദനകളും നിറച്ച് നമ്മുടെ മുന്നിൽ നടന്നുപോകുന്ന സാധാരണ സ്ത്രീകളെ ഈ കടലാസിലേക്ക് പകർത്തി എഴുതിയ ശാലിനി നെടുമങ്ങാട് എന്ന കഥാകൃത്ത് ആണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പം സ്നേഹിതയായുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം ശാലിനിയോട്. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നല്ല നമസ്കാരം.
1: ഞാൻ കട്ടഗോട് വിൻസെന്റ് ആണ്.
0: കുറേ നാളായോ നമ്മൾ തമ്മിൽ?
1: കുറേ നാളല്ല, ഞാനൊരു 2.5 വർഷത്തിനു മുമ്പ് ഒരു പ്രാവശ്യം സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ ഈ കഥയല്ല, ഇങ്ങനെ വളരെ വൈകാരികമായ
1: ശാലിനി മേഡത്തിനും അധികം സാറിനും അവിടെയുള്ള കരുണാസായാലും എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ഞങ്ങളുടെയും വിനീതമായ കൂപ്പുകയും.
1: ഹലോ മേഡം. ഹലോ മേഡം, നമസ്കാരം.
2: നമസ്കാരം, പറയണം.
1: മേഡം, ഇത് രണ്ട് കുഞ്ഞുങ്ങളാണെന്ന് പറയുന്നു, കുഞ്ഞുങ്ങളൊക്കെ എന്ത് പ്രായമാണ്?
2: തീരെ കുഞ്ഞുങ്ങളല്ല കേട്ടോ, ഒരാൾക്ക് 2 ആൺകുട്ടികളാണ്. ഒരാള് പോളിടെക്നിക് കഴിഞ്ഞു, ഒരാള് ലോജിസ്റ്റിക് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥനായി. അതായത് ഒരാൾക്ക് 22ഉം ഒരാൾക്ക് 19 വയസ്സായി,
1: 2 ആൺകുട്ടികൾ.
2: ഹസ്ബൻഡ് ദുബൈയിലാണ് ജോലി
1: ചെയ്യുന്നത്.
2: ഇല്ല, വർക്കിംഗ് വുമൺ അല്ല. ഞാൻ ജോലിക്ക് ശ്രമിച്ചില്ല, കാരണം കുട്ടികളെ നോക്കാൻ
1: ആരുമില്ല.
2: ഓണം ഹസ്ബൻഡ് വരും ഈ ഓണത്തിന്. കൊറേ നാൾക്ക് ശേഷം, ഒരു 2 വർഷത്തിന് ഇപ്പുറം നമ്മള് ഒരുമിച്ചുള്ള ഓണം ഇതാണ്. ഓണമാണ് ഇതൊക്കെയാണ് എന്റെ ഓണം. പിന്നെ മോന്റെ ബർത്ത്ഡേ, മൂത്തയാള് ചിങ്ങമാസത്തിലെ അത്തത്തിലാണ് ജനിച്ചത്, അപ്പൊ അവന്റെ ബർത്ത്ഡേ ആണ് നമ്മള് ജന്മദിനമാണ് ഓണമായിട്ട് ആഘോഷിക്കലേ
1: കൂടുതൽ.
2: ആ സമയം അച്ഛനുണ്ടാകും. അങ്ങനെയൊക്കെയാണ് എന്റെ ഓണ വിശേഷങ്ങൾ.
1: എനിക്ക് എന്റെ പേര് വിൻസെന്റ് എന്നാണ്. ഞാനൊരു തളർന്നു കിടക്കുന്ന ഒരു യോഗിയാണ്. 2022 ഒരു ഡിസംബർ മാസം ഞാൻ എന്റെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണ് സ്പൈനക്കോട് തകർന്നു പോയി. അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, അരയ്ക്ക് താഴെ തളർന്നു പോയി.
2: മരുന്ന് ഉപയോഗിക്കുന്നു? മരുന്നൊക്കെ എടുക്കുന്നില്ല.
1: ഉണ്ടുണ്ട്, എല്ലാം മെഡിക്കൽ കോളേജില് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒക്കെ ചെയ്തത് തന്നെ. പക്ഷെ അത് ഇനി തളർന്നു കിടക്കേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു, ഡോക്ടർമാര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മരുന്ന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, മെഡിസിൻ എല്ലാത്തിനും കഴിക്കുന്നുണ്ട്.
2: മാറും, വിഷമിക്കണ്ടേ.
1: ആ ഇല്ല, വിഷമം
2: ഇപ്പം
1: ആയുർവേദം അല്ല, അലോപ്പതിയാ. ആയുർവേദവും ഇതിനിടയിൽ പരീക്ഷിച്ചു. ആയുർവേദം ഒത്തിരി ചെയ്തു നോക്കി, ചെയ്തു നോക്കിയിട്ടൊന്നും അത് ഫലപ്പെടുന്നില്ല. ഇപ്പൊ പിന്നെ അലോപ്പതി തന്നെ. പിന്നെ 3.5 വർഷം 4 വർഷം ആകാൻ പോകുന്നു ഞാൻ ഇപ്പൊ വീണത്ത്.
2: പിന്നെ ജനിച്ച്
1: സഹായത്തിന് എന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, ഒരു മകളുണ്ട്. ഓ, 2 മക്കളാണ് എനിക്ക്, ഒരു 3 ഒരു മകളും. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മകൾക്ക് 3 കുഞ്ഞുങ്ങള്, 3 പെൺമക്കള്, 2 പേര് ട്വിൻസ് ആണ്. മകന് ഒരു മോള്, ഒന്ന് മൂത്തവള് മോളുടെ മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു, വാഴിച്ചൽ. മറ്റേ 2ാമത്തെ ട്വിൻസ് ഇപ്പം 4 പഠിക്കുന്നു. പിന്നെ മോന്റെ കൊച്ച് നേഴ്സറിയിലാണ്.
2: നല്ലൊരു അപ്പൂപ്പനും കൂടിയാണ്.
1: ഇല്ലില്ല
2: ഇരുപത്തെട്ടും പത്തൊമ്പതും ആയതേ
1: അപ്പൊ ഞാൻ ഞാൻ ഇന്നൊരു പാട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലില് ചിത്ര പാടിയ വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ളൊരു പാട്ടാണ് എനിക്ക് വളരെ
2: ഇഷ്ടമാണ്.
1: ഫസ്റ്റിലെ സിനിമ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരു സിനിമ പ്രേമിയായിരുന്നു ഞാൻ നല്ല സമയത്തൊക്കെ ഭയങ്കര സിനിമ കാണുമായിരുന്നു. അതായത് സിറ്റിയിലൊക്കെ
2: പോയി
1: എനിക്ക് ഇപ്പം നടന്മാരില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ നസീറൊക്കെയാണ്, പഴയ നടന്മാരാണ് എനിക്കിഷ്ടം, പഴയ പടങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടം. ഇപ്പോഴും നമ്മൾക്ക് ഇവിടെ മോൻ നെറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒരു ഐഡിയ ടാസ്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് പഴയ പടമായിട്ട് കാണുന്നത് നസീറിന്റെ ഏകദേശമുള്ള പടം, നസീറും അതും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പടങ്ങളായിട്ട് കാണും. വൈഫൈയിൽ അതിട്ട് കാണും. പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആവും രാത്രി കുറഞ്ഞ. ഒത്തിരി സമയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ.
2: മൊബൈൽ ഉണ്ടോ?
1: ഉണ്ട്.
2: ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഒക്കെ ഉണ്ടോ?
1: എല്ലാം ഉണ്ട്.
2: അത് ഇഷ്ടല്ലേ?
1: ഉണ്ട്. ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്യും. എല്ലാം ഞാൻ വർക്കിംഗ് ഉള്ളതാണ്.
2: പിന്നെ സമയം ബോധികളായി.
1: അതെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഈ റേഡിയോ ആണ്, എഫ് എം ആണ് ഞാൻ എപ്പോഴും ഞാൻ ചേരണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എഫ് എം ആണ്. വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു ആറര വരെ ഈ എഫ് എം ആണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥിരം പോക്ക് വേലി ലേഖം വേണമായിട്ടാണ് വിളിക്കുന്നത് കൂടുതലും.
2: എന്തായാലും സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം.
0: രണ്ടര വർഷം കൂടുമ്പോ എന്റെ അടുത്ത് സംസാരിക്കും.
1: അതെ. പിന്നെ എനിക്കും വളരെ വളരെ സന്തോഷമായി സംസാരിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ശാലിനി മാഡത്തിനും മധുജൻ സാറിനും എന്റെ ഒരിക്കൽ കൂടിയുള്ള ഹൃദയം നിറഞ്ഞ നമസ്കാരം പറയുന്നു.
0: ഇനി എന്നെ എന്ന് വിളിക്കും? 2029
1: ഇനിയും പറയാലോ ഇല്ല സാറേ.
2: താങ്ക് യു.
1: പിന്നെ സാറ് എന്ന് പറയുമ്പോൾ സാറ് പ്രത്യേകം ഒരു ശൈലിയുള്ള ഒരു സാറാണ് എന്ന് പറഞ്ഞാൽ അവതരണ ശൈലിയും ഒരുപാട് ഒരു സിനിമാ നടനൊക്കെ ആകാനുള്ള ഒരു
0: യോഗ്യതയുണ്ട്
1: സാറേ. ഞാൻ ലേഖന മേടത്തിന് അന്വേഷിച്ചൊന്നും പറയാം.
0: തീർച്ചയായിട്ടും.
1: പിന്നെ അവിടെ ഉള്ള ആദരയും എല്ലാവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേരുന്നു.
0: ഓണത്തിന് നമ്മൾ അതിഗംഭീര വിഭവങ്ങൾ തരണുണ്ട് കേട്ടാ.
1: പറഞ്ഞു മാഡം, പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് പറഞ്ഞായിരുന്നു.
0: കേട്ട് തകർക്കണം. ഇന്നലെ ഹരിതകർമ്മ സേനക്കാരുടെ റെക്കോർഡിംഗ് ഒക്കെ ആയിരുന്നു.
1: അതെ, പറഞ്ഞു. ലൈഫിൽ ഞാൻ ശനിയാഴ്ച ഞാൻ വിളിച്ചായിരുന്നു.
0: നമ്മളെ വിളിക്കാനേ പാടുള്ളൂ. അപ്പൊ പാട്ടിലോട്ട് പോകാമോ?
1: പാട്ടിലോട്ട് പോകാം. ഒരിക്കൽ കൂടെ നമസ്കാരം പറയുന്നു രണ്ടുപേർക്കും.
0: യൂസഫ് അലി കേച്ചേരി രചിച്ച്, ബോംബെ രവി സംവിധാനം, സംഗീത സംവിധാനം ചെയ്ത്, മോഹന രാഗത്തിൽ കെ എസ് ചിത്ര, കെ ജെ യേശുദാസ് എന്നിവർ ചേർന്ന് ആലപിച്ച ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ വാതിൽ തുറക്കൂ നീ കാലമേ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, വായിച്ചുകൊണ്ടിരുന്ന കഥ ഞാൻ കുറച്ചുകൂടെ തുടരട്ടെ. വർഷത്തിലൊരിക്കൽ ഓണക്കാലത്തായിരുന്നു രണ്ടു മക്കളും കുടുംബവുമായി ഒത്തൊരുമിച്ച് കൂടിയിരുന്നത്. കെട്ടകാലമായ കൊറോണ അതും നശിപ്പിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും കാണാൻ ഞാനും വാങ്ങി ഒരു മൊബൈൽ. നമ്മുടെ രഘുവിൻ്റെ മോൻ്റെ കടയിൽ നിന്നാണേ ആ കൊച്ചൻ തന്നെ എല്ലാം പഠിപ്പിച്ചു തന്നു. എന്തൊക്കെയാ കുട്ടി ഈ വിരൽ തുമ്പിൽ കിട്ടുന്നതെന്നറിയോ? സുമതി ആൻ്റിയുടെ സന്തോഷം കണ്ട് ഞാൻ നിശബ്ദയായി. ആ കുട്ടിയെ, നിന്റെ കഥകളും കവിതകളും ഒക്കെ ഇതിൽ കണ്ടു. ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ നീയെ. നിഷ്കളങ്കമായ ചിരിയോടെ വീണ്ടും മൊബൈൽ വിശേഷം തുടർന്നു. ഞാൻ പറയാറില്ലേ, ഔദ്യോഗിക കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ഫിലോമിന ക്രിസ്റ്റഫർ. അവളെനിക്ക് ഫ്രണ്ടാകാൻ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. പഴയതൊക്കെ അവൾ മറന്നു കാണും, ഞാനും മറക്കാം ഇല്ലേ കുട്ടിയെ? മറവി ചില നേരം അനുഗ്രഹമാണ്, ഞാൻ മനസ്സിലോർത്തു. അവർക്കെന്തറിയാം ഓൺലൈൻ ബന്ധങ്ങളെപ്പറ്റി? ഹായ് ബൈയിൽ ഒഴുകി നടക്കുന്ന ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ ബന്ധനങ്ങളാകാറുമുണ്ട്. തൊട്ടടുത്ത വീട്ടുകാർ പോലും ഇമോജികളിൽ കൂടി വിശേഷം പങ്കുവച്ച് സംതൃപ്തി നേടുന്നു. നേരിട്ട് കണ്ടാൽ ജനാലയ്ക്കുള്ളിലും മതിലിനുള്ളിലുമായി ഒളിക്കുന്നവർ ചിലർ തന്നിൽ തന്നെയും. പ്രിയ ശ്രോതാക്കളെ, ശാലിനി നെടുമങ്ങാട് എഴുതിയ അപ്ഡേറ്റഡ് എന്ന കഥയുടെ ചില ഭാഗങ്ങളാണ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എഴുത്തുകാരി, സ്നേഹിത, കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടാണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കഥാവിശേഷങ്ങളും സംസാരിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, കേൾക്കാവോ? ഹലോ, ആ കോള് മാഞ്ഞുപോയി എന്ന് പറയുന്നതാണ് ശരി. തിരികെ വരുന്നതുവരെ നമുക്ക് ചില വിശേഷങ്ങൾ നമുക്ക് പറയാം. ശാലിനി നെടുമങ്ങാടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. മനോഹരമായൊരു കഥയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്ഡേഷനുകൾ എന്ന് പറയുന്ന കഥ, ശാലിനം എന്ന കഥാസമാഹാരത്തിലെ ഇങ്ങനൊരു കഥ എഴുതാനുള്ള ഒരു പ്രേരണ എന്തായിരിക്കാം?
1: അത് കാരണം കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് അപ്ഡേഷൻ എന്നാണ് എന്നെ പേരിട്ടേക്കുന്നത് തന്നെ. കാരണം ഞാനെപ്പോഴും എൻ്റെ ചുറ്റുമുള്ള ഓരോ കഥാപാത്രങ്ങളെയാണ് കാരണം ഞാൻ അധികം യാത്ര ചെയ്യാത്ത പുറം ലോകമായിട്ട് അധികം ഈ മുമ്പ് ഈ കഥ എഴുതുന്ന സമയത്ത് ഞാനൊരു കഥ എഴുതി തുടങ്ങുന്നത് 2019 എഴുതി തുടങ്ങുന്നത്. ഈ കഥ ഒരുപക്ഷെ 2021 എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് അത് ഞാൻ പരാമർശിക്കുന്നുണ്ട് എഴുതുന്നത്. കാരണം ഈ സുമതി ആൻറ്റി എന്നാണ് യഥാർത്ഥ പേര്, വേറൊരു പേരാണ്, അതെൻ്റെ അയൽവാസിയായ ഒരു ആൻറ്റിയാണ്. അപ്പോൾ അവരെ നിന്നാണ് ഞാൻ നോക്കിക്കാണാൻ തുടങ്ങിയത്. കാരണം കോവിഡ് കാലം എല്ലാവരെയും ഒരു എന്താണ് അടച്ച് അടച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ വല്ലാണ്ട് ഒറ്റപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാനായിട്ട് അവരെ എപ്പോഴും ഇങ്ങനെ കാരണം ഒരു നടക്കാൻ പോകാൻ പോലും ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാലമായിരുന്നു. കാരണം മോർണിംഗ് വാക്കിംഗ് ഞാനും ആൻറ്റിയും കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു സമയത്താണ് ഞാനും കുറേ നാൾക്ക് ശേഷം ആൻറ്റി ഞാനും അവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ചെയ്തില്ല. കാരണം മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു അങ്ങനെ ഒതുക്കിപ്പോയി, ഒതുങ്ങുന്ന ഒരു സമയമായിപ്പോയി. അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല, ആ സാഹചര്യമാണ്, ആ സിറ്റുവേഷനായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട വരില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എനിക്കിവരെ പെട്ടെന്നൊരു നിമിഷം എനിക്കിവരെ കാണണമെന്ന് തോന്നി. അങ്ങനെ കാണാൻ പോയപ്പോഴാണ് നടന്ന സംഭവമാണിത്. അപ്പോൾ ഇവരുടെ ഒരു മാറ്റം അതാണ്. ഞാൻ സ്മാർട്ട് ഫോണൊക്കെ പണ്ടേ ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ എങ്കിലും ആൻറ്റിക്ക് കീപാഡ് നോക്കിയുടെ ഒരു പഴയ കീപാഡ് ഫോണാണ് ഉണ്ടായിരുന്നത്. ആ ഫോണിൽ നിന്ന് അവരത് ചേഞ്ച് ചെയ്ത് പുതിയ ഫോൺ വാങ്ങിയിട്ട് ആ വിശേഷങ്ങൾ, കാരണം ഒറ്റപ്പെടലുകളിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ചു, റേഡിയോ പലർക്കും ആശ്വാസമാകുന്ന പോലെ തന്നെ ഫോൺ അവർക്കൊരു ആശ്വാസം. അപ്പം നമ്മൾ സന്തോഷിക്കുന്ന പോലെ മറ്റുള്ളവരെ സന്തോഷിക്കുന്നത് കാണുകയും അതൊരു സന്തോഷമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു വിഷമം തോന്നി, അവരെന്നെ അവോയ്ഡ് ചെയ്തോ എന്ന് എനിക്കൊരു തോന്നലോ എന്ന്. കാരണം ഞാനും അവരെ അവോയ്ഡ് ചെയ്തില്ലേ, ഞാൻ എത്ര നാൾ അവരെ നോക്കിയില്ല. ഒന്ന് തൊട്ടടു ഒരു എത്ര 3 വീടിൻ്റെ അപ്പുറേ ഉള്ളു, വിളിച്ചാൽ വെളിപ്പുറത്താണ്. പക്ഷെ ഞാൻ വിളിക്കാൻ പോലും ഞാനും മെനക്കെട്ടില്ല, ഞാൻ എൻ്റെതായ ലോകത്ത് ഒതുങ്ങി. അപ്പോൾ എല്ലാവരും അവരവരുടേതായ ലോകത്ത് ഒതുങ്ങുന്ന ഒരു കാലത്ത് സ്മാർട്ട് ഫോണുകൾ ഒരുപക്ഷെ നമ്മളെ വിഴുങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ചിന്തകളിൽ നിന്നാണ്
0: ഇങ്ങനെ ഒരു കഥ, മനോഹരമായ ഒരു കഥ. ആ കഥ ഒന്നുകൂടെ ഒക്കെ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
0: നല്ല നമസ്കാരം. നേരത്തെ

0: വെച്ചിട്ട് വെച്ചിട്ട് പോയ ആളാണോ ഇത് പുതിയ ആളാണോ?
1: അല്ല അല്ല, ഇത് പുതിയ ആളാ. ആ കോൾ കട്ടായപ്പോ ഞാൻ ഉടനെ വിളിച്ചു
0: ആ സ്പേസിൽ അങ്ങ്
1: ആ ഗ്യാപ്പില്
0: ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്.
1: അതാണ്
0: ഇപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാലിനി നെടുമങ്ങാട്, എഴുത്തുകാരിയാണ്, കഥാകൃത്താണ്. സംസാരിക്കാം.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം. പറയണം,
1: പെട്ടെന്ന് ശാലിനി എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ നെടുമങ്ങാട് ബി സി സ്കൂളിലെ എച്ച്എം ആണെന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്.
2: നല്ല സുഹൃത്താണ്.
1: ആ അത് ശരി, അവിടെയാണ് എന്റെ കൊച്ചുമോള് പഠിക്കുന്നതും അവളുടെ മരുമകന്റെ അമ്മ അവിടെ ടീച്ചറാണ്.
2: ഈ ഡൗട്ട് വരാറുണ്ട് ഞങ്ങളെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട് പലരും ചോദിക്കാറുണ്ട്.
1: അതാണ് പെട്ടെന്ന് ശാലിനി എന്ന് കേട്ടപ്പോ ഞാൻ പറയുന്നു നമ്മുടെ അവിടത്തെ ശാലിനി മാം ആയിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു. പിന്നെ സുഖാണോ മാഡം?
2: അസുഖമായിട്ടിരിക്കുന്നു.
1: അപ്പൊ ശാലിനി മാഡത്തിനെ അറിയാം അല്ലേ?
2: അറിയാം, നല്ല സുഹൃത്തെ പോലെ നല്ലൊരു ചേച്ചിയാ. അതങ്ങനെ
1: അവിടെ തന്നെ എന്റെ മരുമോന്റെ അമ്മ വർക്ക് ചെയ്യുന്നത് അറിയാമോ? ടീച്ചറിനെ അറിയായിരിക്കും. മായ എന്നാണ് പേര്.
2: അതൊന്നും അറിയത്തില്ല, ചേച്ചി എനിക്ക് പരിചയമുണ്ട്.
1: അങ്ങനെ അങ്ങനെ
2: സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ എന്നെ ക്ഷണിക്കാറുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അറിയാം. അല്ല, കരിപ്പൂരും പടിവൂറ്റും കൂടെ വലിയ ദൂരമില്ല, അടുത്തടുത്താണ്.
1: അവിടെ ബ്ലോക്ക് ഓഫീസിന്റെ അവിടെ താമസിക്കുന്നത്. ബ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
2: അത് ശരി, ബ്ലോക്ക് ഓഫീസ് അറിയാം.
1: ആ നെടുമങ്ങാട്. പിന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഓണ ആശംസകൾ നേരുന്നു രണ്ടുപേർക്കും.
2: എന്റെയും ഹൃദയം നിറഞ്ഞ
0: ഞാനും സ്വീകരിച്ചിരിക്കുന്നു.
1: പിന്നെ സാറിന് പ്രത്യേകിച്ച് സദ്യയൊക്കെ ഞാനിന്ന് കുടുംബ വീട്ടിൽ പോകുന്നു, കാരണം വെമ്പന്നൂരിൽ നിന്ന് ഇങ്ങനെ പാലത്തിന്റെ അവിടെ പോകുന്നു സാറേ.
2: ഇത് വിളിക്കുന്ന സ്ഥലം എവിടെയാണ്? വെമ്പന്നൂർ.
1: വിളിക്കുന്നത് വെമ്പന്നൂര് വികാസ് നഗർ എന്ന് പറയും. നമ്മുടെ പ്രോപ്പർ വികാസ് നഗർ ആണ്. കേട്ടിട്ടുണ്ടോ? ടീച്ചർ കേട്ടിട്ടുണ്ടോ?
2: കേട്ടിട്ടുണ്ട്.
1: ആ നമ്മള് വെമ്പന്നൂർ ഇറങ്ങിയിട്ട് അങ്ങ് നമ്മള് ഒരു നമ്മുടെ അരുവിക്കരയാണ്. അരുവിക്കര നമ്മള് വെള്ളനാടന്ന് ഒരു 15
2: കിലോമീറ്റർ.
1: പിന്നെ സാറിന് സുഖാണോ?
0: സുഖം.
2: ചേച്ചിക്ക് സുഖമല്ലേ?
1: സുഖം. ഞാനിന്ന് വാവാകൊണ്ട് ഇനി വീട്ടിൽ പോന്നു. അവിടെ പിന്നെ വീട്ടിലിന്ന് മോനും ഞാനും ഉള്ളു. അപ്പൊ മോനും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്
2: ശാലിനി ചേച്ചിയോട് മെസ്സേജ് ഇട്ട് പറയാം ഇങ്ങനെ ചേച്ചിയുടെ അറിയാവുന്ന.
1: പിന്നെ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ശാലിനി മാം വന്നിട്ടുണ്ട്.
2: വളരെ നല്ല സ്നേഹം.
1: വന്നിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം കൊച്ചുമോളും അവിടെ തന്നെയാ പഠിക്കുന്നത്. ഇപ്പൊ ഞായറാഴ്ച ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. 5 വയസ്സായ അന്ന് ഞാൻ മാഡത്തിനെ വിളിച്ചു സംസാരിച്ചു. കൊച്ചുമോക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടിക്കൊടുത്തു. അന്ന് അവിടെ പാടിത്തരും. ഞാൻ എപ്പോഴും വിളിച്ചാലും ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുത്തു സാറിന് മാഡത്തിനും ഒക്കെ. അപ്പൊ ഇന്ന് ഞാൻ പാടാം. പാടട്ടെ സാർ?
0: അനുവാദം തന്നിരിക്കുന്നു. നമ്പർ 1 ഫൈനൽ കോൾ.
1: 1 5. ആ പാടാം. ുകിലാണെങ്കിലും തന്നേരം ഒരു ബിംബമായി നിറയും ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ അലിയും പ്രിയനെ മറന്നു മൃദുലേ ഹൃദയം ഹൃദയം തീർന്നിടാം.
2: സൂപ്പർ സൂപ്പർ ഗംഭീരം. എന്റെ ഫേവറേറ്റ് സോങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: എനിക്ക്
2: എത്ര കേട്ടാലും ബോറടിക്കാത്തൊരു
1: മതിയാവൂലല്ലേ. നമുക്ക് ചില പാട്ടുകൾ അങ്ങനെയാണ് മാഡം, നമുക്ക് എന്തോ ശരിക്കും നമ്മുടെ ആ എല്ലാ പാട്ടും അല്ല, ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മൾ അങ്ങ് ലയിച്ചിരുന്നു പോകും. അതുപോലെയാണ് രാത്രി 11 മണിയാകുമ്പോ സാറിന് എല്ലാവർക്കും രാത്രി ഒരു ഗുഡ് നൈറ്റ് പറയുന്ന ആ വാക്കുണ്ട്, എല്ലാരും സുഖമായി ഉറങ്ങുക, രാവിലെ ഇതായിട്ട് ഉണരുക. അത് കേൾക്കുമ്പം തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു അല്ലേ? ആ അതാണ്. അതെന്നും പക്ഷെ ഇന്നലെ സാറ് പറഞ്ഞില്ല, ഇന്നലെ സാറ് പറഞ്ഞില്ല ആ ട്യൂണ് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു സാർ എന്തോ മറന്നുപോയോ.
0: മറന്നുപോയില്ല, കറക്റ്റ് 11 മണിയാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പറയാൻ സമ്മതിക്കൂല. അതാണ്
1: പറയാൻ പറ്റൂല അല്ലേ? അവര് ഓഫ് ചെയ്ത് വെക്കുമല്ലേ?
0: ഓഫ് ചെയ്ത് കളയും.
1: അപ്പൊ ഇങ്ങനെ സാർ പറഞ്ഞില്ല, പക്ഷെ അത് കേൾക്കുമ്പോ നമുക്ക് എന്താ ഒരു അതൊരു പ്രത്യേക ഒരു ഇതാണ് സാറേ, അത് കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അറിയാവൂ. അപ്പൊ ഇന്നലെ ആ ട്യൂണ് വെച്ചു നേരെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, അപ്പം സാർ പറഞ്ഞില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും സാർ ആ ഒരു വാക്ക് പറയുമ്പം നമുക്ക് നല്ല ഒരു ആ ഒരു ഇതാണ്. എന്താ കരുണാസായിയിലോട്ട് അങ്ങ് അലിഞ്ഞു പോയി സാറേ? എന്ത്, ഞാനിപ്പോ അവിടെ വന്നു, ഞാൻ മേടത്തോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞിന്റെ മുന്നിലത്തെ ആഴ്ച വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാനൊരു രഹസ്യം പറയട്ടെ. അപ്പൊ എന്റെ പറഞ്ഞ് എന്താ ചേച്ചിമാരി ചേച്ചി രഹസ്യം പറയുന്നത് എല്ലാരും കേൾക്കുന്നില്ലേ? ഞാൻ പറയും നമ്മുടെ അടുക്കള പരിപാടിക്ക് വന്നപ്പോ ഒരു ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടത്തെ ആ ഒരു അന്തരീക്ഷം അപ്പം ഇതല്ല, എന്ത് കാരണം സ്പേസും കുറവായിരുന്നു, പിന്നെ ജോലിക്കാരൊക്കെ നിന്നില്ലേ. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അതിനും കൂടെ വേണ്ടി നമുക്ക് നമ്മുടെ റേഡിയോ ദിനത്തിന് നമുക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ സാർ? അതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പേഷ്യന്റ് ഒക്കെ ഇരിക്കുകയല്ലേ, നമ്മുടെ വിളിക്കുന്ന ആൾക്കാരെല്ലാരും ഇരിക്കല്ലേ, അപ്പൊ അവരെ മുമ്പ് എന്തോ എനിക്ക് ഒരു പാട്ടൊക്കെ പാടണം, ഒരു ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ടീച്ചറിനോട് പറയുകയും ചെയ്തു. അവിടെ പറയും നമുക്ക് റേഡിയോ ദിനത്തിന് നമുക്ക് കളിക്കാം വിജയമാരി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു
0: വെച്ചിരിക്കയാണ്. തെരഞ്ഞെടുത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടില്ലേ? സുമതി ആന്റിയുടെ കഥയാണ് ഞാൻ ഇപ്പൊ
1: വായിച്ചുകൊണ്ടിരിക്കുന്നത്.
0: ഇതെല്ലാം എഴുതിയത് ശാലിനിയാണ്. ഇങ്ങനെ ഒരാളാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത് മറന്നു പോരുത്.
1: നമുക്ക് വേണ്ടി ഒരു രണ്ടുപേരും കവിതയൊക്കെ ചൊല്ലാലോ മാഡം?
2: കവിതയെക്കാൾ എനിക്ക് കഥകളാണ്, കഥകളാണ്
0: കഥയൊക്കെ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്.
1: മോനും കഥയും കവിതയൊക്കെ എഴുതും ബുക്കിലൊക്കെ. ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ നോവലൊക്കെ
2: അതെ ബി സി ബി പഠിക്കുന്ന കുഞ്ഞാണോ?
1: അല്ല അല്ല അല്ല, എന്റെ മോൻ
2: ടീച്ചറെ.
1: അവൻ ഇപ്പൊ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്.
2: പേരെങ്ങനെ?
1: എന്തോ അവൻ ന്യൂസിലാണ്.
2: അല്ല മോന്റെ പേര്?
1: മോന്റെ പേര് അഖിൽ. അഖിൽ അഖിൽ ആ ഇപ്പൊ ഫുട്ബോളിന്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു, മോൻ ഉണ്ടായിരുന്നു. അവൻ തന്നെ ആയിരുന്നു ഈ 40 ദിവസത്തെ ഇവരുടെ ഇതൊക്കെ കമന്റ് ഒക്കെ
2: പറയാനും. ആ
1: പിന്നെ മോള് ക്രൈസ്റ്റിനാറിലെ ലെക്ചറാണ്, ക്രൈസ്റ്റിന കോളേജില്. അവളുടെ അമ്മായിയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ശാലിനി മാമിന്റെ ഒക്കെ കൂടെ ടീച്ചറെന്ന് പറഞ്ഞില്ലേ. ബന്ധുക്കളാണ്.
2: ഞാൻ ചേച്ചിയോട് പറയാം ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. ശരി സന്തോഷം.
1: രണ്ടുപേർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ
2: ഓണാശംസകൾ.
0: അപ്പൊ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലേക്ക് വേണ്ടി സത്യൻ അന്തിക്കാട്.
1: ആ പാട്ടല്ല സാറേ ഞാൻ
0: പാടിയതാണ്. അല്ലേ, ഏത് പാട്ടാണെന്ന് ചോദിച്ചില്ല.
1: മറന്നുപോയി.
0: പറഞ്ഞോ ഏത് പാട്ടായിരുന്നു?
1: പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രമദവനം എന്നുള്ള
0: ഞാൻ ഈ മറ്റേ പാട്ടില് ലയിച്ചുകൊണ്ട് അത് എന്നെ
2: ടച്ചിങ്
0: പ്രത്യേകിച്ച് സിനിമ സംവിധായകനായ സത്യൻ അന്തിക്കാട് രചന നിർവഹിച്ച
2: കഥകളുള്ള
0: പാട്ടാണ്. അപ്പൊ അതിങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടന്നുകൊണ്ടാണ് ആ പാട്ടിലിട്ട്. അപ്പൊ പ്രമദവനം. അതെ അതെ അതെ അതെ
1: പ്രമദവനം. അത് അനുകൃതിക്ക് ഇന്ന് ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് എനിക്ക് ഏത് പാട്ടാ ഇഷ്ടം നീ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിലപ്പോ കേൾക്കുന്ന പാട്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും.
0: അനിയത്തി കൊണ്ടുവന്നില്ലേ
1: ഞാൻ അവിടെ കൊണ്ടുവന്നില്ലേ ആള്? ആ അത് തന്നെ അതാ അവിടെ ഇരിക്കുന്നു. ഞാൻ കൊടുക്കൂടെ. അയ്യോ ദാ ഇറങ്ങി ഓടണം
0: പറഞ്ഞപ്പോ.
1: ആ ഓടട്ടെ സാർ. ശരി ശരി.
0: നമുക്ക് പ്രമദവനം കേട്ടോടാം.
1: ശരി പറയും. ശരി.
0: അപ്പോ കൈതപ്രം രചന നിർവഹിച്ച് പിന്നെ യേശുദാസ് അതി ഗംഭീരമായിട്ട് പാടിയ, രവീന്ദ്രൻ സംഗീതം ചെയ്ത ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ?
1: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിൽ നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത എഴുത്തുകാരി കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടാണ്. സുമതി ആൻറ്റിയുടെ കഥയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്ഡേഷൻസ് പതിവായിട്ടുള്ള ചായയ്ക്കും നാരങ്ങവെള്ളത്തിനുമൊക്കെ തിരശ്ശീല വീണു. സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന വീടുകളിലൊന്നായിരുന്നു. എന്നെ കാണുമ്പോൾ തന്നെ കാത്തിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കണ്ണുകളുമായി സന്തോഷാധിക്യത്താൽ വാതോരാതെ വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. പറയാൻ ഞാനും ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നവർ വാതോരാതെ സംസാരിച്ചത് അത്രയും മൊബൈലിനെ പറ്റിയും അതിനകത്തുള്ള മായ കാഴ്ചകളെക്കുറിച്ചുമായിരുന്നു. എൻ്റെ ഏകാന്തതകളിലെ നല്ലൊരത്തണി. ആ തണൽ ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മുമ്പൊക്കെ ഗേറ്റ് വരെ എന്നെ അനുഗമിക്കാറുണ്ടായിരുന്ന വ്യക്തി ഇന്നിതാ വാതിൽ പാതിച്ചാരി ശരിയെന്നുള്ള രീതിയിൽ തലയൊന്നാട്ടി മെല്ലെ വാതിലടച്ച് കുറ്റിയിട്ടു. സുമതി ആൻറ്റി സ്വയം അപ്ഡേറ്റഡായി. എല്ലാവരും അപ്ഡേറ്റഡായി കൊണ്ടേയിരിക്കുന്നു. സുമതി ആൻറ്റി എന്നെ മുറിപ്പെടുത്തിയോ? ഏയ് ഇല്ല, എന്തിനാ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. ഓരോ അപ്ഡേഷനുകളും നമ്മൾ സ്വയം അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ അപ്ഡേഷനുകളിൽ സന്തോഷിക്കുകയും വേണം. എൻ്റെ ചുണ്ടിലും വിടർന്നു ഒരു അപ്ഡേറ്റഡ് പുഞ്ചിരി. ഈ കഥ എഴുതിയ ശാലിനി നെടുമങ്ങാട് എന്ന കഥാകൃത്താണ് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കളെ, ശാലിനി നെടുമങ്ങാടിനെ വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം, കഥാവിശേഷങ്ങൾ സംസാരിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ കൊറളിയോട് നിർമ്മല.
0: കൊറളിയോട് നിർമ്മല ചേച്ചി, ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ശാലിനി നെടുമങ്ങാടാണ്. കഥയൊക്കെ വായിച്ചില്ലേ, കേട്ടില്ലേ?
1: കേട്ട് അടിപൊളി കഥ.
0: അപ്പൊ സംസാരിച്ചു.
1: ശാലിനി മാഡത്തിന് നമസ്കാരം.
2: നമസ്കാരം. താങ്ക് യു കഥ നല്ലതെന്ന് പറഞ്ഞതിന്.
1: അടിപൊളി കഥയല്ലേ?
2: സന്തോഷം.
1: കരിപ്പൂർ എവിടെയാണ് മാഡം താമസിക്കുന്നത്?
2: അതാ ഞാൻ കൊറളിയോട്. അതായത് മുടിപ്പൊരു ക്ഷേത്രം അല്ലേ കരിപ്പൂര്, അതിന്റെ അടുത്ത് കുടുംബ വീട്, അവിടെയാണ് ജനിച്ച്
1: വളർന്നേക്കെ.
2: അങ്ങിപ്പുറമായിട്ടാ, അത് കഴിഞ്ഞിട്ട്, അതായത് ക്ഷേത്രത്തിന് ഇപ്പുറമായിട്ട്, അത് അങ്ങ് അപ്പുറം അല്ലേ? ഇത് ക്ഷേത്രത്തിന് ഇപ്പുറമായിട്ടാണ്. ഞങ്ങളുടെ വീടും കഴിഞ്ഞാണ് ഈ ഭദ്ര ഹോളോ ബ്രിക്സിൽ പോകുന്നത്.
1: റോഡ്
2: സൈഡിൽ തന്നെയാണ് വീട്.
1: ശരി. രണ്ടു മൂന്ന് അരണ മരങ്ങൾ നിൽക്കുന്ന അടുത്താണ്.
2: എന്താ
1: വലിയ പൊക്കമുള്ള മരം ഉണ്ടല്ലോ
2: ആ ഭാഗത്ത് തന്നെ, പേരയും അശോകം മരം ഒക്കെ നിൽക്കുന്ന അവിടെ തന്നെ. അവിടെ തന്നെ
1: അവിടെ അച്ചായിരുന്നു എനിക്ക് 10 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ആക്സിഡന്റ് ഉണ്ടായത്.
2: അയ്യോ,
1: മരത്തിന്റെ അവിടെ ഓട്ടം എറിഞ്ഞത്.
2: എങ്ങനെയാണ് അത്? കുഴപ്പമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും
1: കുഴപ്പമുണ്ടായിരുന്നു. കാലും കൈകളെ അമ്പോട്ടല്ലോ ഉണ്ടായിരുന്നു.
2: അത് ഇന്ന് കയറി വന്നില്ലേ?
1: ഞാൻ പറഞ്ഞത് സ്ഥലം പറഞ്ഞതായിരുന്നു.
2: അത് ഉദ്ദേശിക്കുന്ന ഇടം തന്നെയാണ്.
1: ശരി ശരി, എനിക്കറിയാം.
2: പേര് പറഞ്ഞില്ല.
1: എന്റെ പേര് നിർമ്മല.
2: മക്കള് വീട്ടിലാരൊക്കെയുണ്ട്?
1: മക്കൾ ആരുമില്ല, രണ്ടു മക്കളുണ്ട്, രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു.
2: മോളാണോ?
1: ഒരു മോളും ഒരു മോനും.
2: അപ്പൊ ഒറ്റയ്ക്കാ താമസിക്കല്ലേ?
1: ഓ, ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളൂ.
2: എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫ്രീ ആവുന്ന സമയത്ത്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പാട്ട് കേൾക്കുക.
1: ഫ്രീ ആവുന്ന സമയത്ത് റേഡിയോ തന്നെ, കരുണാസായി തന്നെ നേരം വെളുത്ത 11 മണി വരെ കരുണാസായി കേൾക്കും. പിന്നെ കുറച്ച് ചെടികളുണ്ട്, കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്, മുളക് നട്ടിട്ടുണ്ട്, അതൊക്കെ തന്നെ. കൃഷി ചെറുതായിട്ട് എന്റെ ആവശ്യത്തിന് മാത്രം.
2: അത് മതിയല്ലോ.
1: മതി മതി.
2: അപ്പൊ ഇനി അതുവഴി പോകുമ്പോ അങ്ങോട്ട് വരാം കേട്ടാ. ഞാൻ അതുവഴി പോവും ഇടയ്ക്കൊക്കെ.
1: പിന്നെ കരിപ്പൂര് വഴി പോണതല്ലേ, ഇത് വഴി പോണതല്ലേ എളുപ്പം.
2: അല്ല, തുളിക്കോടോട്ടൊക്കെ പോകാൻ വേണ്ടിട്ട്.
1: അതെ അതെ, കരിപ്പൂര് റോഡ് വന്ന് കേറണേന് മുന്നേ ഒരു വലിയ ടേണിങ് വളവുണ്ടല്ലോ.
2: അറിയാം അറിയാം.
1: അതിന്റെ നേരെ മുകളിൽ തന്നെ എന്റെ വീട്.
2: എനിക്ക് മനസ്സിലായി, ലൊക്കേഷനൊക്കെ എനിക്ക് ക്ലിയർ ആയി.
0: ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് വരണോ അതോ നിർമ്മല കൊറളിയോട് വിളിച്ചിട്ട് വരണോ എന്നുള്ളതാണ്.
1: എങ്ങനെ വിളിച്ചാലും വേണ്ടില്ല, എങ്ങനെ വിളിച്ചാലും ഇവിടെ നിർമ്മല ഇല്ല വേറെ.
2: അവിടെ വളവ് തിരിഞ്ഞെടുത്ത് ഈ കപ്പപ്പഴം വെക്കുന്ന ഒരു കടയുണ്ട്, അതിപ്പോഴും ഉണ്ടാകുന്നില്ല അല്ലേ? ആ, ഞാൻ അവിടുന്ന് മോന് വാങ്ങാറുണ്ടായിരുന്നു, അവൻ കുഞ്ഞായിരുന്നു.
1: അതങ്ങ് ജംഗ്ഷനിൽ പോണം മാഡം, എന്റെ വീട് ആ കരിപ്പൂര് റോഡ് തന്നെ.
2: അല്ല, ആ കട ഞാൻ ഓർക്കാറുണ്ട്. സീസൺ അല്ലാത്തപ്പോ പോലും അവിടെ ഉണ്ട്,
1: എപ്പോഴും കാണും.
2: അതെ, അവിടെ ഞാൻ വന്ന് വാങ്ങാറുണ്ടായിരുന്നു കുട്ടിയായിരുന്നപ്പോ.
0: ഇപ്പോഴും ഉണ്ട്.
2: ഏത് സീസണും അവിടെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് അതിനോട്. അപ്പൊ അത് കിട്ടാതെ
1: മുടക്കം കാണൂല.
2: അതെ, മുടക്കം ഇല്ലാണ്ട് വേറെ ഒന്നും കഴിക്കത്തില്ല. അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വരെ വന്ന് ആരെങ്കിലും പറഞ്ഞയച്ച അങ്ങനെ വന്ന് ബ്രദർ വന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ?
1: പിന്നെ എന്റെ തൊട്ടടുത്താണ് സ്ഥലം
2: അറിയാം. ശരി, സന്തോഷം. അപ്പോ നിറഞ്ഞ ഓണാശംസകൾ. പാട്ട് പറഞ്ഞില്ലേ?
1: പാട്ട് എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയില് ഈ നീല രാവിൽ ഏകാന്ത ഏകാന്തനായി എന്നുള്ള
0: പാട്ട്
2: മൂളമോ
1: രണ്ടുവരി അറിയാം.
2: അത് മതി.

0: കൊള്ളാം, സൂപ്പർ.
1: ഈ രണ്ടുപേരെ പാടൂ, രണ്ടുപേരെ അറിയാവുന്ന് പറയുമ്പോഴേ അത് കൂടുതൽ നമ്മൾ സമ്മതിക്കുകയില്ല,
0: സമ്മതിക്കാൻ സമയമില്ല.
2: ഇപ്പൊ കഥയല്ല ഇത്, സത്യത്തിൽ ഈ പുസ്തകം ചെയ്യുന്നത് കഥ എഴുതി വെച്ച കഥകള് പുസ്തകമാക്കിയാണ് ചെയ്തേ. ഇപ്പൊ ഞാന് അതായത് ഈ ഞായറാഴ്ചന്റെ പുസ്തകത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനമാണ്, ഒക്ടോബറില് പുതിയ പുസ്തകം. അത് കഥയും കവിതയും അല്ല, പഠനങ്ങളാണ്, ആർട്ടിക്കിൾ ലേഖനങ്ങളാണ്.
0: മനസ്സിലായി.
2: ആ അതാണ് പുതിയ പുസ്തകം. ഇത് 2023 ഈ പുസ്തകം ചെയ്യുന്നത്, സോറി 2024 ജനുവരിയിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഒരൊറ്റ പുസ്തകമേ ഉള്ളു. അപ്പൊ എഴുതി വെച്ച കഥകൾ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം ചെയ്തത്. അല്ല ചേച്ചി, അതിന് ഒരു പുസ്തകമാക്കി പ്രകാശനം കഴിഞ്ഞു, എഴുതി വെച്ചതിന് ചേർത്ത്. അപ്പൊ പുതിയതായിട്ട് കഥകളെ കാലം ഞാനിങ്ങനെ ഇതൊരു പഠന വിഷയമാണ് ചെയ്യുന്നത്. നെടുമങ്ങാടിന്റെ ചരിത്രമാണ്, അങ്ങനെ കുറച്ച് ലേഖനങ്ങൾ അടങ്ങിയ പുസ്തകമാണ് പുതുതായിട്ട്. നമ്മുടെ മുടിപ്പുരയില് കരിപ്പൂരി മുടിപ്പുര ഉണ്ടല്ലോ, ആ അവിടെ വെച്ചിട്ടാണ് പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം വരുന്നത് 21st. ഇതൊക്കെയാണ് എന്റെ പുതിയ പ്രോജക്റ്റുകൾ. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ട ചില വർക്കുകൾ ഉണ്ടല്ലോ,
0: അപ്പൊ
2: അതിന് മുന്നോടിയായിട്ടാണ് ഞായറാഴ്ച പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടക്കുകയാണ്. ആ സന്തോഷം കൂടെ ഞാൻ ചേച്ചിയോട് ഷെയർ ചെയ്യാണ്. അല്ല, ഈ കവർ പ്രകാശനത്തിന്റെ പ്രോഗ്രാം അല്ല, പുസ്തക പ്രകാശനത്തിന് അന്ന് നമ്മൾ എഴുതിക്കുന്ന ചടങ്ങുണ്ടല്ലോ നവമി, അന്ന് പ്രോഗ്രാം ഉണ്ട്. കവർ പ്രകാശനം ഒരു പൊതു ചടങ്ങാ, അതിനകത്ത് വെച്ചിട്ടാ ചെയ്യല്.
1: അപ്പോ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തില് ശ്യാം സംഗീതം ചെയ്ത്, ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ്.
0: രാമൻകുട്ടിയുടെ പിന്നെ ഇന്ന് ഓർമ്മ ദിനമാണ്, അതുകൊണ്ടാണ് ഇന്ന് ഈ പാട്ട്
1: ചോദിച്ചത്.
2: പുള്ളിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഇന്ന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ഉണ്ട്, സാറിന് മാത്രം, ചുനക്കര രാമൻകുട്ടിക്ക് മാത്രമല്ല, മധുജൻ സാറിനും ശാലിനി മാഡത്തിനും നമ്മളെ കരുണാസായി കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ്.
2: സന്തോഷം.
1: ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചുനക്കര രാമൻകുട്ടി സാറ് ഇവിടെ വന്നിട്ടുണ്ട് കരുണാസായിൽ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ 100,000 ചെമ്പരത്തി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ നീലരാവ്
0: പൂക്കൾ
1: ഒരുമിച്ച് കേൾക്കാം.
0: ഓക്കേ.

0: ഒരു കഥാ മത്സരത്തിന് വേണ്ടിയാണ് വസുധ പട്ടണത്തിലേക്ക് ബസ് പിടിച്ചത്. ബസ് പുറപ്പെടാൻ തുടങ്ങുന്നതേയുള്ളൂ. വഴിവാണിഭക്കാരും ഭിക്ഷക്കാരും ഇടയ്ക്കിടെ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. വസുധ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ചിന്ത മുഴുവൻ മത്സരത്തെക്കുറിച്ചായിരുന്നു. ആദ്യമായാണ് ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതും ഉറ്റത്തൊഴിയായ അന്നയുടെ നിർബന്ധത്തിന് വഴങ്ങി. വസുധ ബസ് ഇറങ്ങി. പഴയ വഴികൾ അപരിചിതമായി തോന്നി. അന്ന അന്നും ഇന്നും അവൾക്ക് ഊർജ്ജമാണ്. ഇപ്പോൾ വസു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് അവൾ മാത്രമാണ്. മത്സരം നടക്കുന്ന ഹാളിന് മുന്നിൽ അന്ന കാത്തു നിന്നിരുന്നു. അന്ന, എനിക്ക് കഴിയുമോ? ഇത്തരം മത്സരങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. മത്സരം നടക്കുന്ന ഹാളിൽ പലരും അന്നയുടെ പരിചയക്കാരായിരുന്നു. എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് അവൾ എന്നെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. മത്സരം തുടങ്ങാറായിട്ടില്ല. എന്താകും വിഷയമെന്നറിയാനൊരു ജിജ്ഞാസ അവളിൽ നിറഞ്ഞു. സ്ഥിരം മത്സരാർത്ഥികളായതിനാലാകും അവരെല്ലാം ചിരിച്ചും കളിതമാശകൾ പറഞ്ഞും സമയം കൊല്ലുന്നു. അവരിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. മോഡേൺ ഡ്രസ്സ് ധരിച്ച ചെറുപ്പക്കാരാണേറെയും തുണിസഞ്ചി തൂക്കി കട്ടിക്കണ്ണടയും കോട്ടൺ സാരിയും എടുത്ത പഴഞ്ചൻ മട്ടിലായിരുന്നു വസുധ. മത്സരാർത്ഥികളൊഴികെ മറ്റുള്ളവരെല്ലാം പുറത്തു പോകാൻ വോളണ്ടിയേഴ്സ് നിർദ്ദേശിച്ചു. മത്സരത്തെക്കുറിച്ച് അവരിലൊരാൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു. കഥയ്ക്കുള്ള വിഷയം കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ എന്ന ഈ കഥ എഴുതിയ ശാലിനി നെടുമങ്ങാടാണ് പ്രത്യേക പോക്കുവയലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. കഥ തുടരും. അതിനു മുമ്പ് നമുക്ക് എഴുത്തുകാരിയുമായി സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കഥാവിശേഷങ്ങൾ പങ്കിടാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ
0: ആദ്യം റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെക്കണം. റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെക്കണം. ഇനി സമാധാനപൂർവ്വം നമസ്കാരം പറഞ്ഞ് പ്രിയപ്പെട്ട എഴുത്തുകാരി ശാലിനി നെടുമങ്ങാടിനോട് പരിചയം പുതുക്കി സംസാരിക്കണം.
1: ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി. അതങ്ങനെ നടത്തിക്കളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഭാർഗവി വിജയം. നല്ല പാട്ടാണ്, നല്ല കഥയാണ്. ആ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചത്. താമസം എന്തേ വരുവാന്ന്.
0: കഥ അറിയാമോ? മഹാനായ ഒരു കഥ എഴുതിയ കഥയാണ്.
1: കഥ നല്ലൊരു കഥയാണ് സാറേ. അത് എത്ര കണ്ടാലും മതിയാവില്ല.
0: കാരണം ഇപ്പൊ സമ്മാനം തരുന്നു.
1: എനിക്കാ തീർത്ത് പറയാൻ പറ്റില്ല സാറേ. കാരണം ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പം മറവിയുള്ള ഒരാളാണ്, പ്രായം കുറവാണ് എനിക്ക്.
0: വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്ക മറവിയുടെ കാര്യമൊന്നുമില്ല.
1: സാറ് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഓർമ്മ വരും.
0: ശരി, ശാലിനി മേഡത്തോട് പേരൊക്കെ പറയാതെ പറയണം.
1: സാറേ അത് എന്ന് പറഞ്ഞ കൊച്ചുകൂടെ പറയാൻ പറ്റും. നമ്മളിത് പ്രായം കുറവായതുകൊണ്ട്
0: അതല്ല, ഈ ആരാണ് സംസാരിക്കുന്നത് എന്താണ് എന്ന് ശാലിനി എഴുത്തുകാരിയോട് പറയാൻ.
1: ഞാൻ എന്റെ പേര് നടരാനാണ്. ഞാൻ കേട്ടോണ്ട് ഇപ്പം ഞാൻ എന്റെ മോളെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയും ഒരു മോനെ കൊണ്ടാണ് മരിച്ചുപോയി.
2: മോളെ വീട് എവിടെയാണ്?
1: മോളെ വീട് കല്ലയമാണ്.
2: അപ്പം
1: അവിടെ ആണ് ഇപ്പം ഞാൻ ഉള്ളത്. എനിക്കിപ്പം താക്കിയാണെങ്കിൽ ഒരു വീടുണ്ട്. ചിലപ്പോ അവിടെയും പോകും.
2: ശരി, അപ്പൊ മാറി മാറി എല്ലായിടവും നിൽക്കും.
1: മാറി മാറി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്.
0: എനിക്ക്
1: പ്രായവും കുറവാണ്. ഒരു 10-80 വയസ്സോളം പ്രായം വരും.
2: അത് ശരി.
1: എനിക്ക് സിനിമയൊക്കെ എന്ന് പറഞ്ഞ കാട്ടുവളർച്ചി, ഭാർഗവി നിലയം, ഇണപ്രാവുകള്, മണവാട്ടി, കച്ചോളിയുതൻ, ഇങ്ങനെയുള്ള പഴയ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ.
0: എന്റെ പോലും കിട്ടായില്ല.
1: എന്റെ സ്കൂൾ മാസ്റ്റർ, മുറപ്പെണ്ണ്, അടിമകൾ.
2: മുറപ്പെണ്ണ് നല്ല സിനിമ, എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്.
1: ഇതെല്ലാം നല്ല പടങ്ങളാണ് സാറേ. കാരണം ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തില് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് അത് വരും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് സിനിമ കണ്ട ഇന്ന് ഒരു നമുക്കെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ കളി പോലെയാണ് എനിക്ക് തോന്നുന്നത്.
2: കാലം മാറി ചേട്ടാ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളും അതുപോലെ അപ്ഡേറ്റ്. അപ്പൊ കഥ വായിച്ച കണ്ടില്ലേ? അതുപോലെ
1: ഈയിടക്ക് മാഡം ഒരു സിനിമ വാഴ എന്ന് പറഞ്ഞു എന്തിനാണ് കഥ ഇരിക്കുന്നത്?
0: പിള്ളേര് കേക്കണ്ട കേട്ടാ,
2: എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ആ സിനിമ. പക്ഷെ വേറൊരു കേസുണ്ട് ചേട്ടാ, ആ കുട്ടികള് പറയും നിങ്ങളുടെ കാലത്തെ സിനിമ ബോറാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അതാണ് കാരണം
3: വാഴക്ക സിനിമ ആണെന്ന് പറയ്, പിള്ളേരെയൊന്ന്
1: വാങ്ങിച്ചില്ല.
2: അങ്ങനെയല്ല, കാലം അനുസരിച്ച് കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ മാറ്റം വരുന്നുണ്ട്, അതാണ് അവിടെ. പക്ഷെ വാഴ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ടൊരു സിനിമയാണ് വാഴ. കാരണം ഞാൻ മക്കളോടൊപ്പം അറിയാം, ഫ്രണ്ട്സിനോടൊപ്പം പോയാണ് കാണല്. പക്ഷെ ഈ വാഴ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ട ഒരു സിനിമയാണ്. ഈ ഇടയ്ക്ക് ഒരു രണ്ടു മാസം ആണേ ഉള്ളു സൂര്യ തിയേറ്ററിൽ പോയാൽ ഞാൻ കാണുന്നത്.
1: ഞാൻ ഒരു സിനിമ, ഈ സ്കൂൾ മാസ്റ്റർ ഒരു സിനിമയുണ്ട്, സ്കൂൾ
2: മാസ്റ്റർ.
1: അപ്പൊ സ്കൂളിലെ മാസ്റ്ററാണ്, മാസ്റ്ററിന്റെ രണ്ട് മക്കളാണ്, രണ്ടാം മക്കള്. അപ്പൊ അവര് നല്ല ലെവലിലാക്കി രണ്ട് വീടൊക്കെ ആയി അങ്ങനെ താമസിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ മാസ്റ്റർ കെട്ടിടവും പറമ്പെല്ലാം വ്യക്തിയാവും. അപ്പൊ രണ്ട് മക്കളും വന്ന് അമ്മയെ ഒരാൾ കൊണ്ടുപോകും, അച്ഛനെ വേറൊരാൾ
2: കൊണ്ടുപോകും.
1: അങ്ങനെ ഒരുമിച്ച് താമസിക്കേണ്ട ഈ അച്ഛനും അമ്മയും രണ്ട് കുടുംബത്തിലേക്ക് പിരിഞ്ഞു പോകുമ്പോഴേ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അത് ഞാൻ പാടുമ്പോൾ സങ്കടമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് പാടില്ല,
3: നമുക്ക് എനിക്ക് സങ്കടം വരില്ല, പാടണം.
1: നിറഞ്ഞ കണ്ണുകളോടെ നിജത്ത വേദനയോടെ പിരിഞ്ഞു പോന്നവർ വിജയുടെ കൈകൾ കരിയില്ലല്ലോ വിരഗവേദ പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതു പോലെ മധുരമാനുഷ ബന്ധങ്ങൾ പകുത്തു മാറ്റരുടെ നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോന്നവത് വിധിയുടെ കൈകൾ കരിയില്ലല്ലോ.
3: സത്യം തന്നെ ഏട്ടാ, വേണമെന്ന് പറഞ്ഞ് പാടിക്കഴിഞ്ഞാലേ
1: തന്നൊരു പഴയ കുപ്പായങ്ങൾ മരണമോതിയെടുത്താലും പിരിഞ്ഞു പോകരുത്.
3: പറഞ്ഞ ശരി തന്നെ, വേണമെന്ന് പറഞ്ഞ് പാടിയാ സങ്കടമൊക്കെ വരും.
2: പക്ഷെ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ, പാട്ട് നന്നായിരുന്നു, നല്ലതായിരുന്നു, എനിക്കിഷ്ടമുള്ള പാട്ടാത്. ഇച്ചിരി സങ്കടമൊക്കെ വരും.
1: അവര് പിരിഞ്ഞു പോകുമ്പോ രണ്ടുപേരും സങ്കടപ്പെട്ടാണ് പോകുന്നത്.
2: പിരിയുന്നത് എപ്പോഴും വേദനയാണ്, അതറിയില്ലേ.
3: പാട്ടാ വേണ്ടെന്ന് പറഞ്ഞ
1: ഞാൻ ചോദിച്ചത് ഈ ഭാർഗവതി കേട്ടാണ്. താമസി ഈ പാട്ടാണ്.
2: ഏത് പ്രാണസഖി?
3: ഒരു ചിരി,
2: ഒരു കള്ളത്തരം മണക്കണുണ്ട്.
3: അപ്പോ എം എസ് ബാബുരാജ് സംഗീതം നൽകി, പി ഭാസ്കരൻ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച അതിഗംഭീരമായ ഗാനമാണ് ഭാർഗവി നിലയത്തിലെ താമസം എന്തേ വരുവാൻ.
2: സന്തോഷം, താങ്ക് യു.
3: അപ്പൊ പാട്ടിലോട്ട് പോവോ? പാട്ട് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയലിന്റെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഏതാണ്ടെന്നല്ല, ഏത് അവസാനിക്കുകയാണ്. ഇനി ഒരു കോൾ കൂടെ സ്വീകരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ തീരെയില്ല. ഇന്ന് ധാരാളം പാട്ടുകളും ഒപ്പം കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ പ്രത്യേക പോക്കുവയിൽ നേരം സമാപിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം കഥയും കവിതയും ഒരുപാട് ഹൃദയത്തിൽ അല്ലെങ്കിൽ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന റേഡിയോ ആണ് കരുണ സായി റേഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഥാകാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. കണ്ണിമാങ്ങ എന്ന കഥയുടെ പകുതി വായിച്ചാണ് നമ്മൾ നിർത്തിയത്. വസുധയുടെ ഹൃദയപിടിപ്പ് കൂടി. ജനലിന് വെളിയിൽ അന്ന നിൽക്കുന്നുണ്ട്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തംസപ്പ് തന്ന് എൻ്റെ കോൺഫിഡൻസ് കൂട്ടി. അവൾ അങ്ങനെയാണ്. വസുധ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ എഴുത്തുകളിലെല്ലാം പ്രണയമാണെന്നാണ് പൊതുവെ സംസാരം. പക്ഷെ വിമർശിക്കുന്നവർ ആത്മാംശം കൂടുതലാണെന്ന് പറയാറുണ്ട്. കഥകൾ സൃഷ്ടിക്കുക എന്നതൊരു മാജിക്കാണ്. കഥാതന്തു കണ്ടെത്തുന്നതും തന്നിൽ നിന്ന് കഥ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തണമെന്ന തഴക്കവും പഴക്കവുമുള്ള എഴുത്തുകാരുടെ നിർദ്ദേശങ്ങൾ അവൾക്ക് പ്രചോദനവുമായി. അന്തരീക്ഷത്തിൽ നിന്ന് കഥകൾ സൃഷ്ടിക്കുക എന്നതാണ് എഴുത്ത് എന്നും ആത്മാംശത്തിൽ മാത്രം ഒതുങ്ങരുത് എന്ന് സ്നേഹരൂപേണ വന്ന വിമർശനം അവൾ ഓർത്തു. തൻ്റെ ശൈലികൾ പഴഞ്ചൻ രീതിയാണെന്നും താനെപ്പോഴും തന്നിൽ തന്നെ നിൽക്കുകയാണെന്നും ഇന്നിലോട്ട് വന്നില്ലെന്നും ഒരൽപ്പം അധികാരത്തോടെ ശാസിച്ച് ചിലന്തിയുടെ കഥ ഉദാഹരണമായി പറഞ്ഞു തന്നിട്ട് മരണമെന്ന ചിലന്തി വലയിലേക്ക് നടന്നുപോയ കഥകളെയും കവിതകളെയും ഏറെ സ്നേഹിച്ച പ്രിയ സുഹൃത്തിനെക്കുറിച്ച് എഴുതാൻ ആഗ്രഹിച്ചെങ്കിലും കണ്ണിമാങ്ങയെക്കുറിച്ച് പരാമർശമില്ലാത്തതിനാൽ വിട്ടുകളഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തെഴുതാനാണ്? കണ്ണിമാങ്ങ അതെങ്ങനെ കഥയിലേക്ക് സന്നിവേശിപ്പിക്കും? അവളുടെ മനസ്സ് പറന്നു പറന്നു ചെന്ന് മൂത്തമ്മ പറമ്പിലെ മാവിൻ കൊമ്പത്ത് തട്ടിവീണു. കുട്ടിക്കാലത്ത് എത്രയേറെ കളിച്ചു നടന്നിട്ടുള്ളതാണ് അവിടെ. വെള്ളരിമാവും താളിമാവും പ്ലാവുകളും നിറഞ്ഞ മൂത്തമ്മ പറമ്പ്. പക്ഷേ എങ്ങനെയാണ് ആ പറമ്പിന് മൂത്തമ്മ പറമ്പെന്ന് പേര് വന്നത്? അവിടെ വലിയ രണ്ട് പാറകളുണ്ടായിരുന്നു. ആ പാറകളിലിരുന്നാൽ അങ്ങകലെ ആകാശം ചിറ്റിപ്പാറയെ തൊടുന്നത് കാണാം. എന്തു രസമാണ് അങ്ങനെ നോക്കിയിരിക്കാൻ. അടർന്നു വീഴുന്ന കണ്ണിമാങ്ങകൾ പെറുക്കിയും എറിഞ്ഞു വീഴ്ത്തിയും പരസ്പരം പങ്കിട്ട ബാല്യം. ചിറ്റിപ്പാറയിൽ ഭൂതം നീതി കാക്കുന്നുണ്ടെന്നും ഇടയ്ക്കിടെ ആ നീതി തിളങ്ങാറുണ്ടെന്നും കഥയുണ്ടാക്കി കുരിപ്പൻ സുനി. പക്ഷേ ആ മലയിലെ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടെ വിളക്ക് തെളിയിക്കാറുണ്ടെന്നും ആ തിളക്കമാണ് സുനി പറഞ്ഞ നിധിയുടെ തിളക്കമെന്നും തിരിച്ചറിയാൻ വർഷങ്ങളെടുത്തു. തറവാട് ഭാഗം വെച്ചപ്പോൾ അമ്മമ്മയ്ക്ക് കിട്ടിയതാണ് മൂത്തമ്മ പറമ്പ്. അമ്മയ്ക്ക് വിവാഹ സമ്മാനമായി നൽകിയത് ആ പറമ്പാണ്. മരച്ചേനി കൃഷി റബ്ബറിന് വഴിമാറിയിട്ടും മാവും പ്ലാവും ഒന്നും അതിരുകളിൽ നിന്ന് മുറിച്ചു മാറ്റിയില്ല. പിന്നെ ക്രമേണ പ്ലാവുകളും മാവുകളും പല ആവശ്യങ്ങൾക്കായി മുറിച്ചു മാറ്റി. ഒടുവിൽ ആ പറമ്പ് അച്ഛൻ തന്നെ വിറ്റു. വസുധയുടെ മനസ്സ് നിറയെ അമ്മമ്മ വന്നു നിറഞ്ഞു. അമ്മമ്മയ്ക്ക് പാലിൻ്റെയും കുഴമ്പിൻ്റെയും മണമാണ്. അവസാനമായി അമ്മമ്മയെ കണ്ടപ്പോൾ അമ്മയെ നോക്കി ചോദിച്ചു, എന്നാലും കുട്ടിയെ ആ മണ്ണ് നീ കൈവിട്ടല്ലോ. ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടും അമ്മമ്മയുടെ മനസ്സിൽ നിന്നും ആ മണ്ണ് പോയിരുന്നില്ല. അവൾ കടലാസിൽ എഴുതി. മൂത്തമ്മ പറമ്പിലെ മാവുകൾ പൂത്തു. നിറയെ കുലകുലയായി കണ്ണിമാങ്ങകൾ. അമ്മമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. കുട്ടികൾക്കതൊന്നും അറിയില്ല. അവർ പൂവാലി പശുവിൻ്റെ കന്നിന് പിന്നാലെ ഓടിക്കളിച്ചും കണ്ണിമാങ്ങ പെരുക്കി പെറ്റിക്കോട്ടിലിട്ട് പങ്കുവെച്ചും തിന്നുരസിച്ചു. അങ്ങകലെ ചിറ്റിപ്പാറയിൽ നിന്നും ഭൂതം നിധി കാക്കുന്ന വെളിച്ചം അവിടെ എല്ലാം നിറഞ്ഞു.
2: വായിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു.
3: അത്രയേറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ.
2: കാരണം എനിക്ക് എൻ്റെ അമ്മയെക്കാളും ഏറ്റവും ഇഷ്ടമായ അമ്മമ്മയാണ്. മറ്റൊരാൾ നമ്മുടെ കഥ വായിക്കുമ്പോ അത് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. എന്റെ കഥകൾ മൊത്തം കുറച്ച് ഇമോഷണൽ ബോണ്ട് കൂടുതലുള്ള കഥകളാണ് കൂടെ. അപ്പോ ഇതിലെ ഇതിലെ കഥാപാത്രം ചിലപ്പോഴും ഞാൻ കഥാപാത്രമാകുന്നത് ചില അനുഭവങ്ങൾ നമ്മള് അതിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. കാരണം എന്റെ അമ്മമ്മ എന്നോട് ചോദിച്ച ചോദ്യമാണ്. കാരണം ആ പറമ്പ്, കാരണം എന്റെ ബാല്യത്ത് ഞാൻ ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളും കുറച്ച് എനിക്ക് എന്റെ ഞാൻ എന്റെ അമ്മയാണ് അടയാളപ്പെടുത്തിയിട്ടെങ്കിൽ പോലും അത് വിറ്റത് ഞാനാണ്. പക്ഷേ എൻ്റെ അമ്മാമ്മയുടെ മരണക്കിടക്കയിൽ ഞാൻ ഓർമ്മകളില്ല. അപ്പോൾ ഞാനിങ്ങനെ അമ്മാമ്മ കാണാൻ ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, മോളല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കുവാണ്. ചോദിച്ചിട്ട് ആ അബോധാവസ്ഥയിലും ഞാൻ ആ ചെയ്ത കുറ്റം അമ്മാമ്മ എന്നോട് അമർഷമായിട്ട് ഇപ്പോഴും പുള്ളി കിടപ്പുണ്ട്. കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തവര്. കാരണം ഞാൻ ആ സമയം ഞാൻ അപ്സെറ്റായിപ്പോയി. എനിക്ക് ഉത്തരം പറയാൻ എനിക്കൊരു നിമിഷം കഴിഞ്ഞില്ല. കാരണം എന്താ പറയണേ, അതിന് ഉത്തരം ഇല്ല. കാരണം നമ്മൾ ചെയ്തു പോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന്. കാരണം മണ്ണിനോടും ഒക്കെ വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാലത്തുള്ള തലമുറ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് പോലും എന്റെ മക്കൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം കാലം അത്രമാത്രം മാറിപോയി. പക്ഷെ അതിനേക്കാളും ഇമോഷൻസ് ബോണ്ടുള്ള ഒരു ഭൂമിയായിരുന്നു. ആ ഭൂമിയാണ് എനിക്ക് കിട്ടിയത്. അതിനെ ഞാൻ കൈവിട്ട് കളഞ്ഞു. എനിക്കിപ്പോ വേദന തോന്നി. ഇനി അതൊരു പക്ഷെ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഈ
3: കൈവിട്ടുടിച്ചില്ലെങ്കിലും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുള്ള,
2: പക്ഷെ അതാണ് ഒരു പക്ഷെ എനിക്ക് ആ കിടന്ന വേദനയാണ് ഇതിലെ കഥ. ഒരു കഥാസന്ദർഭം വന്നപ്പോ എനിക്ക് കണ്ണിമാങ്ങാന്ന് ഒരു കഥാസന്ദർഭം വന്നപ്പോ എന്റെ മനസ്സിൽ, പക്ഷെ ഇന്നത്തെ കുട്ടിയൊക്കെ താളിമാങ്ങ അറിയത്തില്ല, വെള്ളരിമാങ്ങ അറിയത്തില്ല, തമിഴിന്റെ കൊണ്ടുവരുന്ന മാങ്ങ മാത്രം. പക്ഷെ നമ്മുടെയൊക്കെ ഒരു 80s ജീവിച്ച ഒരാൾക്ക് ഇത്തരം മാങ്ങകളൊക്കെ വളരെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ അനുഭവിച്ച ചില ഫീലിങ്സ് ആണ്. ഒരു പക്ഷെ ഉപ്പും മാങ്ങയും പങ്കിട്ട് ഒരു പാറയൊക്കെ അറിയുന്നത് തന്നെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു സ്ഥലവും അവർക്കില്ല. ആരും കുറ്റം പറയാൻ പറ്റില്ല, കാലം മാറിയതനുസരിച്ചാണ്. അപ്പോൾ ആ കഥ എനിക്ക് ഭയങ്കര, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം നിന്നു. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എൻ്റെ ഈ കഥ എൻ്റെ അമ്മാമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും ഈ കഥ വായിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ ഓർക്കാറുണ്ട്. ഇന്നും ഞാൻ രാവിലെ ഓർത്തിട്ടാണ് വന്നേ. ഒന്ന് ഭാവ ദിവസമല്ലേ, ഒരുപാട് വർഷങ്ങളായി അമ്മ മരിച്ചിട്ട്. കോവിഡ് സമയത്ത് അമ്മ മരിക്കുന്നു, 2021 അപ്പോൾ എങ്കിലും ഞാൻ രാവിലെ ഓർത്തു,
0: എപ്പോഴും
2: ഓർത്തു. ഇപ്പോൾ കുറേ കൂടി ഇമോഷണലി സങ്കടപ്പെടുത്തിക്കൊണ്ട് ഓർത്തു. രാവിലെ ജസ്റ്റ് ഒന്ന് ഓർത്തതാണ്. മരണം, ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ബലിയിടുന്നിടത്ത് ഞാൻ പോവാറില്ല, കാരണം എനിക്കൊരു ഭയോ എന്തോ, ഞാനൊരു ഗ്യാപ്പ് സൂക്ഷിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട്. പക്ഷേ ഇന്ന് ഞാനെന്തോ, ഞാൻ ആ ബലി കരിപ്പുരി മുടിപ്പുരയില് ബലിക്കടവുണ്ട്, അവിടെ പോയി കണ്ടു. പക്ഷെ ഞാൻ ചിന്തിച്ച പോലെയൊന്നും അല്ല ആൾക്കാർ ബലിയിടുന്നത്. ഞാൻ കാണാഞ്ഞിട്ടാവും, എൻ്റെ മനസ്സിലൊരു ചിന്ത അങ്ങനെ അങ്ങനെ, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു. തിരിച്ചു വന്നപ്പം ഞാൻ അവിടെ കുറച്ച് നേരം സെറ്റിലിരുന്നിട്ട് ഞാൻ രാവിലെ അമ്മാമ്മയെ ഓർത്തു. കാരണം എനിക്ക് എൻ്റെ ചുറ്റും മരിച്ചവരെയൊക്കെ ഞാൻ ഓർത്തു ഒരു നിമിഷം. അത് കൂട്ടത്തിൽ ഞാൻ വേറൊരാളെയും ഓർത്തു. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നതെന്നും എനിക്കറിയില്ല. അതും എനിക്ക് ഭയങ്കര വിഷമം തന്ന ഒരു കഥാപാത്രമാണ്. കഥ വായിച്ച് കേട്ടതിൽ സന്തോഷം,
0: വളരെ സന്തോഷം. ഒരുപാട് ശ്രോതാക്കളുമായിട്ട് നമുക്ക് വിശേഷങ്ങളും സ്നേഹവും പങ്കുവെക്കാൻ കഴിഞ്ഞു. അവരുടെ ഏകാന്തതകൾ, അവരുടെ എന്താണ് വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നന്നായിട്ട് സംസാരിച്ചു. അവരോട് പാട്ടുകൾ, അവരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ കേൾപ്പിച്ചു. എല്ലാം കൊണ്ടും പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. വളരെ ഹൃദ്യമായ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ശാലിനി നെടുമങ്ങാടിനോടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്.
2: എനിക്ക് ഭയങ്കര സന്തോഷം. കുറേ നാൾക്ക് ശേഷം കുറേ നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി, കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പറ്റി, സന്തോഷം.

എന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഉത്സവപ്പറമ്പുകളെ ഉന്മാദലഹരിയിലാക്കിയ കഥകളുടെ വസന്ത നിലാവുകൾ, പാട്ടും കഥയും ഊടും പാവും നെയ്ത കാഥിക ലോകങ്ങൾ, ഗൃഹാതുരതയോടെ കേട്ടിരിക്കാൻ കഥാപ്രസംഗം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പച്ചക്കറികൾ പാകം ചെയ്യേണ്ട വിധം. നാം ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് ശമിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമല്ല, ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ പോഷക ഘടകങ്ങൾ കിട്ടുന്നതിനു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും പാചകം ചെയ്യുമ്പോഴായാലും പോഷക ഘടകങ്ങളെ കൂടി മുൻനിർത്തി വേണം പ്രവർത്തിക്കാൻ. ദീർഘനേരം വേവിച്ചാൽ ഭക്ഷണങ്ങളിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതേസമയം കൂടുതൽ വേവിക്കുന്നത് പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിനാവശ്യമായ ആന്റി ഓക്സിഡന്റുകളെ സ്വതന്ത്രമാക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് തരം പാചക രീതിയാണ് സ്വീകരിക്കേണ്ടത്? ഏതാണ് ഫലപ്രദം? പാചകം ചെയ്യാതെ പച്ചക്കറികളും മറ്റും അതേപടി കഴിക്കുന്നതാണ് നവീന ആരോഗ്യ ഡയറ്റുകളുടെ സ്വഭാവരീതി. വിറ്റമിൻ സി പോലെയുള്ള വളരെ ദുർബലമായ ഘടകങ്ങൾ ഇത്തരത്തിൽ കഴിക്കുന്നത് വഴി ശരീരത്തിന് ലഭ്യമാകുന്നു. എന്നാൽ അപ്പോഴും ആന്റി ഓക്സിഡന്റുകൾ അപ്രാപ്യമായി നിലകൊള്ളും. ആയതിനാൽ പലതരം പാചക രീതികൾ മാറി മാറി സ്വീകരിക്കുന്നതാണ് ഉത്തമം. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പച്ചക്കറികളിൽ വെള്ളത്തിൽ ലയിക്കുന്ന ധാരാളം വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. എന്നാൽ വെള്ളത്തിൽ ലയിക്കാത്തവ ചൂടാക്കുമ്പോഴോ ഓക്സിഡേഷൻ മൂലമോ നഷ്ടപ്പെടുന്നു. പച്ചക്കറികൾ വേവിച്ച വെള്ളം ഊറ്റിക്കളയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ തുടങ്ങിയ ധാതുക്കൾ അതിലൂടെ നഷ്ടമാകും. ഇതൊഴിവാക്കാനായി വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുക. അല്ലെങ്കിൽ ഈ വെള്ളം ഊറ്റിക്കളയുന്നതിന് പകരം മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുക. പച്ചക്കറികൾ ഇരുമ്പ് കത്തികൊണ്ട് മുറിക്കുന്നതും ചതഞ്ഞുപോകുന്ന വിധം വളരെ ചെറുതായി മുറിക്കുന്നതും പോഷകമൂല്യം നഷ്ടമാകാൻ ഇടയാക്കുന്നു. അതിനാൽ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കുക. ഒപ്പം മുറിച്ചതിനു ശേഷം വീണ്ടും കഴുകാതിരിക്കുക. വിറ്റമിൻ എയും കരോട്ടിനുകളും പാകം ചെയ്യുന്നതിലൂടെ നഷ്ടമാകുന്നില്ല. എന്നാൽ പലപ്പോഴും ചൂടാക്കുമ്പോൾ പച്ചക്കറികളിലെ വിറ്റമിൻ സിയും പൊട്ടാസ്യവും നഷ്ടമാകുന്നു. മൈക്രോവേവിൽ പാചകം ചെയ്യുന്നത് വിറ്റമിൻ സി നഷ്ടമാകാതെ സംരക്ഷിക്കുന്നു. ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട എല്ലാ വിറ്റമിനുകളും ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നവയാണ്. പച്ചക്കറികൾ അടച്ചു വേവിക്കണം. വേവിച്ച വെള്ളം കളയുന്നതിനു പകരം ഗ്രേവിയായി മറ്റു കറികളിൽ ചേർക്കുക. ഇവയെ സൂപ്പുണ്ടാക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയുമാകാം. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ പുറംതൊലിയോടുകൂടി വേവിക്കണം. ഇത് പോഷകങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നതിനെ തടയും. ഇപ്രകാരം വേവിച്ച ശേഷം അവ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാം. വിറ്റമിൻ സി അടങ്ങിയ പച്ചക്കറികൾ മൂടിയുള്ള പാത്രത്തിൽ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുന്നതിലൂടെ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് പോഷകങ്ങൾ അധികം നഷ്ടപ്പെടാതെ സഹായിക്കും. വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുമ്പോൾ വെള്ളം തിളച്ചതിനു ശേഷം പച്ചക്കറികൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. ശക്തമായ ഗന്ധമുള്ള പച്ചക്കറികൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് തുറന്നു വെച്ച് പാചകം ചെയ്യുക. മറ്റുള്ളവയെല്ലാം നന്നായി അടച്ചുവെച്ച് പാചകം ചെയ്യാം. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ഒരിക്കലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുത്. കരുതലോടെയുള്ള പാചക രീതികൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മ വളരെയധികം ചോർന്നു പോകാതെ ലഭ്യമാകുന്നതിന് സഹായിക്കുന്നു. ആഹാര തിരഞ്ഞെടുപ്പുകൾ ആരോഗ്യകരമാക്കുന്നതിനോടൊപ്പം പാചക രീതികളും ആരോഗ്യകരമാകട്ടെ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉത്തരവാദിത്ത ബോധം ഒരു വലിയ നീതിയാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്ഷണമനുസരിച്ച് അലഹബാദ് കൊട്ടാരത്തിലെത്തുകയുണ്ടായി. സംസാരിക്കുന്നതിനിടയ്ക്ക് മുഖവും കൈകളും കഴുകുക എന്നത് ഗാന്ധിജിയുടെ ശീലമായിരുന്നു. അതറിയാമായിരുന്ന നെഹ്റു ഒരു ജാറിൽ വെള്ളം കരുതിയിരുന്നു. സംസാരം നീണ്ടുപോയി. മുഖവും കൈകളും മഹാത്മാഗാന്ധി കഴുകിക്കൊണ്ടിരുന്നു. ജാറിലെ വെള്ളം തീർന്നു പോയത് ഗാന്ധിജിയിൽ അസ്വസ്ഥതയുളവാക്കി. ഗാന്ധിജിയുടെ അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും വായിച്ചെടുത്ത നെഹ്റു ചിരിച്ചുകൊണ്ട് ഗാന്ധിജിയോട് പറഞ്ഞു, മൂന്ന് മഹാനദികളുടെ നഗരമാണ് അലഹബാദ്. അങ്ങേക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കേട്ട മാത്രയിൽ ഗാന്ധിജി പറഞ്ഞു, ഒരു ദിവസം ഉപയോഗിക്കാനുള്ള വെള്ളം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇതിലധികമായി ഒരു തുള്ളി വെള്ളം ഞാനിനി ഉപയോഗിച്ചാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളോട് ഞാൻ അനീതി പ്രവർത്തിക്കുന്നു. ഉത്കൃഷ്ടവും പരിപാവനവും ഉത്തരവാദിത്വ ബോധത്തിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപവും നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മഹാമനുഷ്യൻ നീതിയുടെയും ന്യായത്തിൻ്റെയും വഴികളിലൂടെ മാത്രം നടന്നുപോയ ഒരു രാജ്യത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. അപരൻ്റെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന സാംസ്കാരിക ഔന്നത്യം ഒരു വലിയ നീതിയാണെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ നമ്മൾ പലപ്പോഴും വലിയ ലഹരി മരുന്നുകളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, കഞ്ചാവ്, ഹെറോയിൻ, കൊക്കെയിൻ തുടങ്ങിയവയെക്കുറിച്ച്. എന്നാൽ ഇതിനു മുൻപേ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ചിലതു കൂടിയുണ്ട്. അതാണ് ഗെറ്റ്വേ സബ്സ്റ്റൻസ് അഥവാ ചവിട്ടുപടി ലഹരികൾ. എന്താണ് ഈ ഗെറ്റ്വേ സബ്സ്റ്റൻസ്? വലിയ ലഹരികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആളുകൾ ആദ്യമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഗെറ്റ്വേ സബ്സ്റ്റൻസ്. ഇവ ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവകാരികളല്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇവയുടെ തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റുകയും വലിയ ലഹരികളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാധാരണയായി കാണുന്ന ചില ഗെറ്റ്വേ സബ്സ്റ്റൻസ് ഇവയാണ്: പുകയിലയും നിക്കോട്ടിനും. സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും നിരുപദ്രവകാരികളല്ല. നിക്കോട്ടിൻ തലച്ചോറിലെ ഡോപമിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരുതരം സന്തോഷം നൽകുകയും കൂടുതൽ ഡോപമിൻ തേടി മറ്റു ലഹരികളിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. മദ്യവും കഫീനും. മദ്യവും കഫീനും പലപ്പോഴും സാമൂഹികപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് അമിതമാകുമ്പോൾ ലഹരിയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും പിന്നീട് കഞ്ചാവോ മറ്റ് ഹെവി ഡ്രഗ്സോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. വേദന സംഹാരികളും ഉറക്കഗുളികകളും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്ന വേദന സംഹാരികളും ഉറക്കഗുളികകളും ഒരുതരം ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ടാക്കുന്നു. ഗെറ്റ്വേ സബ്സ്റ്റൻസ് എങ്ങനെയാണ് വലിയ ലഹരികളിലേക്ക് നയിക്കുന്നത്? ഇവ പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് വലിയ ലഹരികളിലേക്ക് നയിക്കുന്നത്.

0: ഉണ്ടാകുന്നത്. ഒന്ന്, മസ്തിഷ്കത്തിലെ മാറ്റങ്ങൾ. ഈ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപമിൻ പാത സജീവമാവുകയും അത് ലഹരിയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ട്, സാമൂഹികമായ പ്രവണതകൾ. പലപ്പോഴും സിഗരറ്റോ മദ്യമോ ഉപയോഗിക്കുന്ന കൂട്ടുകാർ വലിയ ലഹരികളിലേക്ക് കടന്നുപോകാൻ എളുപ്പത്തിൽ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. മൂന്ന്, ലഭ്യത. ഗേറ്റ്വേ സബ്സ്റ്റൻസ് എളുപ്പത്തിൽ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ ഉപയോഗം എളുപ്പമാണ്. ഇത് വലിയ ലഹരികളിലേക്ക് കടന്നുപോകാനുള്ള സാധ്യത കൂട്ടുന്നു. നമ്മുടെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം? കുട്ടികളോട് തുറന്ന് സംസാരിക്കുക. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ വിവരങ്ങൾ നൽകുക. മാതാപിതാക്കൾ മാതൃകയാവുക. കുട്ടികളുടെ മുന്നിൽ വച്ച് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാതിരിക്കുക. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കാൻ അവരെ പഠിപ്പിക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുക. സഹായം തേടാൻ മടിക്കരുത്. നമ്മുടെ സമൂഹം ലഹരി വിമുക്തമാകണമെങ്കിൽ ഈ ചെറിയ ലഹരികളെയും നമ്മൾ ഗൌരവത്തോടെ കാണണം. ഗേറ്റ്വേ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ലഹരികളിലേക്കുള്ള ഒരു ട്രയൽ റൺ അല്ല, മറിച്ച് ഒരു ചതിക്കുഴിയാണ്. അതുകൊണ്ട് ഈ ചതിക്കുഴിയിൽ വീഴാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ കരുണാസായിയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബാഹ്യനെന്ന ബുദ്ധഭിക്ഷു. ബുദ്ധൻ ശ്രാവസ്തിയിലെ ജേതവനാരാമത്തിൽ തങ്ങും കാലം. ഒരു നാൾ അദ്ദേഹം ഭിക്ഷയ്ക്ക് നടക്കുന്നതിനിടയിൽ ബാഹ്യനെന്ന മരവുരി ബാബ ധർമ്മോപദേശം ലഭിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചു. ദൂരെ ശൂർപാരകം എന്ന രാജ്യത്തിൽ നിന്ന് ബുദ്ധനെ തേടി വന്നതായിരുന്നു അദ്ദേഹം. ബുദ്ധൻ നടക്കുന്നതിനിടയിൽ ബാഹ്യൻ ഉപദേശം യാചിച്ചു. ഭിക്ഷാടനത്തിനിടെ ഉപദേശം ശരിയാവില്ലെന്ന് ബുദ്ധൻ പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ പരിശീലിക്കണം. മൂന്നുവട്ടം ബാഹ്യൻ അപേക്ഷ ആവർത്തിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ബാഹ്യ, ഭഗവാൻ ഇങ്ങനെ പരിശീലിക്കണം. കാണുന്നതിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നതിൽ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, അനുഭവിക്കുന്നതിൽ അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ, തിരിച്ചറിവിൽ തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പരിശീലിക്കൂ. കാണുന്നതിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നതിൽ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, തിരിച്ചറിയുന്നതിൽ തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ എന്ന നില ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭവാനില്ല. ബാഹ്യ, ഭവാൻ അതിലില്ലെങ്കിൽ ഭവാൻ ഇവിടെയുമില്ല, അപ്പുറത്തല്ല, നടുക്കല്ല, ദുഃഖത്തിന്റെ അന്തമാകുന്നു അത്. മരവുരി ബാബയ്ക്ക് ഉടൻ തന്നെ ഉപദേശം ഗ്രഹിക്കാനായി. അദ്ദേഹം ക്ലേശമുക്തനായി. ബുദ്ധൻ അദ്ദേഹത്തിന് വേറെയും ചില ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചു പോകും വഴി സമാധിയടഞ്ഞു. ഭഗവാൻ ബാഹ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ബാഹ്യൻ ബുദ്ധിമാനായിരുന്നു, ധർമ്മമാർഗത്തിൽ ചിരിച്ചു. അദ്ദേഹം നിർവാണം പോകി. അവിടെ ജലമോ ഭൂമിയോ അഗ്നിയോ വായുവോ ചെല്ലില്ല, താരങ്ങൾ തിളങ്ങില്ല, സൂര്യൻ പ്രഭ ചൊരിയില്ല, ചന്ദ്രൻ ഒളി തൂകില്ല, എന്നാലും അവിടെ അന്ധകാരമില്ല. പ്രജ്ഞനായ മുനി ഇത് സ്വയം അറിയുമ്പോൾ രൂപത്തിൽ നിന്നും രൂപരാഹിത്യത്തിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തനായി ഭവിക്കുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 12-ന്റെ തട്ടകത്തിലൂടെയാണ്. 1955 ആഗസ്റ്റ് 12, മാജിക് മൗണ്ടൻ എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവും 1929 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ തോമസ് മൻ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ച് നിര്യാതനായിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ത്യരാഗം കേൾക്കാം. സാന്ത്യരാഗത്തിൽ ഇന്നാദ്യം ചട്ടക്കാരി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് പി ലീല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: How we move to other bill, the Kerala alteration of name bill 2026. Sriman Nityanand Rai ji to move a motion for consideration of the Kerala alteration of name bill 2026.
2: केरल राज्य का नाम परिवर्तन करने वाले विधेयक पर लोकसभा द्वारा पारित रूप में विचार किया जाए.
0: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് 5-ാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ കെ ടി യു സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ 2 സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ 5-ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയെയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേ മാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
0: 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ നീണ്ടു. തിരുവല്ലം പരശുരാമക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
0: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യമന്ത്രി OJ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി TC സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കിടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി പി സുശീല ആലപിച്ച ഗാനമാണ്, ചിത്രം ശ്രീരാമ പട്ടാഭിഷേകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. പ്രത്യേക പോക്കുവയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ ആകാംക്ഷയോടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്നു എന്ന് വളരെ നന്നായിട്ട് അറിയാം. എല്ലാ ദിവസവും രാവിലെ തന്നെ ചോദിക്കുന്നു, ഇന്ന് ആരാണ് പോക്കുവയിലെ പ്രിയപ്പെട്ട അതിഥി അല്ലെങ്കിൽ സ്നേഹിത അല്ലെങ്കിൽ സ്നേഹിതൻ എന്ന് ചോദിക്കാറുണ്ട്. അതെല്ലാം ആ സമയം പറയാമെന്ന് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഫോണിലൂടെ അങ്ങനെ പറയും. ആ സമയം പറയുമ്പോഴല്ലേ അതിനൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സുഖവും സന്തോഷവും ഉണ്ടാകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നും നമ്മളോടൊപ്പം ഒരു പ്രിയ സ്നേഹിത ഈ പ്രത്യേക പോക്കുവയിലിൽ അതിഥിയായിട്ട് തന്നെ അല്ലെങ്കിൽ സ്നേഹിതയായിട്ട് എത്തിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സ്നേഹിതയുമായി ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. അവൾ സ്വപ്നത്തെ സ്നേഹിച്ചവൾ, സ്നേഹം കൊതിച്ചവൾ, എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടവൾ. പക്ഷികളെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പലപ്പോഴും തൻ്റെ ജാലകത്തിനരികിൽ അവൾ പക്ഷികളെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പക്ഷി അവളോട് പറഞ്ഞു, നിന്റെ സൗഹൃദം ഞാൻ കൊതിക്കുന്നു, നിന്റെ കണ്ണുകളിൽ ആഴത്തിൽ ലയിച്ചോട്ടെ ഞാൻ, നീ വരുന്നോ എനിക്കൊപ്പം? വരൂ, നമുക്ക് പറക്കാം. ചിറകില്ലാത്ത ഞാനെങ്ങനെയാ നിനക്കൊപ്പം പറക്കുക? ആഗ്രഹങ്ങളൊതുക്കി അവൾ ചോദിച്ചു. എങ്കിലെനിക്കായി നിന്റെ സൗഹൃദം തരൂ, ഞാൻ വരട്ടെ നിന്നിലേക്ക്. പക്ഷിയെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കെടുത്ത് അവർ ഒന്നായി ചേർന്നു. പിന്നെ ഓരോ ദിനവും ജാലകത്തിനരികിൽ അവൾ പക്ഷിയെ കാത്തിരുന്നു. പക്ഷിയുടെ ചിറകടി ഒച്ചയ്ക്കായി. അതൊരു ദേശാടന പക്ഷിയായിരുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. പക്ഷികൾ ആകാശത്ത് കൂട്ടം കൂട്ടമായി പറന്നുകൊണ്ടേയിരുന്നു. അവളുടെ പക്ഷി വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ജാലകവാതിലിൽ മിഴിനട്ടിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഞാനൊരു കഥയുടെ തുടക്കമാണ് വായിച്ചത്. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പിണങ്ങിയകന്നിട്ടും വലിച്ചടിപ്പിക്കുന്ന കാന്തിക ശക്തി, ജന്മാന്തരങ്ങളിൽ എവിടെയോ ഒന്നായി ചേരാൻ കൊതിച്ച രണ്ട് ആത്മാക്കൾ, ഒരിക്കലും ഒന്നാകാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും അവർ പരസ്പരം പരിശുദ്ധ സ്നേഹത്തിൻ്റെ രസതന്ത്രം പരീക്ഷണശാലയിലിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യുന്നു. അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് ഞാൻ നിങ്ങൾ വായനക്കാർക്കായി വിട്ടു നൽകുന്നു. പ്രണയം, സൗഹൃദം, ഇത് രണ്ടിനുമപ്പുറം, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ചേർത്ത് സമം, എന്ത് കിട്ടിയാലും അതാകാം. മനോഹരമായൊരു കഥയുടെ തുടക്കവും ഒടുക്കവുമാണ് ഞാൻ വായിച്ചത്. പ്രിയ ശ്രോതാക്കൾ സന്ദേഹിക്കുന്നുണ്ടോ പ്രത്യേക പോക്കുവയിലിൽ സാഹിത്യവുമായി എന്തിനു വന്നിരിക്കുന്നുവെന്ന്? തീർച്ചയായും ആ സന്ദേഹം വേണ്ട. ഒരു കഥ, ശാലീനം എന്ന മനോഹരമായൊരു കഥാസമാഹാരത്തിലെ അതിമനോഹരമായ പ്രണയത്തിൻ്റെ നിറങ്ങൾ എന്ന കഥയുടെ തുടക്കവും ഒടുക്കവും ഞാൻ വായിച്ചു. വെറുതെയല്ല ഈ കഥ എഴുതിയത്, സുന്ദരമായി ഈ കഥ എഴുതിയത് ശാലിനി നെടുമങ്ങാട് എന്ന എഴുത്തുകാരിയാണ്, കഥാകൃത്താണ്. ശാലീനം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഞാനിപ്പോൾ വായിച്ചത്. എന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോൾ വായിച്ചു എന്ന് വെച്ചാൽ, പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരി സ്നേഹിത കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി, കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടി ശാലിനി നെടുമങ്ങാട് എന്ന എഴുത്തുകാരിയെ, കഥാകൃത്തിനെ സ്നേഹപൂർവം ഈ പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, കഥകളും വർത്തമാനങ്ങളും എഴുത്തുകൂട്ടങ്ങളും ഒക്കെയായി ഈ പോക്കുവയിൽ സമ്പന്നമാകട്ടെ. വിളിക്കാം പ്രിയപ്പെട്ട എഴുത്തുകാരി ശാലിനി നെടുമങ്ങാടിനോട്, ശ്രോതാക്കൾക്ക് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു, 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ
3: സാറേ, എന്റെ ഓണാശംസകളാണ്.
1: ഓണാശംസകൾ. ഇന്ന് ഞാനൊരു കഥ വായിച്ചത് കേട്ടില്ലേ? മനോഹരമായ കഥയുടെ തുടക്കം കൊടുക്കുമല്ലേ? ആ കഥാകാരി നമ്മുടെ മുമ്പിലുണ്ട്, സംസാരിച്ചോളൂ ശാലിനി.
3: പിന്നെ
1: സ്വീകരിച്ചു കഴിഞ്ഞു. ശരി, അപ്പോ എഴുത്തുകാരി കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടിനോട് സംസാരിച്ചോളൂ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം. നെടുമങ്ങാട്ട് എവിടെ?
2: കരിപ്പൂര് എന്ന സ്ഥലത്തിന്റെ പേര് അറിയോ?
3: കരിപ്പൂര് ഇവിടെ അടുത്ത് തന്നെ, പക്ഷെ പറഞ്ഞു
2: പോയിട്ടുണ്ട്.
3: നെടുമങ്ങാടിന് അടുത്ത് തന്നെ.
2: ആ, അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നെടുമങ്ങാടിന്ന്.
3: ഞാനും കൈരളി
2: സ്കൂളിന്റെ ആ ഭാഗമല്ലേ?
3: അവിടുന്ന് കുറിഞ്ചിലൊക്കോട്
2: മണ്ണാരമ്പാറ.
1: പക്ഷെ ആരാണ് എന്താണെന്നും പറഞ്ഞില്ല, ആദ്യമേ അങ്ങ് ഓണാശംസ പറഞ്ഞു. നമ്മുടെ അതിഥിക്ക് അറിയണ്ടേ ആരാ സംസാരിക്കുന്നതെന്ന്? പറയൂ.
3: ഞാൻ വിജയൻ ആണ്.
2: ഹൗസ് വൈഫ് ആണ്. ചോറൊക്കെ കഴിച്ചോ? സദ്യ ഉണ്ടായിരുന്നാ? എന്താ പായസം?
3: പായസം ഞാൻ വെച്ചില്ല.
2: അത് ശരി. ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ള. അതാണ് പായസം വെക്കാത്ത, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുട്ടി ചേർക്കണം.
2: വീട്ടില് മക്കള്? ഹസ്ബൻഡ്?
3: മക്കള് എന്റെ മരിച്ചുപോയി. മക്കള്
2: തിരുവനന്തപുരം.
3: മകളൊക്കെ ഉണ്ട്, അവര് തിരുവനന്തപുരത്ത് വേണം.
2: അങ്ങനെ വായിക്കാറുണ്ടോ? പുസ്തകം വായിക്കാറുണ്ടോ?
3: പണ്ടിഷ്ടമുള്ള
2: കഥാകാരൻ അല്ലെ കഥാകാരി ആരാ? അമ്മക്കിഷ്ടമുള്ള എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആരാ?
3: അതൊക്കെ മുമ്പ് ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് വായിച്ചിട്ടുണ്ട്.
2: എന്താ മംഗളോ മനോരമയൊക്കെയാണ് അമ്മ വായിച്ചിരുന്നത്?
3: എല്ലാം വായിക്കും.
2: അതാണ് ഇഷ്ടമായിരുന്നു അല്ലേ?
3: എന്റെ
2: അമ്മയ്ക്ക് ഇഷ്ടം അതായിരുന്നു, മംഗളവും മനോരമയൊക്കെ വായിക്കാനായിരുന്നു ഇഷ്ടം.
3: മംഗളം മനോരമ പണ്ടത്തെ നോവലുകളെല്ലാം വായിച്ചു വരുന്നു. അതൊക്കെ ഒരുപാട് സിനിമകളായി.
2: അമ്മക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാ? ഇഷ്ടമുള്ള സിനിമ ഏതാ?
3: ഇഷ്ടമുള്ള സിനിമ നല്ലത് നല്ലത് എല്ലാ ഇഷ്ടം തന്നെ.
2: കണ്ടാലും മറക്കാൻ പറ്റാത്ത ഇഷ്ടമുള്ള ഓർമ്മയെ നിൽക്കുന്ന
3: മറക്കാൻ പറ്റാത്ത. ഞങ്ങൾ പണ്ട് ഒരുപാട് ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെ സിനിമ.
2: തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ? തിയേറ്ററിലേ പോയി സിനിമ കാണാറുണ്ടോ?
3: ഇല്ല, പണ്ടെന്റെ ചെറുപ്പകാലത്തൊക്കെ പോകില്ല.
2: ശാലിനി എന്റെ കൂട്ടുകാരി കണ്ടിട്ടുണ്ടോ സിനിമ?
3: അതൊക്കെ മുമ്പ് എല്ലാം കണ്ടിട്ടുണ്ട്, വർഷങ്ങളോളായി കണ്ടിട്ട്. പിന്നെ വീട്ടില് ടി വി ഒക്കെ ഉള്ളപ്പോഴൊക്കെ കാണും. ഇപ്പോഴും റേഡിയോ മാത്രമേ ഉള്ളൂ.
2: റേഡിയോ കേൾക്കാറുണ്ട് സ്ഥിരം?
3: ഒറ്റയ്ക്ക് എനിക്ക് ഒരുത്തേക്ക് ടി വി വേണ്ട.
2: ഫോൺ ഉണ്ടോ? സ്മാർട്ട് ഫോൺ ഉണ്ടോ അമ്മക്ക്? ഫോൺ ഉണ്ടോ? ഫോൺ സ്മാർട്ട് ഫോൺ ടച്ചിങ്
3: ഫോണാണോ?
2: ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ല അമ്മക്ക്?
3: ഇല്ല.
2: എന്നാലെന്താ അതൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, സമയം പോവാ. അതൊക്കെ നല്ലതാ.
3: പൈസ എനിക്ക്
2: അല്ല, മക്കളെ വീഡിയോ കോൾ കാണാലോ ഫോണിലേ?
3: ഇല്ല, എന്റെ കൊച്ചു ഫോണില് കാണാം.
2: ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയ അതിനകത്ത് വീഡിയോ കോൾ കാണാം. അപ്പോ അവരെ അടുത്ത് കാണും പോലെ ഫീൽ
3: ചെയ്യും. അവരൊക്കെ
2: അമ്മക്ക് ആരെയാ ഇഷ്ടം? ജാനകി അമ്മയെ ഇഷ്ടം, ചിത്ര ചേച്ചിയെ ഇഷ്ടം? പാട്ടില് പാട്ടുകാരില്
3: ജാനകി അമ്മയുടെ പാട്ടാണ് എനിക്ക് ഇഷ്ടം.
2: ആണോ? ഈടായിട്ട് അമ്മ മരിച്ചു പോയല്ലോ.
3: നല്ല
2: പാട്ടാണ്.
3: നല്ല പാട്ടാണ്.
2: ശരി.
3: എല്ലാരും കൊള്ളാം, എല്ലാരും കഷ്ടപ്പെട്ട് തന്നെ പാടണം.
2: ഉറപ്പായിട്ടും
3: എല്ലാം നല്ല പാട്ടുകാരിയും നടന്നു എല്ലാം നല്ല.
2: ജാനകി അമ്മയുടെ ഏത് പാട്ടാ അമ്മക്ക് ഇഷ്ടം?
3: ജാനകിയമ്മയുടെ പാട്ട് എല്ലാ പാട്ടും കൊള്ളാം. എല്ലാ ഒന്നും നല്ല എല്ലാ പാട്ടും നല്ലത്.
2: പിന്നെ ഏത് പാട്ടാ വെച്ചേരേണ്ടേ?
3: ഇപ്പൊ എനിക്ക് ഈ ഞാൻ പാടം കണ്ടിട്ടുണ്ട്, മറന്നുപോയി. പൂവിളി പൂവിളി പെണ്ണോണമായി
2: ആ പാട്ടാ വേണ്ടേ. ഓണപ്പാട്ടോടുകൂടി തുടങ്ങാന്നാണ് അമ്മ ആഗ്രഹിച്ചല്ലേ?
3: അത് എന്റെ ഓണം ആയതുകൊണ്ടാണ് ഞാൻ.
2: അത് ശരി.
3: ഞാൻ ആദ്യം അവസാനമായിട്ടൊന്ന് പാടാ ഇത് പിന്നെ പറയാന്ന് കേട്ടു.
2: വരി മൂളാമോ അതിന്റെ തുടക്കം? അതിനെന്താ ഇപ്പഴും മൂളാന്നേ? പടുപാട്ട് പാടാതെ
3: കഴിഞ്ഞു.
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മള്
3: കേൾക്കാം. സംസാരിക്കുമ്പോഴേ
1: അപ്പം ആ പാട്ട് കേൾക്കാം അല്ലേ? വേറെന്തെങ്കിലും വിശേഷങ്ങൾ? ശാലിനി നെടുമങ്ങാട് എഴുത്തുകാരിയോട് ചോദിക്കാനുണ്ടോ? അപ്പോ വിഷുക്കണി എന്ന ചിത്രത്തിലേക്ക് ചിത്രത്തിലെ വേണ്ടിയിട്ട്. ആ അതാണ് കെ ജയേശുദാസ് അപ്പൊ ഏതാണ്ട് 1970-ലോ 1975-ലോ ഒക്കെ ഇറങ്ങിയ ചിത്രമാണ്. സലിൽ ചൗധരിയുടെ ഈണം, ശ്രീകുമാരൻ തമ്പിയുടെ രചന.
3: ഒരു ചിങ്ങത്തിലാണ്, ചിങ്ങത്തില് വെള്ളിയുടെ അറുപ്പും ഇതൊക്കെ ആയിരുന്നു. അത് തന്നെ ഈ പടത്തിലുമില്ല.
2: ആ പാട്ട് വെച്ചേരാമേ. ശരി, സന്തോഷം വിളിച്ചാൽ വളരെ സന്തോഷം. കാണാൻ പറ്റിയ, പരിചയപ്പെടാൻ പറ്റിയാലും സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിലൊക്കെ വലിയ
3: സന്തോഷം.
2: ആ മുടിപ്പുര ക്ഷേത്രത്തിനടുത്തായിട്ടാ. അപ്പോ ഇനി നെടുമങ്ങാട് എവിടെയെങ്കിലും വെച്ച് കാണുമോ അമ്മ എന്നെ വിളിച്ചാൽ മതി, ഒരു ഹായ് പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് സംസാരിക്കാം.
3: ശരി,
2: സന്തോഷം.

0: സുമതി ആൻറ്റി, വയസ് 65 കാണും. ഈയിടെയായി പുറത്തേക്കൊന്നും കാണാറേയില്ല. പ്രഭാത സവാരിക്കിടയിലും അമ്പലത്തിലുമൊക്കെ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത്. എന്തുപറ്റിയോ ആവോ. ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ പുഞ്ചിരിക്കുന്ന ആ മുഖം വാതിൽക്കൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത്തവണ പതിവ് കാഴ്ചകൾക്ക് പകരം കൊഴിഞ്ഞ ഇലകളും വാടിയ പൂക്കളും നിറഞ്ഞ മുറ്റം. അടിച്ചുവാരിയിട്ട് ദിവസങ്ങളായെന്ന് തോന്നുന്നു. കോളിംഗ് ബെല്ലിന് പകരം ആൾവട്ടം കാണുമ്പോൾ കുരയ്ക്കുന്ന കുഞ്ഞിപ്പട്ടിയെയും കണ്ടില്ല. പ്രിയ ശ്രോതാക്കളെ, അപ്ഡേഷനുകൾ എന്ന മനോഹരമായൊരു ചെറുകഥയുടെ തുടക്കമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഈ കഥ ശാലിനം എന്ന കഥാസമാഹാരത്തിലേതാണ്. ശാലിനം എന്ന കഥാസമാഹാരം എഴുതിയ ശാലിനി നെടുമങ്ങാട് എന്ന എഴുത്തുകാരിയും കഥാകൃത്തുമാണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിത അതിഥി. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിംഗ് സർ.
0: വളരെ വളരെ നല്ല ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സംസാരിച്ചോളൂ.
1: ശാലിനി നെടുമങ്ങ. ഹലോ.
2: ഹലോ,
1: ഗുഡ് ഈവനിംഗ് മാഡം.
2: ഗുഡ് ഈവനിംഗ്.
1: പിന്നെ എന്തൊക്കെയാണ്? സുഖം തന്നെ.
2: അസുഖമായിട്ടിരിക്കുന്നു. ഹാപ്പിയാണ്.
1: ഓണമൊക്കെ ഞാൻ അടുത്തല്ലോ.
2: ഓണം അടുത്ത്, അതിന് മുന്നോടിയാണ് വാവ്.
1: അല്ല, ശാലിനി നെടുമങ്ങാടെന്ന് പറയുമ്പോൾ ടെലിഫിലിമിനകത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എഴുത്ത് മാത്രമാ, കഥകളാ.
1: സാഹിത്യ രചന അത് മാത്രമേ ഉള്ളൂ. അല്ല, ടെലിഫിലിം ഒന്നും ചെയ്തിട്ടില്ല?
2: ഇല്ല, ഷോർട്ട് ഫിലിം ഒന്നും ഇല്ല.
1: പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
1: രണ്ട് കുട്ടികള്. ചേട്ടാ ഇപ്പോഴും അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു അല്ലയോ?
2: എന്താണ് ചേട്ടാ?
1: ഇപ്പോഴും ആ സാഹിത്യ രചന തന്നെ ചെയ്തോണ്ടിരിക്കുന്നല്ലേ?
2: അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല, എഴുതുന്നുണ്ട്, ഇടയ്ക്കൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ പുതിയ പുസ്തകം ചെയ്യുന്നതിന്റെ വർക്ക് അങ്ങനെ.
1: അപ്പോഴേ എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
2: ചേട്ടൻ വിശേഷങ്ങൾ പറഞ്ഞില്ല.
1: ഓണത്തുമ്പി പാടു ഓരോ രാഗം.
2: വിശേഷങ്ങൾ പറയൂ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് 5 പെങ്ങന്മാരില്ല. കല്യാണം ഒന്നും കഴിഞ്ഞിട്ട്, മാരേജ് കഴിഞ്ഞില്ല.
2: ഓ, അത് ശരി.
1: ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മാരേജ് കഴിഞ്ഞിട്ടില്ല. പിന്നെ 5 പെങ്ങന്മാരുണ്ട്. 5 പെങ്ങന്മാരുടെയും കല്യാണം കഴിഞ്ഞു.
2: ഒറ്റയ്ക്കാ താമസിക്കുന്നത്?
1: അല്ലല്ലല്ല, അല്ല,
2: അവരെ കൂടെ തന്നെയാണ്.
1: അല്ല, ഒരു പെങ്ങള്, ഒരു പെങ്ങള് കൂടെ ഉണ്ട്.
2: ഓ, അത് ശരി. എവിടുന്നാ വിളിക്കുന്നത്? താമസം പറഞ്ഞില്ല.
1: ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി.
2: കൊല്ലം കരുനാഗപ്പള്ളി. ഓ, ഞാൻ ഒരാഴ്ച മുന്നേ കരുനാഗപ്പള്ളി കടന്നു പോയായിരുന്നു.
1: എന്റെ പേര് അൻസാറെന്നാ. വയസ്സ് 43.
2: ഓ, അത് ശരി.
1: പിന്നെ ഒരു പെണ്ണിനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവോ? അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ ഓരോരുത്തർക്കും?
2: അത് ശരി. എന്റെ കല്യാണം കഴിക്കാൻ താമസിച്ചേ.
1: അതല്ല, നമുക്കൊരു ജീവിക്കാൻ ഒരു വരമാനിയുമുണ്ട്.
2: എന്താ ചെയ്യുന്നേ? എന്താ ജോലി?
1: ജോലിയൊന്നും ഇല്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാ. പിന്നെ 5 പെങ്ങന്മാരുടെയും കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുമായി. ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞ് അവർക്കും കുട്ടികളായി. പിന്നെ എന്റെ മാത്രം കല്യാണമേ ഉള്ളൂ.
2: കഴിയാതിരിക്കും. ഏറ്റവും ഇഷ്ടം ആരെ പാട്ട് കേൾക്കാനാ ചേട്ടന് ഇഷ്ടം?
1: യേശുദാസിന്റെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം കൂടുതൽ കേൾക്കുന്നത്.
2: മെലഡി കേൾക്കാനാണ് ഇഷ്ടം?
1: അങ്ങനെയല്ല, എല്ലാ പാട്ടും കേൾക്കും. നമുക്ക് എല്ലാ പാട്ടും വേണമല്ല. പിന്നെ അങ്ങനെ ഞാന് കരുണാസായി പരിചയപ്പെട്ടിട്ട് കുറഞ്ഞ നാളേ ആയിട്ടുള്ളൂ. വടക്കേ വാനൂര് പാലക്കാട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളല്ല ഇത് പരിചയപ്പെടുത്തിയത്. മുഹമ്മദ് വടക്കേ വാനൂര്. ഓപ്പര് എല്ലാ റേഡിയോ സ്റ്റേഷനും കേൾക്കും ഓൺലൈൻ വഴി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള ഏത് റേഡിയോ സ്റ്റേഷനിലും മൂപ്പയുടെ പേര് പറയുന്നു. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാർട്ടി.
2: പറയൂ, ആർക്ക് വേണ്ടിട്ടാ?
1: സിവി മുഹമ്മദ് വടക്കേ വാനൂര് പട്ടാമ്പി
2: വേണ്ടിട്ടാണ്. അത് ശരി, സന്തോഷം.
1: പിന്നെ ശിവ കുമരകം. പിന്നെ ശാലിനി മാഡത്തിനും
2: സന്തോഷം. എനിക്ക് വേണ്ടി
1: അല്ല, അത് പരിപാടി അവതരിപ്പിക്കാനിരിക്കുന്ന ആളിലൂടെ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യണ്ടേ?
2: ഉറപ്പായിട്ടും വേണമല്ലോ.
1: പിന്നെ അങ്ങനെയുള്ള പിന്നെ ഒരു പ്രീത തോന്നക്കല്. കരകൗശല വസ്തുക്കൾ സ്വന്തം കൈകൊണ്ടുണ്ടാക്കി നെയ്തുണ്ടാക്കി അത് ഉപജീവനം നടത്തുന്ന ഒരു കുട്ടിയ പ്രീത. നടക്കാനൊക്കത്തില്ല, വീൽചെയറിനാ തിരിക്കുക. അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളയാ ആ കുട്ടിക്കും ഡെഡിക്കേഷൻ. പിന്നെ കഴിഞ്ഞ സൈഫം റേഡിയോ വരുത്തുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
0: സംഗതിയൊക്കെ ശരിയാ, പാട്ട് ഓണത്തുമ്പി പാടുന്ന് ആദ്യം പറഞ്ഞു, ഒന്ന് പാടാവോ?
1: ഓണത്തുമ്പി പാടു ഓരോ രാഗം നീ, ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരി വെച്ചു നീ. ആ പാട്ടാ വേണ്ടത്.
0: എസ് പി വെങ്കടേഷ് ഈണം നൽകി, എസ് രമേശൻ നായർ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ സൂപ്പർമാൻ എന്ന്
1: പറയുന്നത്
0: ശരിയല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ നമുക്കത് കേൾക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ ശാലിനി നെടുമങ്ങാടിനോട് നന്ദിയും സ്നേഹവും അറിയിക്കൂ. പാട്ടിലേക്ക് പോകാം.
1: സന്തോഷം.
2: വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുധി. പ്രധാന വാർത്തകൾ. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടകവാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരു സഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനി ധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ ഡിസ്കഷൻ ചാത്തേ പാർലമെന്റ് ഓപ്പോസിഷൻ ഭാഗ ഈ കൽപ്പന കർണ മുഷ്കിൽ ഹൈ ക്യൂക്കി പാർലമെന്റ് ഡെമോക്രസി മേ ഓപ്പോസിഷൻ പാർട്ടി ഡിസ്കഷൻ കെ ഡിമാൻഡ് കർത്തേ ഓർ സർക്കാർ ജവാബ് ദേത്തേ ഹൈ യഹ തോ സർക്കാർ ഖുദ് ഹി കഹ രഹേ കി ഹം ഡിസ്കഷൻ കരേംഗേ ജവാബ് ദേംഗേ ഓർ ഓപ്പോസിഷൻ ജവാബ് സുനനേ ചാത്തേ ഓർ ഭാഗ രഹേ ഐസാ പരിസ്ഥിതി ആപ് കൽപ്പന കർ സക്തേ ഹൈ ലോക്തന്ത്ര കെ ലിയേ ഠീക് നഹീ ഹൈ.
0: FCRA ഭേദഗതി ബിൽ 2026 കൂടുതൽ പരിശോധനയ്ക്കായി ലോക്സഭ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്തി സംഭാവനകളുടെ ഉപയോഗം കൂടുതൽ സുതാര്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും അടങ്ങുന്ന സമിതി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നതാണ് ആത്മകഥയുടെ പേര്. ശ്രീരാംനാഥ് കോവിന്ദിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും യുവതലമുറയോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള മുന്നേറ്റത്തിന് ബഹിരാകാശം, പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വളർച്ച ഊർജ്ജമേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ $60 trillion GDPക്കുള്ള 38 വികസിത രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായി ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു.
1: ഭാരത് 2014 മിലാ ലേ തോ മാത്ര 10 trillion കീ ഇക്കോണമീസ് ഉസേ കവർ ഹോതി ഹൈ. ജോ 9 ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് മോദി ജി കെ നേതൃത്വ മേ ഗത 4 വർഷോ മേ 38 ദേശോ കെ സാഥ് ഹുവേ ഹൈ വോ 60 trillion കെ GDP കോ പ്രഭാവിത് കർതേ ഹൈ.
0: മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് 4 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന ഓഷ്യൻ ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജി 8th ബ്രിക്സ് പ്രവർത്തക സമിതി യോഗത്തിന് ഗോവയിൽ തുടക്കമായി. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ യോഗത്തിൽ സമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ ഗവേഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പരീക്ഷാർത്ഥികളുടെ സമരം 19th ദിവസത്തിലേക്ക് കടന്നു. പരീക്ഷകൾ റദ്ദാക്കിയാൽ മാത്രം മതിയാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനശേഷിയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിൽ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ആവേശം ഖാദി വിൽപ്പനശാലകളിലും ദൃശ്യമാണ്. പോസ്റ്റ് ഓഫീസുകളിലും ഖാദി ഷോറൂമുകളിലുമാണ് ദേശീയ പതാക വിൽപ്പന കൂടുതലായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
3: സംസ്ഥാനത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും 25 രൂപ നിരക്കിൽ ദേശീയ പതാക വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ പോസ്റ്റ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ഖർഗർ തിരംഗ ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിലും ദേശീയ പതാക വിൽപ്പന കുതിച്ചുയരുകയാണ്. 3,700 രൂപ വരെ വിലയുള്ള പതാകകളാണ് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും വാങ്ങുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗീത വിരുന്നിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് ബാൻഡ് പ്രകടനം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ നടക്കും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 3-ാം ദിവസവും ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി T. സിദ്ദീഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 187 പോയിന്റ് ഇടിഞ്ഞ് 77,966-ലും നിഫ്റ്റി 35 പോയിന്റ് നഷ്ടത്തിൽ 24,435-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയും ഗ്രാമിന് 14,195 രൂപയുമാണ് ഇന്നത്തെ വില. ആദായനികുതി വകുപ്പിന്റെ പേരിലുള്ള വ്യാജ സന്ദേശത്തിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. നികുതി ഇനത്തിൽ 6,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇതൊരു ഓൺലൈൻ തട്ടിപ്പാണെന്നും നികുതി സംബന്ധമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളെ മാത്രം ആശ്രയിക്കണമെന്നും PAB വ്യക്തമാക്കി. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുപാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ്, പൊതുസേവന പ്രക്ഷേപണം, ഡിജിറ്റൽ മീഡിയ നിയന്ത്രണങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ വിവര വിനിമയം കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നു. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പ്രസാർഭാരതി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ഉത്കണ്ഠ കൂടി കോളിംഗ് ബെല്ലിൽ വില്ലമർത്തി. കുറച്ചു സമയമെടുത്തു വാതിൽ തുറക്കാൻ. എന്റെ വരവിഷ്ടമായില്ലെന്ന് വ്യക്തമാക്കുന്ന മുഖഭാവം. എങ്കിലും സുമതി ആൻറ്റി ചിരിവരുത്തി എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ചേച്ചി, എന്താ പറ്റിയേ? വയ്യായികയുണ്ടോ? വീടാകെ അലങ്കോലമായി കിടക്കുന്നല്ലോ. വർഷങ്ങളായി ഞാനിതൊക്കെ തന്നെയല്ലേ ചെയ്യാറ്, തൂക്കുക, നിലം തുടയ്ക്കുക, ആരും വരില്ലെന്നറിയാമെങ്കിലും ആരെയോ പ്രതീക്ഷിച്ച് ഭക്ഷണമുണ്ടാക്കി കാത്തിരിക്കുക. എല്ലാം ഇപ്പോൾ ഇതിൽ കിട്ടില്ലേ? അവർ തൻ്റെ പുതിയ ചങ്ങാതിയായ മൊബൈൽ എനിക്ക് കാട്ടിത്തന്നു. അതെന്നിൽ തെല്ലൊരമ്പരപ്പുണ്ടാക്കി എന്നത് സത്യം. മെല്ലെ ആരംഭിച്ച കഥ മെല്ലെ മെല്ലെ ഏതോ വലിയ സത്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിയ ശ്രോതാക്കളെ, ശാലിനം എന്ന കഥാസമാഹാരത്തിലെ അപ്ഡേഷനുകൾ എന്ന കഥയുടെ അടുത്ത പാരഗ്രാഫാണ് ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി വായിച്ചത്. മനോഹരമായ കഥയാണ്. ഈ പ്രത്യേക പോക്കുവയിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഈ കഥ എനിക്ക് വായിച്ചു തീർക്കാനാവും, നിങ്ങൾ കേൾക്കുകയും ചെയ്യും. ഈ കഥ എഴുതിയ, ഒരുപക്ഷെ സമകാലീന ലോകത്ത് ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾ, അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കഥ എഴുതിയ. ഉള്ളിൽ കഥകളും പ്രണയവും വേദനകളും നിറച്ച് നമ്മുടെ മുന്നിൽ നടന്നുപോകുന്ന സാധാരണ സ്ത്രീകളെ ഈ കടലാസിലേക്ക് പകർത്തി എഴുതിയ ശാലിനി നെടുമങ്ങാട് എന്ന കഥാകൃത്ത് ആണ് ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം സ്നേഹിതയായുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നല്ല നമസ്കാരം.
2: ഞാൻ കട്ടഗോട് വിൻസെന്റ് ആണ്.
1: കുറെ നാളായോ നമ്മൾ തമ്മിൽ?
2: കുറെ നാളല്ല, ഞാൻ ഒരു 2.5 വർഷത്തേക്ക് മുമ്പ് ഒരു പ്രാവശ്യം സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
1: അതിനുശേഷം ഇന്ന് ആദ്യമായിട്ടാണ്
2: വിളിക്കുന്നത്.
1: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ ഈ കഥയല്ല, ഇങ്ങനെ വളരെ വൈകാരികമായ
2: ശാലിനി മേഡത്തിനും മധുജം സാറിനും അവിടെയുള്ള കരുണാസായാലും എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഞങ്ങളുടെയും വിനീതമായ കൂപ്പുകൈ.
2: താങ്ക് യു, താങ്ക് യു. ഹലോ മാഡം. ഹലോ മാഡം, നമസ്കാരം.
3: നമസ്കാരം, പറയണം.
2: മാഡം, ഒരു 2 കുഞ്ഞുങ്ങളാണെന്ന് പറയുന്നു, കുഞ്ഞുങ്ങളൊക്കെ എന്ത് പ്രായമാണ്?
3: തീരെ കുഞ്ഞുങ്ങളല്ല കേട്ടോ, ഒരാൾക്ക് 2 ആൺകുട്ടികളാണ്. ഒരാള് പോളിടെക്നിക് കഴിഞ്ഞു, ഒരാള് ലോജിസ്റ്റിക് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥനായി. അതായത് ഒരാൾക്ക് 22, ഒരാൾക്ക് 19 വയസ്സായി.
2: 2 ആൺകുട്ടികൾ.
3: ഹസ്ബൻഡ് ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്.
2: ദുബൈയില്? മാഡം ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ, അല്ല വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ?
3: ഇല്ല, വർക്കിംഗ് വുമൺ അല്ല. ഞാൻ ജോലിക്ക് ശ്രമിച്ചില്ല, കാരണം കുട്ടികളെ നോക്കാൻ ആരുമില്ല.
2: നെടുമങ്ങാട് സിറ്റിയിലാണോ അതാ
3: പുള്ളിലാണോ? ടൗൺ ആണ്.
2: നെടുമങ്ങാടൊക്കെ ചന്തയ മാർക്കറ്റ് ഒക്കെ എനിക്കറിയാം. അല്ലാതെ
3: മാഡത്തിന്റെ
2: ഓണമൊക്കെ ഏത് വരെ എത്തി?
3: ഓണം ഹസ്ബൻഡ് വരും ഈ ഓണത്തിന്. കൊറേ നാൾക്ക് ശേഷം, ഒരു 2 വർഷത്തിന് ഇപ്പുറം നമ്മള് ഒരുമിച്ചുള്ള ഓണം ഇതാണ്. ഓണമാണ് ഇതൊക്കെയാണ് എന്റെ ഓണം. പിന്നെ മോന്റെ ബർത്ത്ഡേ, മൂത്തയാള് ചിങ്ങമാസത്തിലെ അത്തത്തിലാണ് ജനിച്ചത്. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആണ് നമ്മള് ജന്മദിനമാണ് ഓണമായിട്ട് ആഘോഷിക്കലേ. ആ സമയം അച്ഛനുണ്ടാകും. അങ്ങനെയൊക്കെയാണ് എന്റെ ഓണ വിശേഷങ്ങൾ.
2: എനിക്ക് എന്റെ പേര് വിൻസെന്റ് എന്നാണ്. ഞാനൊരു തളർന്നു കിടക്കുന്ന ഒരു യോഗിയാണ്. 2022 ഒരു ഡിസംബർ മാസം ഞാൻ എന്റെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണ് സ്പാനക്കോട് തകർന്നു പോയി. അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അതേ അരയ്ക്ക് താഴെ തളർന്നു പോയി. ഉണ്ടുണ്ട്, എല്ലാം മെഡിക്കൽ കോളേജില് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം പറ്റിയത് തന്നെ. പക്ഷെ അത് ഇനി തളർന്നു കിടക്കേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു, ഡോക്ടർമാര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മരുന്ന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, മെഡിസിൻ എല്ലാത്തിനും കഴിക്കുന്നുണ്ട്. ഇല്ല,
3: ആയുർവേദ
2: അല്ല, അലോപ്പതിയാ. ആയുർവേദവും ആയുർവേദവും ഇതിനിടയിൽ പരീക്ഷിച്ചു. ആയുർവേദം ഒത്തിരി ചെയ്തു നോക്കി, ചെയ്തു നോക്കിയിട്ടൊന്നും അത് ഫലപ്പെടുന്നില്ല. ഇപ്പൊ പിന്നെ അലോപ്പതി തന്നെ. പിന്നെ 3.5 വർഷം 4 വർഷം ആകാൻ പോകുന്നു ഞാൻ ഇപ്പൊ വീണത്ത്.
3: പിന്നെ ജനിച്ച്
2: സഹായത്തിന് എന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, ഒരു മകളുണ്ട്. ഓ, 2 മക്കളാണ് എനിക്ക്, 1 മോനും 1 മകളും. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മകൾക്ക് 3 കുഞ്ഞുങ്ങള്, 3 പെൺമക്കള്, 2 പേരും ട്വിൻസ് ആണ്. മകന് ഒരു മോള്, ഒന്ന് മൂത്തവള്, മൂത്തവള് മോളുടെ മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു, വാഴിച്ചൽ. മറ്റേ 2 ട്വിൻസ് ഇപ്പം 4 പഠിക്കുന്നു. പിന്നെ മോന്റെ കൊച്ച് നേഴ്സറിയിലാണ്.
3: നല്ലൊരു അപ്പൂപ്പനും കൂടിയാണ്.
2: അപ്പൊ ഞാനിന്നൊരു പാട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലില് ഇത്ര പാടിയ വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള ഒരു പാട്ടാണ് എനിക്ക് വളരെ
3: ഇഷ്ടമാണ്.
2: എനിക്ക് മാഡം ഫസ്റ്റിലെ സിനിമ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരു സിനിമ പ്രേമിയായിരുന്നു ഞാൻ നല്ല സമയത്തൊക്കെ ഭയങ്കരമായ സിനിമ കാണുകയായിരുന്നു. അതായത് സിറ്റിയിലൊക്കെ പോയി എനിക്ക് ഇപ്പം നടന്മാര് എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ നസീറൊക്കെയാണ് പഴയ നടന്മാരാണ് എനിക്ക് ഇഷ്ടം. പഴയ പടങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടം. ഇപ്പോഴും നമ്മൾക്ക് ഇവിടെ മോൻ നെറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒരു ഐഡിയ ടാസ് എന്നൊരു കഴിഞ്ഞിട്ട് പഴയ പടമായിട്ട് കാണുന്നത് നസീറിന്റെ ഏകദേശമുള്ള പടം നസീറും അതും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പടങ്ങളായിട്ട് കാണും. വൈഫൈയിൽ അതിട്ട്
3: കാണും.
2: പതിനൊന്ന് 11-12 മണിയൊക്കെ ആവും രാത്രി ഉറങ്ങാൻ. പിള്ളേരും ഒത്തിരി സമയമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ.
3: മൊബൈലുണ്ടോ?
2: ഉണ്ടോ?
3: ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ടോ?
2: എല്ലാം ഉണ്ട്.
3: അത് ഇഷ്ടല്ലേ?
2: ഉണ്ടോ? ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്യും. എല്ലാം ഞാൻ വർക്കിംഗ് ഉള്ളതാണ്.
3: പിന്നെ സമയം ബോധികളായി.
2: അതെ. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ റേഡിയോയാണ് FM ആണ് ഞാൻ എപ്പോഴും ഞാൻ വിചാരണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ FM ആണ്. വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു 6-6 വരെ ഈ FM ആണ് ഇട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥിരം പോക്കുവയിൽ ലേഖമേണമായിട്ടാണ് വിളിക്കുന്നത് കൂടുതലും.
3: എന്തായാലും സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം.
1: 2.5 വർഷം കൂടുമ്പോ എന്നെ അടുത്ത് സംസാരിക്കും.
2: അതെ. പിന്നെ എനിക്കും വളരെ വളരെ സന്തോഷമായി സംസാരിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ശാലിനി മാഡത്തിനും മധുജൻ സാറിനും എന്റെ ഒരിക്കൽ കൂടിയുള്ള ഹൃദയം നിറഞ്ഞ നമസ്കാരം പറയുന്നു.
1: ഇനി എന്നെ എന്ന് വിളിക്കും 2029-ലാ?
2: ഇനിയും പറയാലോ ഇല്ല സാറേ.
3: താങ്ക്
2: യു താങ്ക് യു താങ്ക് യു താങ്ക് യു. പിന്നെ സാറ് എന്ന് പറയുമ്പോ സാറ് പ്രത്യേകം ഒരു ശൈലിയുള്ള ഒരു സാറാണ് എന്ന് പറഞ്ഞ അവതരണ ശൈലിയും ഒരുപാട് ഒരു സിനിമാ നടനെ കാണാനുള്ള ഒരു
1: യോഗ്യതയുണ്ട്
2: സാറേ. ഞാൻ മലയാള മാഡത്തിന് അന്വേഷിച്ചു പറയാം.
1: തീർച്ചയായിട്ടും.
2: പിന്നെ അവിടെയുള്ള ആദരയും എല്ലാവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേരുന്നു.
1: ഓണത്തിന് നമ്മൾ അതിഗംഭീര വിഭവങ്ങൾ തരണുണ്ട് കേട്ടാ.
2: പറഞ്ഞു മാഡം പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് പറഞ്ഞായിരുന്നു.
1: കേട്ട് തകർക്കണം. ഇന്നലെ ഹരിതകർമ്മസേനക്കാരുടെ റെക്കോർഡിംഗ് ഒക്കെ ആയിരുന്നു.
2: അതെ പറഞ്ഞു. ലൈഫില് ഞാൻ ശനിയാഴ്ച ഞാൻ വിളിച്ചായിരുന്നു.
1: നമ്മളെ വിളിക്കാനേ പാടുള്ളൂ. അപ്പൊ പാട്ടിലോട്ട് പോവാമോ?
2: പാട്ടിലോട്ട് പോകാം. ഒരിക്കൽ കൂടെ നമസ്കാരം പറയുന്നു രണ്ടുപേർക്കും.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, വായിച്ചുകൊണ്ടിരുന്ന കഥ ഞാൻ കുറച്ചുകൂടെ തുടരട്ടെ. വർഷത്തിലൊരിക്കൽ ഓണക്കാലത്തായിരുന്നു രണ്ടു മക്കളും കുടുംബവുമായി ഒത്തൊരുമിച്ച് കൂടിയിരുന്നത്. കെട്ടകാലമായ കൊറോണ അതും നശിപ്പിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും കാണാൻ ഞാനും വാങ്ങി ഒരു മൊബൈൽ. നമ്മുടെ രഘുവിൻ്റെ മോൻ്റെ കടയിൽ നിന്നാണ് ആ കൊച്ചൻ തന്നെ എല്ലാം പഠിപ്പിച്ചു തന്നു. എന്തൊക്കെയാ കുട്ടി ഈ വിരൽ തുമ്പിൽ കിട്ടുന്നതെന്നറിയൂ? സുമതി ആൻ്റിയുടെ സന്തോഷം കണ്ട് ഞാൻ നിശബ്ദയായി. ആ കുട്ടിയെ, നിന്റെ കഥകളും കവിതകളും ഒക്കെ ഇതിൽ കണ്ടു. ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ നീ. നിഷ്കളങ്കമായ ചിരിയോടെ വീണ്ടും മൊബൈൽ വിശേഷം തുടർന്നു. ഞാൻ പറയാറില്ലേ, ഔദ്യോഗിക കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ഫിലോമിന ക്രിസ്റ്റഫർ, അവൾ എനിക്ക് ഫ്രണ്ടാകാൻ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. പഴയതൊക്കെ അവൾ മറന്നു കാണും, ഞാനും മറക്കാം അല്ലേ കുട്ടിയെ? മറവി ചില നേരം അനുഗ്രഹമാണ്, ഞാൻ മനസ്സിലോർത്തു. അവർക്കെന്തറിയാം ഓൺലൈൻ ബന്ധങ്ങളെപ്പറ്റി? ഹായ് ബൈയിൽ ഒഴുകി നടക്കുന്ന ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ ബന്ധനങ്ങളാകാറുമുണ്ട്. തൊട്ടടുത്ത വീട്ടുകാർ പോലും ഇമോജികളിൽ കൂടി വിശേഷം പങ്കുവച്ച് സംതൃപ്തി നേടുന്നു. നേരിട്ട് കണ്ടാൽ ജനാലയ്ക്കുള്ളിലും മതിലിനുള്ളിലുമായി ഒളിക്കുന്നവർ ചിലർ തന്നിൽ തന്നെയും. പ്രിയ ശ്രോതാക്കളെ, ശാലിനി നെടുമങ്ങാട് എഴുതിയ അപ്ഡേറ്റ് എന്ന കഥയുടെ ചില ഭാഗങ്ങളാണ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എഴുത്തുകാരി, സ്നേഹിത, കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടാണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, കേൾക്കാവോ? ഹലോ. ആ കോള് മാഞ്ഞുപോയി എന്ന് പറയുന്നതാണ് ശരി. തിരികെ വരുന്നതുവരെ നമുക്ക് ചില വിശേഷങ്ങൾ നമുക്ക് പറയാം. ശാലിനി നെടുമങ്ങാടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. മനോഹരമായൊരു കഥയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്ഡേഷനുകൾ എന്ന് പറയുന്ന കഥ, ശാലിനം എന്ന കഥാസമാഹാരത്തിലെ ഇങ്ങനൊരു കഥ എഴുതാനുള്ള ഒരു പ്രേരണ എന്തായിരിക്കാം?
1: അത് കാരണം കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് അപ്ഡേഷൻ എന്നാണ് എന്നെ പേരിട്ടേക്കുന്നത് തന്നെ. കാരണം ഞാനെപ്പോഴും എൻ്റെ ചുറ്റുമുള്ള ഓരോ കഥാപാത്രങ്ങളെയാണ് കടങ്ങണം. ഞാൻ അധികം യാത്ര ചെയ്യാത്ത പുറലോകമായിട്ട് അധികം മുമ്പ് ഈ കഥ എഴുതുന്ന സമയത്ത് ഞാനൊരു കഥ എഴുതി തുടങ്ങുന്നത് 2019 എഴുതി തുടങ്ങുന്നത്. ഈ കഥ ഒരുപക്ഷെ 2021 എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് അത് ഞാൻ പരാമർശിക്കുന്നുണ്ട് എഴുതുന്നത്. കാരണം ഈ സുമതി ആൻറ്റി എന്നാണ് യഥാർത്ഥ പേര്, വേറൊരു പേരാണ്, അതെൻ്റെ അയൽവാസിയായ ഒരു ആൻറ്റിയാണ്. അപ്പോൾ അവരെ എന്നാണ് ഞാൻ നോക്കിക്കാണാൻ തുടങ്ങിയത്. കാരണം കോവിഡ് കാലം എല്ലാവരെയും ഒരു എന്താണ് അടച്ചിരിക്കുന്ന ഒരു സമയത്ത് അവർ വല്ലാണ്ട് ഒറ്റപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാനായിട്ട് അവരെ എപ്പോഴും ഇങ്ങനെ കാരണം ഒരു നടക്കാൻ പോകാൻ പോലും ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാലമായിരുന്നു. കാരണം മോർണിംഗ് വാക്കിംഗ് ഞാനും ആൻറ്റിയും കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷം ആൻറ്റി ഞാനും അവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ചെയ്തില്ല. കാരണം മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു അങ്ങനെ ഒതുങ്ങുന്ന ഒരു സമയമായിപ്പോയി. അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല, ആ സാഹചര്യമാണ്, ആ സിറ്റുവേഷനായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടവരുള്ളൂ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എനിക്ക് ഇവരെ പെട്ടെന്നൊരു നിമിഷം എനിക്ക് ഇവരെ കാണണമെന്ന് തോന്നി. അങ്ങനെ കാണാൻ പോയപ്പോഴാണ് നടന്ന സംഭവമാണ് ഇത്. അപ്പോൾ ഇവരുടെ ഒരു മാറ്റം അതാണ്. ഞാൻ സ്മാർട്ട് ഫോണൊക്കെ പണ്ടേ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ എങ്കിലും ആൻറ്റിക്ക് കീപാഡ് നോക്കിയുടെ ഒരു പഴയ കീപാഡ് ഫോണാണ് ഉണ്ടായിരുന്നത്. ആ ഫോണിൽ നിന്ന് അവരത് ചേഞ്ച് ചെയ്ത് പുതിയ ഫോൺ വാങ്ങിയിട്ട് ആ വിശേഷങ്ങൾ, കാരണം ഒറ്റപ്പെടലുകളിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ചു, റേഡിയോ പലർക്കും ആശ്വാസമാകുന്ന പോലെ തന്നെ ഫോൺ അവർക്കൊരു ആശ്വാസം. അപ്പം നമ്മൾ സന്തോഷിക്കുന്ന പോലെ മറ്റുള്ളവരെ സന്തോഷിക്കുന്നത് കാണുകയും അതൊരു സന്തോഷമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു വിഷമം തോന്നി, അവരെന്നെ അവോയ്ഡ് ചെയ്തോ എന്ന് എനിക്കൊരു തോന്നലോന്ന്. കാരണം ഞാനും അവരവരുടേതല്ലേ, ഞാൻ എത്ര നാൾ അവരെ നോക്കിയില്ല ഒന്ന്.

0: തൊട്ടടു ഒരു എത്ര 3 വീടിന്റെ അപ്പുറമേ ഉള്ളത്. വിളിച്ചാൽ വെളിപ്പുറത്താണ്, പക്ഷെ ഞാൻ വിളിക്കാൻ പോലും ഞാനും മെനക്കെട്ടില്ല. ഞാൻ എൻ്റെതായ ലോകത്ത് ഒതുങ്ങി. അപ്പോൾ എല്ലാവരും അവരവരുടേതായ ലോകത്ത് ഒതുങ്ങുന്ന ഒരു കാലത്ത് സ്മാർട്ട് ഫോണുകൾ ഒരുപക്ഷെ നമ്മളെ വിഴുങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ചിന്തകളിൽ നിന്നാണ്
1: ഇങ്ങനെ ഒരു കഥ, മനോഹരമായ ഒരു കഥ നമുക്ക് ആ കഥ ഒന്നുകൂടെയൊക്കെ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം
2: സാർ.
1: നല്ല നമസ്കാരം. നേരത്തെ വിളിച്ചിട്ട് വായിച്ചിട്ട് പോയ ആളാണോ ഇത്? പുതിയ ആളാണോ?
2: അല്ല അല്ല, ഇത് പുതിയ ആളാ. ആ കോൾ കട്ടായപ്പോ ഞാൻ ഉടനെ വിളിച്ചു.
1: ആ സ്പേസിൽ അങ്ങ്
2: ആ ഗ്യാപ്പിൽ
1: ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാലിനി നെടുമങ്ങാട്, എഴുത്തുകാരിയാണ്, കഥാകൃത്താണ്. സംസാരിക്കാം.
2: നമസ്കാരം മാഡം.
0: നമസ്കാരം. പറയണം,
2: പെട്ടെന്ന് ശാലിനി എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ നെടുമങ്ങാട് ബി സി വി സ്കൂളിലെ എച്ച് എം എനിക്ക് പെട്ടെന്ന്
0: തോന്നിയത്.
2: ആ അത് ശരി, അവിടെയാണ് എന്റെ കൊച്ചുമോള് പഠിക്കുന്നതും അവളുടെ മരുമകന്റെ അമ്മ അവിടെ ടീച്ചറാണ്.
0: ഈ ഡൗട്ട് വരാറുണ്ട് ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ബുദ്ധിമുട്ട് പലരും ചോദിക്കാറുണ്ട്.
2: അതാണ് പെട്ടെന്ന് ശാലിനി നേട്ടപ്പോ ഞാൻ പറയുന്നു നമ്മുടെ അവിടത്തെ ശാലിനി മാം ആയിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു. നല്ല സുഖാണോ മാഡം?
0: അസുഖമായിട്ടിരിക്കുന്നു.
2: അപ്പൊ ശാലിനി മാഡത്തിനെ അറിയാം അല്ലേ?
0: അറിയാം, നല്ല സുഹൃത്തുക്കളെ, നല്ലൊരു ചേച്ചിയാ. അതങ്ങനെ
2: അവിടെ തന്നെ എന്റെ മരുമോന്റെ അമ്മ വർക്ക് ചെയ്യുന്നത് അറിയാമോ? ടീച്ചറിനെ അറിയായിരിക്കും, മായ എന്നാണ് പേര്.
0: അതൊന്നും അറിയത്തില്ല, ചേച്ചി എനിക്ക് പരിചയമുണ്ട്.
2: അങ്ങനെ അങ്ങനെ
0: സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ എന്നെ ക്ഷണിക്കാറുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അറിയാം. അല്ല, കരിപ്പൂരും പടിവൂറ്റും കൂടെ വലിയ ദൂരമില്ല, അടുത്തടുത്താണ്.
2: അവിടെ ബ്ലോക്ക് ഓഫീസിന്റെ അവിടെ താമസിക്കുന്നത്, ബ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
0: നെടുമങ്ങാട്.
2: പിന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഓണ ആശംസകൾ നേരുന്നു രണ്ടു പേർക്കും.
0: ഞാനും
1: സ്വീകരിച്ചിരിക്കുന്നു.
2: പിന്നെ സാറിന് പ്രത്യേകിച്ച് സദ്യയൊക്കെ, ഞാനിന്ന് കുടുംബ വീട്ടിൽ പോകുന്നു, കാരണം വെമ്പന്നൂരിൽ നിന്ന് ഇങ്ങനെ പാലത്തിന്റെ അവിടെ പോകുന്നു സാറേ.
0: ഇത് വിളിക്കുന്ന സ്ഥലം എവിടെയാണ്? വെമ്പന്നൂർ.
2: വിളിക്കുന്നത് വെമ്പന്നൂര് വികാസ് നഗർ എന്ന് പറയും, നമ്മുടെ പ്രോപ്പർ വികാസ് നഗർ ആണ്. കേട്ടിട്ടുണ്ടോ? ടീച്ചർ കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്.
2: ആ നമ്മള് വെമ്പന്നൂർ ഇറങ്ങിട്ട് അങ്ങ് നമ്മള് ഒരു നമ്മുടെ ഈ
0: അരുവിക്കരയാണ്.
2: അരുവിക്കര നമ്മള് വെള്ളനാടന്ന് ഒരു 15 രൂപ. പിന്നെ സാറിന് സുഖമാണോ?
1: സുഖം.
2: സുഖം. ഞാനിന്ന് വാവാകൊണ്ട് ഇനി വീട്ടിൽ പോന്നു. അവിടെ പിന്നെ വീട്ടിൽ നിന്ന് മോനും ഞാനും ഉള്ളു. അപ്പൊ മോനൊന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്
0: ചേച്ചിയോട് മെസ്സേജ് ഇട്ട് പറയാം ഇങ്ങനെ ചേച്ചിയുടെ അറിയാന്നുള്ള.
2: പിന്നെ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഷാനി മാം വന്നിട്ടുണ്ട്.
0: വളരെ നല്ല സ്നേഹം.
2: വന്നിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം കൊച്ചുമോളും അവിടെ തന്നെയാ പഠിക്കുന്നത്. ഇപ്പൊ ഞായറാഴ്ച ആയിരുന്നു അവളുടെ ബർത്ത്ഡേ, 5 വയസ്സായ. അന്ന് ഞാൻ മാഡത്തിനെ വിളിച്ചു സംസാരിച്ചു, കൊച്ചുമോക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടിക്കൊടുത്തു. അന്ന് അവിടെ
0: പാടിത്തരും.
2: ഞാൻ എപ്പോഴും വിളിച്ചാലും ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുത്തു സാറിന് മാഡത്തിനും ഒക്കെ. അപ്പൊ ഇന്ന് ഞാൻ പാടാം, പാടട്ടെ സാർ?
1: നമ്പർ 1 ഫൈനൽ 1 5.
2: ആ പാടാംകിലും ഒരു ഗുണമായി നിറയും മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാലായി അലിയും പ്രിയനെ മറന്നു മൃദുലേ ഹൃദയം ഹൃദയം തീർന്നിടാ.
0: സൂപ്പർ സൂപ്പർ ഗംഭീരം, എന്റെ ഫേവറേറ്റ് സോങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
1: എനിക്ക്
0: എത്ര കേട്ടാലും ബോറടിക്കാത്തൊരു
2: മതിയാവൂലല്ലേ. നമുക്ക് ചില പാട്ടുകൾ അങ്ങനെയാണ് മാഡം, നമുക്ക് എന്തോ ശരിക്കും നമ്മുടെ ആ എല്ലാ പാട്ടും അല്ല, ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മൾ അങ്ങ് ലയിച്ചിരുന്നു പോകും. അതുപോലെയാണ് രാത്രി 11 മണിയാകുമ്പോ സാറിന് എല്ലാവർക്കും രാത്രി ഒരു ഗുഡ് നൈറ്റ് പറയുന്ന ആ വാക്കുണ്ട്. എല്ലാരും സുഖമായി ഉറങ്ങുക, രാവിലെ ഇതായിട്ട് ഉണരുക, അത് കേൾക്കുമ്പം തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു അല്ലേ. ആ അതാണ് അതെന്നും പക്ഷെ ഇന്നലെ സാറ് പറഞ്ഞില്ല, ഇന്നലെ സാറ് പറഞ്ഞില്ല ആ ട്യൂണ് മാത്രം.
1: പിന്നെ നമ്മൾ പറയാൻ സമ്മതിക്കൂല, അതാണ്
2: പറയാൻ പറ്റൂല അല്ലേ. ഓഫ് ചെയ്ത് വെക്കുമല്ലേ,
1: ഓഫ് ചെയ്ത് കളയും.
2: ആ അപ്പൊ ഇന്നലെ സാറ് പറഞ്ഞില്ല, പക്ഷെ അത് കേൾക്കുമ്പോ നമുക്ക് എന്താ ഒരു അതൊരു പ്രത്യേക ഒരു ഇതാണ് സാറേ, അത് കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് തന്നെ
1: അറിയാവൂ.
2: അപ്പൊ ഇന്നലെ ആ ട്യൂണ് വെക്കും നേരം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, അപ്പൊ സാറ് പറഞ്ഞില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും സാർ ആ ഒരു വാക്ക് പറയുമ്പം നമുക്ക് നല്ല ഒരു ആ ഒരു ഇതാണ്. എന്തോ കരുണാസായിയിലോട്ട് അങ്ങ് അലിഞ്ഞു പോയി സാറേ. എന്ത് ഞാനിപ്പോ അവിടെ വന്നു, ഞാൻ മേടത്തോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞിന്റെ മുന്നിലത്തെ ആഴ്ച വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാനൊരു രഹസ്യം പറയട്ടെ. അപ്പൊ എന്റെ പറഞ്ഞു എന്താ ചേച്ചി മരി ചേച്ചി രഹസ്യം പറയുന്നത് എല്ലാരും കേൾക്കുന്നില്ലേ. ഞാൻ പറയും നമ്മുടെ അടുക്കള പരിപാടിക്ക് വന്നപ്പോ ഒരു ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടത്തെ ആ ഒരു അന്തരീക്ഷം അപ്പം ഇതല്ല. എന്താ കാരണം സ്പേസും കുറവായിരുന്നു, പിന്നെ ജോലിക്കാർക്ക് നിന്നില്ലേ. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അതിനും കൂടെ വേണ്ടി നമുക്ക് നമ്മുടെ റേഡിയോ ദിനത്തിന് നമുക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ
1: അല്ലേ
2: സാർ. അതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പേഷ്യന്റ് ഒക്കെ ഇരിക്കല്ലേ, നമ്മുടെ വിളിക്കുന്ന ആൾക്കാരെല്ലാരും ഇരിക്കല്ലേ, അപ്പൊ അവരെ മുമ്പ് എന്തോ എനിക്ക് ഒരു പാട്ടൊക്കെ പാടണം, ഒരു ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ടീച്ചറിനോട് പറയുകയും ചെയ്തു. അപ്പൊ പറയും നമുക്ക് റേഡിയോ ദിനത്തിന് നമുക്ക് കളിക്കാം വിജയമാരി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് പറഞ്ഞു
1: വെച്ചിരിക്കയാണ്. തെരഞ്ഞെടുത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടില്ലേ. സുമതി ആന്റിയുടെ കഥയാണ് ഞാൻ ഇപ്പൊ
2: വായിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഇതെല്ലാം എഴുതിയത് ശാലിനിയാണ്. അങ്ങനെ ഒരാളാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത് മറന്നു പോരുത്.
2: നമുക്ക് വേണ്ടി ഒരു രണ്ടൊരു കവിതയൊക്കെ ചൊല്ലാലോ മാഡം.
3: കവിതയൊക്കെ എനിക്ക് കഥകളാണ്
1: വായിച്ചോണ്ടിരിക്കുന്നത്.
2: മോനും കഥയും കവിതയൊക്കെ എഴുതും, ബുക്കിലൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ, നോവലൊക്കെ നോവലൊക്കെ.
3: ബി സി ബി പഠിക്കുന്ന കുഞ്ഞാണോ?
2: അല്ല അല്ല അല്ല, എന്റെ മോൻ ടീച്ചറേ.
3: അത് ശരി.
2: അവൻ ഇപ്പൊ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്.
3: പേരെങ്ങനെ?
2: എന്തോ അവൻ ന്യൂസിലാണ്.
3: അല്ല മോന്റെ പേര്?
2: മോന്റെ പേര് അഖിൽ. അഖിൽ അഖിൽ ആ ഇപ്പൊ ഫുട്ബോളിന്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു, മോൻ ഉണ്ടായിരുന്നു. അവൻ തന്നെ ആയിരുന്നു ഈ 40 ദിവസത്തെ ഇവരുടെ ഇതൊക്കെ കമന്റ് ഒക്കെ
3: പറയാനും. ആ
2: പിന്നെ മോള് ക്രൈസ്റ്റിനാറിന്റെ ലെക്ചറാണ്, ക്രൈസ്റ്റിന കോളേജില്. അവളുടെ അമ്മായിയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ശാലിനി മാമിന്റെ ഒക്കെ കൂടെ ടീച്ചർ എന്ന്
3: പറഞ്ഞില്ലേ. അധികം അറിയത്തില്ല,
2: ബന്ധമാണ്, അവരുടെ ഒക്കെ ബന്ധുക്കളാണ്.
3: അത് ശരി. ഞാൻ ഇന്ന തന്നെ ചേച്ചിയോട് പറയാം ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. ശരി സന്തോഷം.
2: രണ്ടുപേർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: താങ്ക് യു
2: മാഡം.
3: സന്തോഷം.
1: അപ്പൊ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലേക്ക് വേണ്ടി സത്യൻ അന്തിക്കാട്.
2: ആ പാട്ടല്ല സാറേ ഞാൻ
1: പാടിയതാണ് അല്ലേ? ഏത് പാട്ടാന്ന് ചോദിച്ചില്ല.
2: മറന്നുപോയി.
1: പറഞ്ഞോ ഏത് പാട്ടാണ്?
2: പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രമദവനം എന്നുള്ള
1: ഞാൻ ഈ മറ്റേ പാട്ടിൽ ലയിച്ചുകൊണ്ട് അത് എന്നെ പ്രത്യേകിച്ച് സിനിമ സംവിധായകനായ സത്യൻ അന്തിക്കാട് രചന നിർവഹിച്ച
3: ഒരുപാട് കഥകളുള്ള
1: പാട്ടാണ്. അപ്പൊ അതിങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടന്നുകൊണ്ടാണ് ആ പാട്ടിലിട്ട്. അപ്പൊ പ്രമദവനം. അതെ അതെ അതെ അതെ
2: പ്രമദവനം. അത് അനുഗ്രഹിക്കുന്ന ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് എനിക്ക് ഏത് പാട്ടാ ഇഷ്ടം നീ പറഞ്ഞു.
1: അപ്പൊ
2: അങ്ങനെയാണ് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ ഇങ്ങനെ ഓരോന്ന്
1: ഞാനവിടെ
2: കൊണ്ടുപോകുന്നില്ലേ ആള്. ആ അത് തന്നെ അവിടെ ഇരിക്കുന്നു ഞാൻ കൊടുക്ക. അയ്യോ ദാ ഇറങ്ങി ഓടണം
1: പറഞ്ഞപ്പോ.
2: ആ ഓടട്ടെ സാറെ.
1: നമുക്ക് പ്രമദവനം കേട്ടോടാം.
2: ശരി പറയൂ. ശരി.
1: ആ അപ്പോ കൈതപ്രം രചന നിർവഹിച്ച് പിന്നെ യേശുദാസ് അതിഗംഭീരമായിട്ട് പാടിയ, രവീന്ദ്രൻ സംഗീതം ചെയ്ത ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ.
2: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിൽ നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത എഴുത്തുകാരി കഥാകൃത്ത് ശാലിനി നെടുമങ്ങാടാണ്. സുമതി ആന്റിയുടെ കഥയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്ഡേഷൻസ് പതിവായിട്ടുള്ള ചായയ്ക്കും നാരങ്ങവെള്ളത്തിനുമൊക്കെ തിരശ്ശീല വീണു. സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന വീടുകളിലൊന്നായിരുന്നു. എന്നെ കാണുമ്പോൾ തന്നെ കാത്തിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കണ്ണുകളുമായി സന്തോഷാധിക്യത്താൽ വാതോരാതെ വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. പറയാൻ ഞാനും ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നവർ വാതോരാതെ സംസാരിച്ചത് അത്രയും മൊബൈലിനെ പറ്റിയും അതിനകത്തുള്ള മായാ കാഴ്ചകളെക്കുറിച്ചുമായിരുന്നു. എൻ്റെ ഏകാന്തതകളിലെ നല്ലൊരത്തണി. ആ തണൽ ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മുമ്പൊക്കെ ഗേറ്റ് വരെ എന്നെ അനുഗമിക്കാറുണ്ടായിരുന്ന വ്യക്തി ഇന്നിതാ വാതിൽ പാതിച്ചാരി ശരിയെന്നുള്ള രീതിയിൽ തലയൊന്നാട്ടി മെല്ലെ വാതിലടച്ച് കുറ്റിയിട്ടു. സുമതി ആൻ്റി സ്വയം അപ്ഡേറ്റഡായി. എല്ലാവരും അപ്ഡേറ്റഡായി കൊണ്ടേയിരിക്കുന്നു. സുമതി ആൻ്റി എന്നെ മുറിപ്പെടുത്തിയോ? ഏയ് ഇല്ല, എന്തിനാ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. ഓരോ അപ്ഡേഷനുകളും നമ്മൾ സ്വയം അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ അപ്ഡേഷനുകളിൽ സന്തോഷിക്കുകയും വേണം. എൻ്റെ ചുണ്ടിലും വിടർന്നു ഒരു അപ്ഡേറ്റഡ് പുഞ്ചിരി. ഈ കഥ എഴുതിയ ശാലിനി നെടുമങ്ങാട് എന്ന കഥാകൃത്താണ് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ കൊറളിയോട് നിർമ്മല.
0: കൊറളിയോട് നിർമ്മല ചേച്ചി, ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ശാലിനി നെടുമങ്ങാടാണ്. കഥയൊക്കെ വായിച്ചില്ലേ, കേട്ടില്ലേ?
1: കേട്ട് അടിപൊളി കഥ.
0: അപ്പൊ സംസാരിച്ചു.
1: ശാലിനി മാഡത്തിന് നമസ്കാരം.
2: നമസ്കാരം. താങ്ക് യു എന്ന് പറഞ്ഞതിന്.
1: അടിപൊളി കഥയല്ലേ?
2: സന്തോഷം.
1: കരിപ്പൂര് എവിടെയാണ് മാഡം താമസിക്കുന്നത്?
2: അതാണ് ഞാൻ കൊറളിയോട്. അതായത് മുടിപ്പൂര് ക്ഷേത്രം ഇല്ലേ കരിപ്പൂര്, അതിന്റെ അടുത്താണ് കുടുംബ വീട്. അവിടെയാണ് ജനിച്ചു
1: വളർന്നേക്കെ.
2: അങ്ങിപ്പുറമായിട്ടാ അത് കഴിഞ്ഞിട്ട്, അതായത് ക്ഷേത്രത്തിന് ഇപ്പുറമായിട്ട്, അത് അങ്ങ് അപ്പുറമല്ലേ? ഇത് ക്ഷേത്രത്തിന് ഇപ്പുറമായിട്ടാണ്. ഞങ്ങളുടെ വീടും കഴിഞ്ഞാണ് ഈ ഭദ്ര ഹോളോ ബ്രിക്സിൽ പോകുന്നേ. റോഡ് സൈഡ് തന്നെയാണ് വീട്.
1: രണ്ടു മൂന്ന് അരണ മരങ്ങൾ നിൽക്കുന്ന അടുത്താണോ?
2: എന്താ
1: വലിയ പൊക്കമുള്ള മരം ഉണ്ടല്ലോ
2: ആ ഭാഗത്ത് തന്നെ, പേരയും അശോകം മരം ഒക്കെ നിൽക്കുന്ന അവിടെ തന്നെ.
1: അവിടെ തന്നെ അവിടെ അച്ചായിരുന്നു എനിക്ക് 10 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ആക്സിഡന്റ് ഉണ്ടായത്.
2: അയ്യോ,
1: മരത്തിന്റെ അവിടെയാണ് ഓട്ടം എറിഞ്ഞത്.
2: എങ്ങനെയാണ് അത്? കുഴപ്പമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
1: കുഴപ്പമുണ്ടായിരുന്നു, കാലും കൈകളെ അമ്പോട്ടല്ലോ ഉണ്ടായിരുന്നു.
2: അത് ഇന്ന് കയറി വന്നില്ലേ?
1: ഞാൻ പറഞ്ഞത് സ്ഥലം പറഞ്ഞതായിരുന്നു.
2: അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇടം തന്നെയാണ്.
1: ശരി ശരി, എനിക്കറിയാം.
2: പേര് പറഞ്ഞില്ല.
1: എന്റെ പേര് നിർമ്മല.
2: മക്കള് വീട്ടിലാരൊക്കെയുണ്ട്?
1: മക്കള് ആരുമില്ല, രണ്ടു മക്കളുണ്ട്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു.
2: മോളാണ്?
1: ഒരു മോളും ഒരു മോനും.
2: അപ്പൊ ഒറ്റയ്ക്കാ താമസിക്കല്ലേ?
1: ഓ, ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളു.
2: അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫ്രീ ആവുന്ന സമയത്ത്? ഒറ്റയ്ക്കിരിക്കുമ്പോ പാട്ട് കേൾക്കുക.
1: ഫ്രീ ആവുന്ന സമയത്ത് റേഡിയോ തന്നെ, കരുണാസായി തന്നെ. നേരം വെളുത്ത 11 മണി വരെ കരുണാസായി കേൾക്കും. പിന്നെ കുറച്ച് ചെടികളുണ്ട്, കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്, മുളക് നട്ടിട്ടുണ്ട്, അതൊക്കെ തന്നെ. കൃഷി ചെറുതായിട്ട് എന്റെ ആവശ്യത്തിന് മാത്രം.
2: അത് മതിയല്ലോ.
1: മതി മതി.
2: അപ്പൊ ഇനി അതുവഴി പോകുമ്പോ അങ്ങോട്ട് വരാം കേട്ടാ. കുറച്ച്
1: പച്ചക്കറി.
2: ഞാൻ അതുവഴി പോവും ഇടയ്ക്കൊക്കെ.
1: അത് പിന്നെ കരിപ്പൂര് വഴി പോണതല്ലേ, ഈ ഇത് വഴി പോണതല്ലേ എളുപ്പം.
2: അല്ല, തുളിക്കോടോട്ടൊക്കെ പോകാൻ വേണ്ടിട്ട്.
1: അതെ അതെ, കരിപ്പൂര് റോഡ് വന്ന് കേറണേന് മുന്നേ ഒരു വലിയ ടേണിങ് വളവുണ്ടല്ലോ.
2: അറിയാം അറിയാം.
1: അതിന്റെ നേരെ മുകളിൽ തന്നെ എന്റെ വീട്.
2: എനിക്ക് മനസ്സിലായി, ലൊക്കേഷനൊക്കെ എനിക്ക് ക്ലിയർ ആയി.
1: ധൈര്യമായിട്ട് വിളിച്ചിട്ട് കേറി വരണം. ഞാൻ കാണില്ല,
2: നമ്പർ ഇവിടെ വാങ്ങിട്ട് പോവാം എന്റെ തൊട്ടടുത്ത്.
1: ഓക്കെ ഓക്കെ.
0: വിളിക്കുമ്പോൾ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് വരണോ അതോ നിർമ്മല കുറളിയോടെ വിളിച്ചിട്ട് വരണോ എന്നുള്ളതാണ്?
1: എങ്ങനെ വിളിച്ചാലും വേണ്ടു, എങ്ങനെ വിളിച്ചാലും. ഇവിടെ നിർമ്മല ഇല്ല വേറെ.
2: അവിടെ വളവ് തിരിഞ്ഞെടുത്ത് ഈ കപ്പപ്പഴം വെക്കുന്ന ഒരു കടയുണ്ട്, അതിപ്പോഴും ഉണ്ടാന്നറിയില്ല അല്ലേ?
1: ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
2: ഞാൻ അവിടുന്ന് മോന് വാങ്ങാറുണ്ടായിരുന്നു കുഞ്ഞായിരുന്നു.
1: അതങ്ങ് ജെൻസണി പോണം മാഡം, എന്റെ വീട് ആ കരിപ്പൂര് റോഡ് തന്നെ.
2: അല്ല ആ കട ഞാൻ ഓർക്കാറുണ്ട്. അവിടെ ഞാൻ വന്ന് വാങ്ങാറുണ്ടായിരുന്നു കുട്ടിയായിരുന്നപ്പോ.
0: ഏത്
2: സീസണും അവിടെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് അതിനോട്. അപ്പൊ അത് കിട്ടാതെ അതെ മുടക്കം ഇല്ലാണ്ട് വേറെ ഒന്നും കഴിക്കത്തില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അവിടം വരെ വന്ന് ആരെങ്കിലും പറഞ്ഞയച്ച അങ്ങനെ വന്നു. ബ്രദർ വന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ.
1: പിന്നെ എന്റെ തൊട്ടടുത്താണ് സ്ഥലം
2: അറിയാം. ശരി, സന്തോഷം. അപ്പോ ഹൃദയനിറഞ്ഞ ഓണാശംസകൾ. പാട്ട് പറഞ്ഞില്ലേ?
1: പാട്ട് എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയില് ഈ നീല രാവിൽ ഏകാന്ത ഏകാന്തനായി എന്നുള്ള
0: പാട്ട് പാടുന്ന
2: മൂളമോ
1: രണ്ടുവരി അറിയാം.
2: അത് മതി.

0: കൊള്ളാം, സൂപ്പർ.
1: ഈ രണ്ടു പേരെ പാടൂ, രണ്ടു പേരെ അറിയാവുന്ന പറയുമ്പോഴേ അത് കൂടുതൽ നമ്മൾ സമ്മതിക്കുകയില്ല,
0: സമ്മതിക്കാൻ സമയമില്ല.
2: ഇപ്പൊ കഥയല്ല ഇത്, സത്യത്തിൽ ഈ പുസ്തകം ചെയ്യുന്നത് കഥ എഴുതി വെച്ച കഥകള് പുസ്തകമാക്കിയാണ് ചെയ്തത്. ഇപ്പൊ ഞാന് അതായത് ഈ ഞായറാഴ്ചന്റെ പുസ്തകത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനമാണ്. ഒക്ടോബറില് പുതിയ പുസ്തകം, അത് കഥയും കവിതയും അല്ല, പഠനങ്ങളാണ്, ആർട്ടിക്കിൾ ലേഖനങ്ങളാണ്.
0: മനസ്സിലായി.
2: ആ അതാണ് പുതിയ പുസ്തകം. ഇത് 2023 ഈ പുസ്തകം ചെയ്യുന്നത്, സോറി 2024 ജനുവരിയിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഒരൊറ്റ പുസ്തകമേ ഉള്ളു, അപ്പൊ എഴുതി വെച്ച കഥകൾ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പുസ്തകം ചെയ്തത്. അല്ല ചേച്ചി, അതിന് ഒരു പുസ്തകമാക്കി പ്രകാശനം കഴിഞ്ഞു, എഴുതി വെച്ചതിന് ചേർത്ത്. അപ്പൊ പുതിയതായിട്ട് കഥകളെക്കാളും ഞാൻ ഇങ്ങനെ ഇതൊരു പഠന വിഷയമാണ് ചെയ്യുന്നത്. നെടുമങ്ങാടിന്റെ ചരിത്രമാണ്, അങ്ങനെ കുറച്ച് ലേഖനങ്ങൾ അടങ്ങിയ പുസ്തകമാണ് പുതുതായിട്ട്. നമ്മുടെ മുടിപ്പരയില് കരിപ്പൂരി മുടിപ്പര ഉണ്ടല്ലോ, ആ അവിടെ വെച്ചിട്ടാണ് പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം വരുന്നത് 21st. ഇതൊക്കെയാണ് എന്റെ പുതിയ പ്രോജക്ടുകൾ. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യമുണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ട ചില വർക്കുകളുണ്ടല്ലോ,
0: അപ്പൊ
2: അതിന് മുന്നോടിയായിട്ടാണ് ഞായറാഴ്ച പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടക്കുകയാണ്. ആ സന്തോഷം കൂടെ ഞാൻ ചേച്ചിയോട് ഷെയർ ചെയ്യാണ്. അല്ല, ഈ കവർ പ്രകാശനത്തിന്റെ പ്രോഗ്രാം അല്ല, പുസ്തക പ്രകാശനത്തിന് അന്ന് നമ്മൾ എഴുതിക്കുന്ന ചടങ്ങുണ്ടല്ലോ, നവമി. ആ അന്ന് പ്രോഗ്രാം ഉണ്ട്, കവർ പ്രകാശനം ഒരു പൊതു ചടങ്ങ്, അതിനകത്ത് വെച്ചിട്ടാ ചെയ്യല്.
0: ശരി.
1: അപ്പോ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തില് ശ്യാം സംഗീതം ചെയ്ത്, ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ്.
0: രാമൻകുട്ടിയുടെ പിന്നെ ഇന്ന് ഓർമ്മ ദിനമാണ്, അതുകൊണ്ടാണ് ഇന്ന് ഈ പാട്ട്
1: ചോദിച്ചത്.
2: പുള്ളിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഇന്ന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ഉണ്ട്, സാറിന് മാത്രം, ചുനക്കര രാമൻകുട്ടിക്ക് മാത്രമല്ല, മധുജൻ സാറിനും ശാലിനി മാഡത്തിനും നമ്മളെ കരുണാസായി കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ്.
2: സന്തോഷം.
1: ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചുനക്കര രാമൻകുട്ടി സാറ് ഇവിടെ വന്നിട്ടുണ്ട് കരുണാസായിൽ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ 100,000 ചെമ്പരത്തി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ നീലരാവ്
0: പൂക്കൾ
1: ഒരുമിച്ച് കേൾക്കാം.
0: ഓക്കേ.

0: ഒരു കഥാ മത്സരത്തിന് വേണ്ടിയാണ് വസുധ പട്ടണത്തിലേക്ക് ബസ് പിടിച്ചത്. ബസ് പുറപ്പെടാൻ തുടങ്ങുന്നതേയുള്ളൂ. വഴിവാണിഭക്കാരും ഭിക്ഷക്കാരും ഇടയ്ക്കിടെ കയറിയിറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. വസുധ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ചിന്ത മുഴുവൻ മത്സരത്തെക്കുറിച്ചായിരുന്നു. ആദ്യമായാണ് ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതും ഉറ്റത്തോഴിയായ അന്നയുടെ നിർബന്ധത്തിന് വഴങ്ങി. വസുധ ബസ് ഇറങ്ങി. പഴയ വഴികൾ അപരിചിതമായി തോന്നി. അന്ന അന്നും ഇന്നും അവൾക്ക് ഊർജമാണ്. ഇപ്പോൾ വസു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് അവൾ മാത്രമാണ്. മത്സരം നടക്കുന്ന ഹാളിന് മുന്നിൽ അന്ന കാത്തു നിന്നിരുന്നു. അന്ന, എനിക്ക് കഴിയുമോ? ഇത്തരം മത്സരങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. മത്സരം നടക്കുന്ന ഹാളിൽ പലരും അന്നയുടെ പരിചയക്കാരായിരുന്നു. എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് അവൾ എന്നെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. മത്സരം തുടങ്ങാറായിട്ടില്ല. എന്താകും വിഷയമെന്നറിയാനൊരു ജിജ്ഞാസ അവളിൽ നിറഞ്ഞു. സ്ഥിരം മത്സരാർത്ഥികളായതിനാലാകും അവരെല്ലാം ചിരിച്ചും കളിതമാശകൾ പറഞ്ഞും സമയം കൊല്ലുന്നു. അവരിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. മോഡേൺ ഡ്രസ്സ് ധരിച്ച ചെറുപ്പക്കാരാണ് ഏറെയും. തുണിസഞ്ചി തൂക്കി കട്ടിക്കണ്ണടയും കോട്ടൺ സാരിയും എടുത്ത പഴഞ്ചൻ മട്ടിലായിരുന്നു വസുധ. മത്സരാർത്ഥികൾ ഒഴികെ മറ്റുള്ളവരെല്ലാം പുറത്തു പോകാൻ വോളണ്ടിയേഴ്സ് നിർദ്ദേശിച്ചു. മത്സരത്തെക്കുറിച്ച് അവരിലൊരാൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു. കഥയ്ക്കുള്ള വിഷയം കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ എന്ന ഈ കഥ എഴുതിയ ശാലിനി നെടുമങ്ങാടാണ് പ്രത്യേക പോക്കുവയലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ രേണുദാനാണ് സാറേ.
0: ആദ്യം റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെക്കണം. റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു
1: വെക്കണം.
0: ഇനി സമാധാനപൂർവ്വം നമസ്കാരം പറഞ്ഞ് പ്രിയപ്പെട്ട എഴുത്തുകാരി ശാലിനി നെടുമങ്ങാടിനോട് പരിചയം പുതുക്കി സംസാരിക്കണം.
1: എനിക്കാണെങ്കിൽ കഥയൊക്കെ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് ഞാൻ. വളരെ ഒരു കുട്ടികാരി ഇപ്പൊ പറഞ്ഞു മോട്ടാറോടെ. ഞാൻ അതാണ് മോട്ടാറോടനെ പോയല്ലോ ഇരിഞ്ഞ് തങ്കം നോക്കുന്നത്. ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി. അതങ്ങനെ നടത്തിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഭാർഗവി വിനയം. നല്ല പാട്ടാണ്, നല്ല കഥയാണ്.
2: അറിയാം അറിയാം.
1: ആ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചത്. താമസം എന്തേ
0: വരുവാറിയാമോ? മഹാനായ ഒരു കഥ എഴുതിയ കഥയാണ്.
1: കഥ നല്ലൊരു കഥയാണ് സാറേ. അത് എത്ര കണ്ടാലും മതിയാവില്ല.
0: കാരണം അങ്ങനെയാണ്
1: എനിക്ക് ആ തീർത്ത് പറയാൻ പറ്റില്ല സാറേ. കാരണം ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പം മറവിയുള്ള ഒരാളാണ്, പ്രായം കുറവാണ് എനിക്ക്.
0: വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്ക മറവിയുടെ കാര്യമൊന്നുമില്ല. ശരി, ശാലിനി മേഡത്തോട് പേരൊക്കെ പറയാതെ പറയണം. അതല്ല, ഈ ആരാണ് സംസാരിക്കുന്നത്, എന്താണ് എന്ന് ശാലിനി എഴുത്തുകാരിയോട് പറയാൻ.
1: ഞാന് എന്റെ പേര് നടരാനാണ്. ഞാൻ കേട്ടോ
2: കേക്കുന്നുണ്ട്.
1: ഇപ്പം ഞാന് എന്റെ മോളെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയും ഒരു മോനെ കൊണ്ടാണ് മരിച്ചുപോയി.
2: മോളെ വീട് എവിടെയാണ്?
1: മോളെ വീട് കല്ലയമാണ്.
2: കല്ലയം.
1: അപ്പം അവിടെ ആണ് ഇപ്പം ഞാൻ ഉള്ളത്. എനിക്കിപ്പം താക്കാണെങ്കിൽ ഒരു വീടുണ്ട്. ചിലപ്പോ അവിടെയും പോകും.
2: അത് ശരി. അപ്പൊ മാറി മാറി എല്ലായിടവും നിൽക്കും.
1: മാറി മാറി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്.
0: എനിക്ക്
1: താഴവും കുറവാണ്. ഒരു 10-80 വയസ്സോളം പ്രായം വരും.
2: അത് ശരി.
1: പിന്നെ എനിക്ക് സിനിമയൊക്കെ എന്ന് പറഞ്ഞ കാട്ടുവളസി, ഭാർഗവി നിലയം, ഇണപ്രാവുകള്, മുളവാട്ടി, കച്ചോളി ഉദൻ, ഇങ്ങനെയുള്ള പഴയ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ.
0: പ്രിന്റ് പോലും കിട്ടായില്ല.
1: എന്റെ സ്കൂൾ മാസ്റ്റർ, മുറപ്പെണ്ണ്, അടിമകള്.
2: മുറപ്പെണ്ണ് നല്ല സിനിമ, എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്.
1: എല്ലാം നല്ല പടങ്ങളാണ് സാറേ. കാരണം ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തില് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് അത് വരും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് സിനിമ കണ്ട ഇന്ന് ഒരു നമുക്കെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ കളി പോലെയാണ് എനിക്ക് തോന്നുന്നത്.
2: കാലം മാറി ചേട്ടാ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളും അതുപോലെ അപ്ഡേറ്റ്. ഇപ്പൊ കഥ വായിച്ച കണ്ടില്ലേ, അതുപോലെ
1: ഈയിടക്ക് മേഡം ഒരു സിനിമ വാഴ എന്ന് പറഞ്ഞു. വാഴ എന്ന് പറഞ്ഞു എന്തിനാണ് കഥ ഇരിക്കുന്നത്?
0: എനിക്കിഷ്ടപ്പെട്ടു
2: കേട്ടോ ആ സിനിമ. പക്ഷെ വേറൊരു കേസുണ്ട് ചേട്ടാ, ആ കുട്ടികൾ പറയും നിങ്ങളുടെ കാലത്തെ സിനിമ ബോറാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അതാണ് അല്ല
3: വാഴക്കാഴക്കസിന് വേണമെന്ന് പറയ പിള്ളേരെ ഒന്ന്
1: വാങ്ങിച്ചില്ല.
2: അങ്ങനെയല്ല, കാലം അനുസരിച്ച് കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതാണ് അവിടെ. പക്ഷെ വാഴ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ടൊരു സിനിമയാണ് വാഴ. കാരണം ഞാൻ മക്കളോടൊപ്പം അറിയാം, ഫ്രണ്ട്സിനോടൊപ്പം പോയാണ് കാണല്. പക്ഷെ ഈ വാഴ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ട ഒരു സിനിമയാണ്. ഈ ഇടയ്ക്ക് ഒരു രണ്ടു മാസം ആവണേ ഉള്ളു സൂര്യ തിയേറ്ററിൽ പോയാൽ ഞാൻ കാണുന്നത്.
1: ഞാന് ഒരു സിനിമ, ഈ സ്കൂൾ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. സ്കൂൾ
2: മാസ്റ്റർ,
1: അപ്പൊ സ്കൂളിലെ മാസ്റ്ററാണ്. മാസ്റ്ററൊക്കെ രണ്ട് മക്കളാണ്, രണ്ടാം മക്കള്. അപ്പൊ അവര് നല്ല ലെവലിലാക്കി രണ്ട് വീടൊക്കെ ആയി അങ്ങനെ താമസിച്ചു. ഡിഗ്രി സ്കൂൾ മാസ്റ്റർ കെട്ടിടവും പറമ്പും എല്ലാം വ്യക്തിയാവും. അപ്പൊ രണ്ട് മക്കളും വന്ന് അമ്മയെ ഒരാൾ കൊണ്ടു, അച്ഛനെ വേറൊരാൾ കൊണ്ടു. അങ്ങനെ ഒരുമിച്ച് താമസിക്കേണ്ട ഈ അച്ഛനും അമ്മയും രണ്ട് കുടുംബത്തിലേക്ക് പിരിഞ്ഞു പോകുമ്പോഴേക്കും പാടലേക്കുന്നുണ്ട്. അത് ഞാൻ പാടുമ്പോ സങ്കടമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് പാടലില്ല,
3: നമുക്ക് എനിക്ക് സങ്കടം വരില്ല. പാടണം
1: പാടട്ടെ.
3: പാടണം
1: ശരി.

0: വിജയുടെ കൈകൾ കരിയില്ലല്ലോ വിരകവേദ വിരകവേദ പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതു പോലെ മധുരമാനുഷ ബന്ധങ്ങൾ പകുത്തു മാറ്റരുതേ നിറഞ്ഞ കണ്ണുകളോട് നിശബ്ദവേദനയോട് വിരിഞ്ഞു പോന്നവത് വിധിയുടെ കൈകൾ
1: സത്യം തന്നെ ഏട്ടാ, വേണമെന്ന് പറഞ്ഞ് പാടിക്കഴിഞ്ഞാലേ
0: തന്നൊരു പഴയ കുപ്പായങ്ങൾ മരണമോതിയെടുത്താലും പിരിഞ്ഞു പോകരുതേ അരുതേ പിരിഞ്ഞു പോകരുതേ. ഓക്കെ,
1: പറഞ്ഞ ശരി തന്നെ, വേണമെന്ന് പറഞ്ഞ പാടിയാ സങ്കടമൊക്കെ വരും.
2: പക്ഷെ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ, പാട്ട് സൂപ്പർ, പാട്ട് നന്നായിരുന്നു, നല്ലതായിരുന്നു, എനിക്കിഷ്ടമുള്ള പാട്ടാ അത്. ഇച്ചിരി സങ്കടമൊക്കെ വരും.
3: അവര് പിരിഞ്ഞു പോകുമ്പോ രണ്ടുപേരും സങ്കടപ്പെട്ടാണ് പോകുന്നത്.
2: പിരിയുന്നത് എപ്പോഴും വേദനയാണ്, അതറിയില്ലേ.
3: അശ്ലീലമായിട്ട് കേൾക്കുന്ന പാട്ടാണിത്.
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞേ?
3: ഞാൻ ചോദിച്ചത് ഈ ഭാർഗവതി കേട്ടതാണ്. പ്രാണസഖി ഈ പാട്ടാണ്.
2: ഏത് പ്രാണസഖി?
1: ആ ഒരു ചിരി,
2: ഒരു കള്ളത്തരം മണക്കണുണ്ട്.
1: അപ്പോ എം എസ് ബാബുരാജ് സംഗീതം നൽകി, പി ഭാസ്കരൻ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച അതിഗംഭീരമായ ഗാനമാണ് ഭാർഗവി നിലയത്തിലെ താമസം എന്തേ വരുവാൻ.
2: സന്തോഷം, താങ്ക് യു.
1: അപ്പൊ പാട്ടിലോട്ട് പോവോ? അപ്പൊ പാട്ട് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയലിന്റെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഏതാണ്ട് നല്ല ഏത് അവസാനിക്കുകയാണ്. ഇനി ഒരു കോൾ കൂടെ സ്വീകരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ തീരെയില്ല. ഇന്ന് ധാരാളം പാട്ടുകളും ഒപ്പം കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ പ്രത്യേക പോക്കുവയിൽ നേരം സമാപിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം കഥയും കവിതയും ഒരുപാട് ഹൃദയത്തിൽ അല്ലെങ്കിൽ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന റേഡിയോ ആണ് കരുണ സായി റേഡിയോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കഥാകാരിയുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. കണ്ണിമാങ്ങ എന്ന കഥയുടെ പകുതി വായിച്ചാണ് നമ്മൾ നിർത്തിയത്. വസുധയുടെ ഹൃദയവിടിപ്പ് കൂടി. ജനലിന് വെളിയിൽ അന്ന നിൽക്കുന്നുണ്ട്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തംസപ്പ് തന്ന് എന്റെ കോൺഫിഡൻസ് കൂട്ടി. അവൾ അങ്ങനെയാണ്. വസുധ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. തന്റെ എഴുത്തുകളിലെല്ലാം പ്രണയമാണെന്നാണ് പൊതുവെ സംസാരം. പക്ഷെ വിമർശിക്കുന്നവർ ആത്മാംശം കൂടുതലാണെന്ന് പറയാറുണ്ട്. കഥകൾ സൃഷ്ടിക്കുക എന്നതൊരു മാജിക്കാണ്. കഥാതന്തു കണ്ടെത്തുന്നതും തന്നിൽ നിന്ന് കഥ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തണമെന്ന തഴക്കവും പഴക്കവുമുള്ള എഴുത്തുകാരുടെ നിർദ്ദേശങ്ങൾ അവൾക്ക് പ്രചോദനവുമായി. അന്തരീക്ഷത്തിൽ നിന്ന് കഥകൾ സൃഷ്ടിക്കുക എന്നതാണ് എഴുത്ത് എന്നും ആത്മാവശ്യത്തിൽ മാത്രം ഒതുങ്ങരുത് എന്ന് സ്നേഹരൂപേണ വന്ന വിമർശനം അവൾ ഓർത്തു. തന്റെ ശൈലികൾ പഴഞ്ചൻ രീതിയാണെന്നും താനെപ്പോഴും തന്നിൽ തന്നെ നിൽക്കുകയാണെന്നും ഇന്നിലോട്ട് വന്നില്ലെന്നും ഒരൽപ്പം അധികാരത്തോടെ ശാസിച്ച് ചിലന്തിയുടെ കഥ ഉദാഹരണമായി പറഞ്ഞു തന്നിട്ട് മരണമെന്ന ചിലന്തി വലയിലേക്ക് നടന്നുപോയ കഥകളെയും കവിതകളെയും ഏറെ സ്നേഹിച്ച പ്രിയ സുഹൃത്തിനെ കുറിച്ച് എഴുതാൻ ആഗ്രഹിച്ചെങ്കിലും കണ്ണിമാങ്ങയെക്കുറിച്ച് പരാമർശമില്ലാത്തതിനാൽ വിട്ടുകളഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്തെഴുതാനാണ്? കണ്ണിമാങ്ങ അതെങ്ങനെ കഥയിലേക്ക് സന്നിവേശിപ്പിക്കും? അവളുടെ മനസ്സ് പറന്നു പറന്നു ചെന്ന് മൂത്തമ്മ പറമ്പിലെ മാവിൻ കൊമ്പത്ത് തട്ടിവീണു. കുട്ടിക്കാലത്ത് എത്രയേറെ കളിച്ചു നടന്നിട്ടുള്ളതാണ് അവിടെ. വെള്ളരിമാവും താളിമാവും പ്ലാവുകളും നിറഞ്ഞ മൂത്തമ്മ പറമ്പ്. പക്ഷെ എങ്ങനെയാണ് ആ പറമ്പിന് മൂത്തമ്മ പറമ്പെന്ന് പേര് വന്നത്? അവിടെ വലിയ രണ്ട് പാറകളുണ്ടായിരുന്നു. ആ പാറ

0: ിരുന്നാൽ അങ്ങകലെ ആകാശം ചുറ്റിപ്പറയത്തൊടുന്നത് കാണാം. എന്തു രസമാണ് അങ്ങനെ നോക്കിയിരിക്കാൻ. അടർന്നു വീഴുന്ന കണ്ണിമാങ്ങകൾ പെറുക്കിയും എറിഞ്ഞു വീഴ്ത്തിയും പരസ്പരം പങ്കിട്ട ബാല്യം. ചുറ്റിപ്പാറയിൽ ഭൂതം നിധി കാക്കുന്നുണ്ടെന്നും ഇടയ്ക്കിടെ ആ നിധി തിളങ്ങാറുണ്ടെന്നും കഥയുണ്ടാക്കി കുരിപ്പൻ സുനി. പക്ഷെ ആ മലയിലെ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടെ വിളക്ക് തെളിയിക്കാറുണ്ടെന്നും ആ തിളക്കമാണ് സുനി പറഞ്ഞ നിധിയുടെ തിളക്കമെന്നും തിരിച്ചറിയാൻ വർഷങ്ങളെടുത്തു. തറവാട് ഭാഗം വച്ചപ്പോൾ അമ്മമ്മയ്ക്ക് കിട്ടിയതാണ് മൂത്തമ്മ പറമ്പ്. അമ്മയ്ക്ക് വിവാഹ സമ്മാനമായി നൽകിയത് ആ പറമ്പാണ്. മരച്ചീനി കൃഷി റബ്ബറിന് വഴിമാറിയിട്ടും മാവും പ്ലാവും ഒന്നും അതിരുകളിൽ നിന്ന് മുറിച്ചു മാറ്റിയില്ല. പിന്നെ ക്രമേണ പ്ലാവുകളും മാവുകളും പല ആവശ്യങ്ങൾക്കായി മുറിച്ചു മാറ്റി. ഒടുവിൽ ആ പറമ്പ് അച്ഛൻ തന്നെ വിറ്റു. വസുധയുടെ മനസ്സു നിറയെ അമ്മമ്മ വന്നു നിറഞ്ഞു. അമ്മമ്മയ്ക്ക് പാലിൻ്റെയും കുഴമ്പിൻ്റെയും മണമാണ്. അവസാനമായി അമ്മമ്മയെ കണ്ടപ്പോൾ അമ്മയെ നോക്കി ചോദിച്ചു, എന്നാലും കുട്ടിയെ ആ മണ്ണ് നീ കൈവിട്ടല്ലോ. ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടും അമ്മമ്മയുടെ മനസ്സിൽ നിന്നും ആ മണ്ണ് പോയിരുന്നില്ല. അവൾ കടലാസിൽ എഴുതി, മൂത്തമ്മ പറമ്പിലെ മാവുകൾ പൂത്തു, നിറയെ കുലകുലയായി കണ്ണിമാങ്ങകൾ. അമ്മമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. കുട്ടികൾക്കതൊന്നും അറിയില്ല. അവർ പൂവാലി പശുവിൻ്റെ കന്നിന് പിന്നാലെ ഓടിക്കളിച്ചും കണ്ണിമാങ്ങ പെരുക്കി പെറ്റിക്കോട്ടിലിട്ട് പങ്കുവച്ചും തിന്നു രസിച്ചു. അങ്ങകലെ ചുറ്റിപ്പാറയിൽ നിന്നും ഭൂതം നിധി കാക്കുന്ന വെളിച്ചം അവിടെ എല്ലാം നിറഞ്ഞു.
1: വായിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു.
0: അത്രയേറെ അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ.
1: കാരണം എനിക്ക് എന്റെ അമ്മയെക്കാളും ഏറ്റവും ഇഷ്ടമായ അമ്മാമയാണ്. മറ്റൊരാൾ നമ്മുടെ കഥ വായിക്കുമ്പോ അത് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എന്റെ ഈ കഥകൾ മൊത്തം കുറച്ച് ഇമോഷണൽ ബോണ്ട് കൂടുതലുള്ള കഥകളാണ് കൂടെ. അപ്പോ ഇതിലെ കഥാപാത്രം ചിലപ്പോഴും ഞാൻ കഥാപാത്രമാകുന്നത് ചില അനുഭവങ്ങൾ നമ്മള് അതിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. കാരണം എന്റെ അമ്മാമ എന്നോട് ചോദിച്ച ചോദ്യമാണ്. കാരണം ആ പറമ്പ്
0: വിട്ടുകളഞ്ഞല്ലോ.
1: കാരണം എന്റെ ബാല്യത്ത് ഞാൻ ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളും കുറച്ച് എനിക്ക് എന്റെ ഞാൻ എന്റെ അമ്മയാണ് അടയാളപ്പെടുത്തിയിട്ടെങ്കിൽ പോലും അത് വിറ്റത് ഞാനാണ്. പക്ഷെ എന്റെ അമ്മാമ്മയുടെ മരണക്കിടക്കയിൽ ഞാൻ ഓർമ്മകളില്ല. അപ്പൊ ഞാനിങ്ങനെ അമ്മാമ്മ കാണാൻ ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, മോളല്ലേ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കുവാണ്. ചോദിച്ചിട്ട് ആ അബോധാവസ്ഥയിലും ഞാൻ ആ ചെയ്ത കുറ്റം അമ്മാമ്മ എന്നോട് അമർഷമായിട്ട് ഇപ്പോഴും ഉള്ളി കിടപ്പുണ്ട്. കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തവര്. കാരണം ഞാൻ ആ സമയം ഞാൻ അപ്സെറ്റായി പോയി. എനിക്ക് ഉത്തരം പറയാൻ എനിക്ക് ഒരു നിമിഷം കഴിഞ്ഞില്ല. കാരണം എന്താ പറയണേ, അതിന് ഉത്തരം ഇല്ല. കാരണം നമ്മൾ ചെയ്തു പോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന്. കാരണം മണ്ണിനോടും ഒക്കെ വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാലത്തുള്ള തലമുറ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് പോലെ എന്റെ മക്കൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം കാലം അത്രമാത്രം മാറിപോയി. പക്ഷെ അതിനേക്കാളും ഇമോഷൻസ് ബോണ്ടുള്ള ഒരു ഭൂമിയായിരുന്നു ആ ഭൂമിയാണ് എനിക്ക് കിട്ടിയത്. അതിനെ ഞാൻ കൈവിട്ട് കളഞ്ഞു. എനിക്കിപ്പോ വേദന തോന്നി. അതൊരു പക്ഷെ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഈ
0: കൈവിട്ടുടിച്ചില്ലെങ്കിലും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളത്.
1: പക്ഷെ അതാണ് ഒരു പക്ഷെ എനിക്ക് ആ കിടന്ന വേദനയാണ് ഇതിലെ കഥ. ഒരു കഥാസന്ദർഭം വന്നപ്പോ എനിക്ക് കണ്ണിമാങ്ങാന്ന് ഒരു കഥാസന്ദർഭം വന്നപ്പോ എന്റെ മനസ്സിൽ, പക്ഷെ ഇന്നത്തെ കുട്ടിയൊക്കെ താളിമാങ്ങ അറിയത്തില്ല, വെള്ളരി മാങ്ങ അറിയത്തില്ല, തമിഴിന്റെ കൊണ്ടുവരുന്ന മാങ്ങ മാത്രം. പക്ഷെ നമ്മുടെയൊക്കെ ഒരു 80s ജീവിച്ച ഒരാൾക്ക് ഇത്തരം മാങ്ങകളൊക്കെ വളരെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ അനുഭവിച്ച ചില ഫീലിങ്സ് ആണ്. പക്ഷെ ഉപ്പും മാങ്ങയും പങ്കിട്ട് ഒരു പാറയൊക്കെ അറിയുന്നത് തന്നെ ഇന്നത്തെ കുട്ടിയൊക്കെ കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു സ്ഥലവും അവർക്കില്ല. ആരും കുറ്റം പറയാൻ പറ്റില്ല, കാലം മാറിയതനുസരിച്ചാണ്. അപ്പോൾ ആ കഥ എനിക്ക് ഭയങ്കര, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം നിന്നു. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എൻ്റെ ഈ കഥ എൻ്റെ അമ്മാമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും ഈ കഥ വായിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ ഓർക്കാറുണ്ട്. ഇന്നും ഞാൻ രാവിലെ ഓർത്തിട്ടാണ് വന്നേ. ഒന്ന് ഭാവ ദിവസമല്ലേ, ഒരുപാട് വർഷങ്ങളായി അമ്മ മരിച്ചിട്ട്. കോവിഡ് സമയത്ത് അമ്മ മരിക്കുന്നു. 2021 അപ്പോൾ എങ്കിലും ഞാൻ രാവിലെ ഓർത്തു,
0: ഇപ്പോഴും ഓർത്തു,
1: ഇപ്പോഴും ഓർത്തു. ഇപ്പൊ കുറെ കൂടി ഇമോഷണലി സങ്കടപ്പെടുത്തിക്കൊണ്ട് ഓർത്തു. രാവിലെ ജസ്റ്റ് ഒന്ന് ഓർത്തതാണ്. മരണം, ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോ അവിടെ ഞാൻ ബലിയിടുന്നിടത്ത് ഞാൻ പോവാറില്ല. കാരണം എനിക്കൊരു ഭയം എന്തോ, ഞാനൊരു ഗ്യാപ്പ് സൂക്ഷിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് പോകും. പക്ഷെ ഇന്ന് ഞാൻ എന്തോ, ഞാൻ ആ ബലി കരിപ്പുരം ഉടുപ്പുരയില് ബലിക്കടവുണ്ട്, അവിടെ പോയി കണ്ടു. പക്ഷെ ഞാൻ ചിന്തിച്ച പോലെയൊന്നും അല്ല ആൾക്കാർ ബലിയിടുന്നത്. ഞാൻ കാണാഞ്ഞിട്ടാവും, എന്റെ മനസ്സിലൊരു ചിന്ത അങ്ങനെ അങ്ങനെ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ചെന്ന് കണ്ടു. തിരിച്ചു വന്നപ്പം ഞാൻ അവിടെ കുറച്ചു നേരം സെറ്റിലിരുന്നിട്ട് ഞാൻ രാവിലെ അമ്മാമ്മയെ ഓർത്തു. കാരണം എനിക്ക് എന്റെ ചുറ്റും മരിച്ചവരെയൊക്കെ ഞാൻ ഓർത്തു ഒരു നിമിഷം. അത് കൂട്ടത്തിൽ ഞാൻ വേറൊരാളെയും ഓർത്തു. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് കടന്നു വന്നതെന്ന് എനിക്കറിയില്ല. അതും എനിക്ക് ഭയങ്കര വിഷമം തന്ന ഒരു കഥാപാത്രമാണ്. കഥ വായിച്ചു കേട്ടതിൽ സന്തോഷം,
0: വളരെ സന്തോഷം. ഒരുപാട് ശ്രോതാക്കളുമായിട്ട് നമുക്ക് വിശേഷങ്ങളും സ്നേഹവും പങ്കുവെക്കാൻ കഴിഞ്ഞു. അവരുടെ ഏകാന്തതകൾ, അവരുടെ എന്താണ് വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നന്നായിട്ട് സംസാരിച്ചു. അവരോട് പാട്ടുകൾ, അവരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ കേൾപ്പിച്ചു. എല്ലാം കൊണ്ടും പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. വളരെ ഹൃദ്യമായ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ശാലിനി നെടുമങ്ങാടിനോടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്.
1: എനിക്ക് ഭയങ്കര സന്തോഷം. കുറെ നാൾക്ക് ശേഷം കുറെ നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി. കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പറ്റി. സന്തോഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഏതാണ്ട് മധ്യകേരളത്തിന്റെ അതാതിടങ്ങളിൽ 12 പ്രസവം നടക്കുന്നു. ഓരോന്നിനും പിന്നാലെ ഭർത്താവിന്റെ ചോദ്യം എത്തുന്നു, വായ കീറിയിട്ടില്ലേ? നിസ്സഹായയായ ഭാര്യയുടെ ഉത്തരം, ഉവ്വ്. ആ എങ്കിൽ ഇരയും കിട്ടിക്കോളും എന്ന് ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ സാധ്വിക്ക് സ്ഥലം വിടേണ്ടി വരുന്നു. 12 പ്രസവത്തിൽ ഒന്ന് മാറ്റി പറഞ്ഞാൽ കുട്ടിയെ എടുക്കാൻ പറയുമെന്ന് കരുതിയ പഞ്ചമി കുട്ടിക്ക് വായില്ലെന്ന് പറയുന്നു. പറഞ്ഞത് സത്യമായി, വായടഞ്ഞു പോകുന്നു. ഇത്രയൊക്കെ മതി കഥ ഏതെന്നറിയാൻ. അത്രമേൽ ഹൃദ്യമായി അത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു. കഥയാണോ, മിത്താണോ, സത്യമാണോ എന്നൊന്നും അന്വേഷിക്കാൻ വയ്യ. പഞ്ചമി പെറ്റ പന്തിരുകുലം ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഴത്തൂൾ അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചനും, പിന്നെ വള്ളുവൻ വായില്ല കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരക്കൽ മാതാ ചെമ്മയെ കേളുപ്പുകറ്റൻ, പെരിയ തിരുവരങ്ങത്തെഴും പണനാരും, നേരെ നാരായണ ഭ്രാന്തനും ഉടൻ അകവൂർ ചാത്തനും പാക്കനാരും എന്ന ശ്ലോകമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കാണുന്നത്. എന്നാൽ നാറാണത്തു ഭ്രാന്തൻ എന്ന കവിതയിൽ താളവും ഭാവവും കുറെ കൂടി ഹൃദ്യമായിരിക്കും. ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ചനും നായരും വള്ളുവോരും ഉപ്പുകൂറ്റനും രചകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടിയേ ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടിയേ ഞാനും എന്ന് വായിക്കുമ്പോഴുള്ള സുഖം ഇഷ്ടം, അത്രമേലിഷ്ടം.

പാടലീപുത്രം ഭരിച്ചിരുന്ന വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായ ഗോവിന്ദസ്വാമിയുടെ മകൻ വരരുചി എന്തിനാവും മധ്യകേരളത്തിലെത്തിയത്? നിളയുടെ തീരങ്ങളിൽ ഐതിഹാസിക കഥയെഴുതാൻ 12 മക്കൾക്ക് ജന്മം കൊടുക്കാനോ, അതോ സാർത്ഥവാഹകരിൽ ഒരാളായി കാടും മേടും കടന്നെത്തിയതോ? അറിഞ്ഞുകൂടാ. ചരിത്രത്തിൽ ചോദ്യങ്ങളാവാം, ഇതിഹാസങ്ങളിൽ ചോദ്യങ്ങൾ വേണ്ട. സാമൂഹ്യപാഠം ക്ലാസ്സിലെ മാഷിൻ്റെ തത്വശാസ്ത്രത്തോട് യോജിപ്പ്. ചോദ്യങ്ങളില്ല, അല്ലെങ്കിൽ തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടി അലഞ്ഞ വരരുചിയുടെ കഥയാണിത്. പാടലീപുത്രത്തിലെ രാജാവ് വരരുചിയോട് ചോദിക്കുന്നു, രാമായണത്തിലെ ഏറ്റവും മികച്ച വരികളേതാണ്? മറുപിള്ള കൊത്തി തിന്നുവാൻ വന്ന കിളിമൊഴികൾ വേണ്ടി വന്നു വരരുചിക്ക് ഉത്തരം കിട്ടുവാൻ. രാമം ദശരഥം വിധി, മാം വിധി ജനകാത്മജാം, അയോധ്യാം അടവീം വിധി, ഗച്ഛതാത യഥാസുഖം. രാമനെ പിതാവായും സീതയെ മാതാവായും കാടിനെ അയോധ്യയായും കണ്ട് സുഖമായി പോയി വരാൻ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. കിളികൾ പറഞ്ഞ വരികളേക്കാൾ ശ്രേഷ്ഠമായത് വേറെയില്ലെന്ന് തിരിച്ചറിഞ്ഞ വരരുചി. മഹാ ഇതിഹാസ കഥയുടെ ഗംഭീര ട്വിസ്റ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: മറുപിള്ള കൊത്തി തിന്നാൻ വന്ന പക്ഷികൾ വേറൊന്നുകൂടി പറഞ്ഞിരുന്നു. തങ്ങൾ ആരുടെ മറുപിള്ളയാണോ കൊത്തി തിന്നാൻ വന്നത്, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് മരച്ചുവട്ടിലിരിക്കുന്ന വരരുചിയാണെന്ന്. കുട്ടിയെ കൊന്നുകളയാൻ രാജാവിന് മുന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ വരരുചി അപ്പോൾ വിജയിച്ചുവെങ്കിലും കാലം ആ പെൺകുട്ടിയെ തന്നെ അയാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. തിരിച്ചറിഞ്ഞ നിമിഷം ഞെട്ടലുണ്ടായി എങ്കിലും പിന്നീടത് ഒരു തിരിച്ചറിവായി മാറി വരരുചിക്ക് എന്ന് വേണം കരുതാൻ. അത് ഒരു തീരുമാനമെടുക്കലായി മാറി. മനുഷ്യരെ ഇങ്ങനെ ജാതി തിരിച്ച് വേറെയാക്കി അകറ്റുന്ന നീതിയെ മാറ്റണം, സമൂഹത്തിൽ നിന്ന് തന്നെ അകറ്റണം. പിറ്റേന്ന് പ്രഭാതത്തിൽ വരരുചി പഞ്ചമിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. എന്നാൽ ജാതിയുടെ വേർതിരിവുകളെ മാറ്റി പുതിയ നീതിയുറപ്പിക്കാൻ വരരുചി തിരഞ്ഞെടുത്തത് മധ്യകേരളമായിരുന്നു എന്ന ചിന്ത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ക്ഷിപ്രാ നദിയുടെ തീരത്ത് മഹാകാലേശ്വര ക്ഷേത്രത്തിനരികിൽ നിന്ന് ഗതകാളി ക്ഷേത്രത്തിലേക്കാണ് വരരുചിയും പഞ്ചമിയും എത്തിച്ചേർന്നതത്രേ. അവിടെ വച്ചാണ് വരരുചി കാളിദാസന്റെ കഥ പഞ്ചമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഗതകാളി ക്ഷേത്രത്തിൽ നിന്ന് ചിങ്കണാപൂർ ഗ്രാമത്തിലേക്ക്, അവിടെ നിന്ന് രാമേശ്വരത്തേക്ക്, അവിടെ നിന്ന് തെക്ക് ഭാരതപ്പുഴയുടെ തീരത്ത്, അവിടെ നിന്ന് തുടങ്ങുന്നു 12 മക്കളുടെ കഥ. ഇങ്ങനെ അവർ യാത്ര ചെയ്തിട്ടുണ്ടാവുമോ? ക്ഷിപ്രാനദി മുതൽ ഭാരതപ്പുഴ വരെയുള്ള ഈ യാത്ര യാഥാർത്ഥ്യമായിരിക്കുമോ അറിഞ്ഞുകൂടാ. എന്നാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കഥ കേട്ടു തുടങ്ങിയ നാൾ മുതൽ ആരൊക്കെയോ പറഞ്ഞു തന്ന കഥകളിൽ കൂടുതലും ഇഷ്ടമായത് പന്തിരുകുലത്തിൻ്റെ കഥകൾ തന്നെ. ബ്രഹ്മദത്തൻ എന്ന അഗ്നിഹോത്രിയെ കാണാൻ പെരുന്തച്ചൻ ചെന്ന കഥ, മുറ്റത്ത് കാത്തിരുന്ന കഥ, അന്വേഷിക്കുമ്പോഴൊക്കെ അഗ്നിഹോത്രി ഓരോരോ പൂജകളിലാണെന്നറിഞ്ഞപ്പോഴൊക്കെ ഓരോരോ കുഴികൾ കുഴിച്ച കഥ. ഒടുവിൽ അഗ്നിഹോത്രി ഇറങ്ങി വന്നപ്പോൾ കുറേ കുഴികൾക്ക് മുന്നിൽ പെരുന്തച്ചൻ. എന്താ കുഴികളുടെ മുന്നിൽ എന്ന ചോദ്യത്തിന്, ഇത്രയും കുഴിച്ച നേരം കൊണ്ട് ഒരു കുഴി നേരെ കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം കണ്ടേനെ എന്ന മറുപടി. അർത്ഥവത്തായ കഥ, ഇഷ്ടം. അത്രമേൽ

കനത്തു പെയ്യുന്ന ഒരു മഴ പോലെയായിരുന്നു പന്തിരുകുലം വായിച്ചത്. രാത്രി മഴ നനയുന്നതിൻ്റെ സുഖമായിരുന്നു. ഇടിമിന്നൽ പോലെയായിരുന്നു പെരുന്തച്ഛൻ. നിലാവിൻ്റെ നീർമയായിരുന്നു പാക്കനാർക്ക്. പാറക്കെട്ടുകൾക്ക് മുകളിൽ മഴ നനഞ്ഞ് നാറാണത്തു ഭ്രാന്തൻ. ഒന്നും മിണ്ടാതെ സർവം സാക്ഷിയായി വായില്ലാക്കുന്നിലപ്പൻ. വായിച്ചു തീർന്നിട്ടും മഴ തോരുന്നില്ല. മഴ മനസ്സിൽ ഇന്നും കനത്തു പെയ്യുന്നു. പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

മുറം വീണുവും മുറം. അവസാനത്തെ മുറത്തിന് കിട്ടുന്ന രണ്ട് ഡെങ്ങഴി അരിയുമായി വീട്ടിലെത്തുന്ന പാക്കനാരക്കാത്ത് അയാളുടെ കാളിയും. കാലം എത്ര കഴിഞ്ഞിട്ടും ആ ശബ്ദം അലയടിച്ചെത്തുന്നു, മുറം വീണോ മുറം. വേണ്ടെന്നാരും പറയില്ല, കൊള്ളവില പറഞ്ഞ് തർക്കിച്ച് ശണ്ട കൂടി, പിന്നെ വെറുതെ കിട്ടുന്ന മുറം ആരു വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് ഇന്നും ആളുകൾ ചെവിയോർത്തിരിക്കുന്നു, മുറം വീണോ മുറം. നീട്ടിവിളിയുടെ ഒച്ച ഒരു പകലിൽ വീണു ചേരുന്നു, ഗൃഹാതുരതയുടെ വെയിലിൽ അത് ഉരുകിയൊന്നാകുന്നു. ഗൃഹാതുരതയുടെ വെയിലിൽ അത് ഉരുകിയൊന്നാകുന്നു. ഇഷ്ടം അത്രമേലിഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കിന്നൻ, പൊത്തിൽ എത്ര നാളായി ഞാൻ ചുരുണ്ടുകിടക്കുന്നു. വാദമെൻ ഞരമ്പിലെ മജ്ജയൊക്കെയും കാർന്നു, പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു. ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ചൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മകനെ താൻ കൊന്നിട്ടില്ലെന്ന് മനസാക്ഷിയിൽ തൊട്ടു പറയുന്ന പെരുന്തച്ചനാണ് കവിതയിലെ ഇതിവൃത്തം. ആരുരച്ചാലും തന്ത ഇത് ചെയ്യുമോ എന്ന് പെരുന്തച്ചൻ ഭാര്യയോട് ചോദിക്കുന്നു. ആയിരം മണിയുടെ നാവടക്കിടാം, ഒറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ എന്നും പെരുന്തച്ചൻ ചോദിക്കുന്നുണ്ട്. ചന്ദനത്തയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊന്തും, നിന്ദയാലല്ലൻ കുഞ്ഞും തന്മിടുക്കുടൻ കാട്ടി. ചേതോഹരമായ വരികളാൽ അലങ്കൃതമാണ് ജിയുടെ പെരുന്തച്ചൻ എന്ന കവിത. ഇഷ്ടം, അത്രമേലിഷ്ടം.

വാമൊഴിയായും വരമൊഴിയായും മലയാളി മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന കുടുംബപുരാണം. ഉണ്ടാവില്ല ഇങ്ങനെയൊരു കുടുംബകഥ ഇത്രയും വിശാലമായി, അത്ഭുതകരമായി, കൗതുകകരമായി മറ്റൊരിടത്തും. അത്രയേറെ ശക്തമായ ദേശാന്തര ഗമനങ്ങൾ, വായുള്ള പിള്ളമാരുടെയും വായില്ലാത്ത പിള്ളയുടെയും കഥ, ജീവിതപാതകളിലൂടെ കടന്നു പോകുന്ന മിത്തിൻ്റെ വിസ്മയരഥങ്ങൾ, എത്ര വട്ടം കേട്ടാലും മടുക്കാത്ത കഥകളുടെ കെട്ടുകൾ, കുട്ടിക്കാലം മുതലേ കേട്ട് കേട്ട് പിന്നെയും കേൾക്കണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്ന കഥകൾ, ഇഷ്ടം, അത്രമേലിഷ്ടം.

ചിരി മുഴങ്ങുന്നു, ഉച്ചസ്ഥായിയിൽ മുഴങ്ങുന്ന ചിരി, അർത്ഥവത്തായ ചിരി, ചിന്തിപ്പിക്കുന്ന ചിരി. രായിരനെല്ലൂർ മലയുടെ മുകളിൽ നിന്ന് മുഴങ്ങുന്ന ചിരിയുടെ പ്രതിധ്വനി കേരളമൊട്ടാകെ പടർന്നുകയറുന്നു. കുന്നും മേടും മലയും പുഴയും കാടും കടന്നു പോകുന്ന ചിരി, നാറാണമാകെ പടർന്നുകയറുന്ന ചിരി, ഹൃദയത്തിലേക്ക്, പ്രാണനിലേക്ക്, ആത്മാവിൻ്റെ അഗാധതകളിലേക്ക് അതരിച്ചു കയറുന്നു. ചിന്തയുടെ ചിറകുകളുമായി അത് പൂക്കളായി ഇലകളായി പാറുന്നു. ചിരി, നിറഞ്ഞ ചിരി, ഇഷ്ടം, അത്രമേലിഷ്ടം.

അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഗതം ഈ നേരം.
2: സുഖദമി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പുഴകൾ ഒഴുകുന്നത് വാസ്തവത്തിൽ പുറകോട്ടല്ലേ, ചരിത്രത്തിലേക്കല്ലേ? വയലാർ പറയുന്നു, നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം. അവർ കടലിൽ ചിറകുള്ള സംഗീതപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, മലയാളത്തിൽ നദികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് വയലാറാണെന്ന്. നദികളിൽ സുന്ദരി യമുന, ഗംഗായമുന സംഗമ സമതല ഭൂമി, പെരിയാറേ പെരിയാറേ, ആയിരം പാദസരങ്ങൾ കിലുക്കി ആലുവ പുഴ പിന്നെയും ഒഴുകി. ഞാൻ പറയുമ്പോൾ വേറെയും ചില പാട്ടുകൾ നിങ്ങളുടെ ചുണ്ടത്തെത്തുന്നുണ്ട് എനിക്കറിയാം. എവിടെ നിന്നോ ഒഴുകി വരുന്ന പുഴകൾ, എത്ര കാലങ്ങളായി അവ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനൊക്കെ സാക്ഷിയായിട്ടുണ്ടാവും അല്ലേ? മാമാങ്കങ്ങൾക്ക്, മഹത്തായ സംസ്കാരങ്ങൾക്ക്, മഹോന്നതമായ പ്രണയങ്ങൾക്ക്, എന്തിനെല്ലാം പുഴകൾ സാക്ഷിയാവുന്നു. എത്രയെത്ര വീഴ്ചകൾക്ക്, എടുപ്പുകൾക്ക്, ദുരന്തങ്ങൾക്ക്, ഉരുൾപൊട്ടലുകൾക്ക്. അതുകൊണ്ടാവും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് പുഴകൾക്ക് പുറകോട്ടും പ്രവാഹമുണ്ടെന്ന്. കരമനയാറിന് കുറുകെ കൂവക്കുടി പാലം, ജർമ്മനിയിലെ സായിപ്പന്മാർ പണിത പാലം, അതിനു മുമ്പ് അവിടെ അപ്പോൾ കടത്തായിരുന്നിരിക്കുമോ, അതോ ഏലിയാവൂർ കടത്തായിരുന്നിരിക്കുമോ ആകെ ഉണ്ടായിരുന്നത്, അറിഞ്ഞുകൂടാ. പക്ഷെ പുഴകൾക്ക് എല്ലാം അറിയാം. കരമനയാറിന് അവിടെ കടത്തുണ്ടായിരുന്നു ഇല്ലയോ എല്ലാം അറിയാം. എല്ലാറ്റിനും സാക്ഷിയാവുന്ന പുഴകൾ.

ഇരുളിന്റെ കൂടാരമാകെ കുലുങ്ങുമാറ് അരിയ പുഞ്ചിറകുകൾ വീശി വരുമൊരുഷസിന്റെ തേരുരുൾ പാട്ടിന്റെ ശ്രുതിയൊത്തു പാടുകയാലോ എന്ന് ONV. എത്ര രസമുള്ള വരികളാണല്ലേ! ചിറകുകൾ വീശി പറന്നു വരുന്ന ഉഷസ് എന്ന പ്രയോഗം തന്നെ എത്ര ചാരുതയാർന്നിരിക്കുന്നു! വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അക്കിത്തം പറയുന്നതിൽ വെളിച്ചത്തിന്റെ വിശാലതയാണുള്ളത്. വെളിച്ചമല്ല കവിക്ക് ദുഃഖമുണ്ടാക്കുന്നത്, വെളിച്ചത്തിൽ കാണേണ്ടി വരുന്ന കാഴ്ചകളാണ് വാസ്തവത്തിൽ കവിയെ ദുഃഖിതനാക്കുന്നത്. മാധവിയമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു, നാരായണ നാരായണ, എന്തൊക്കെ കണ്ടാലാ കണ്ണടയ്ക്കാൻ പറ്റണത് എന്ന്. ഈ പരിദേവനത്തിന്റെ കാവ്യഗഹനതയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നത്. അതേതാണ്ട് ഏതുപോലെയാണെന്നറിയുമോ? വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മരിക്കണം എന്ന് തോന്നില്ലേ? അതുപോലെയാണ്. മരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അനുഭവിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരുപോലെയാണ്.

പഠിക്കുന്ന കാലം മുതലേ സിനിമ പ്രാന്ത് തന്നെയായിരുന്നു. ഇന്നും അതെ, എന്നും അതെ. ഞാനും അജിയും അന്ന് കണ്ട സിനിമകൾക്കൊന്നും കയ്യും കണക്കുമില്ല എന്ന് വേണം പറയാൻ. നെടുമങ്ങാട് അന്ന് 3 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. സൂര്യ വലിയ തിയേറ്ററായിരുന്നു. എന്നാൽ ഓലമേഞ്ഞ റാണി തിയേറ്ററിന്റെ ആംബിയൻസ് അതൊന്ന് വേറെ തന്നെയായിരുന്നു. രണ്ടു വശങ്ങളിലും കവുങ്ങുകൊണ്ടുള്ള തൂണുകൾ. 5,000 ഓലയെങ്കിലും വേണമായിരുന്നു ആണ്ടോടാണ്ട് കൂര കെട്ടാൻ. ശരിക്കും ഓല കൊട്ടക. റാണി ഇന്ന് പക്ഷേ മൾട്ടിപ്ലക്സായി. റാണി തിയേറ്ററിന്റെ ആദ്യത്തെ പേര് ഭുവനേശ്വരി എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. പെട്രോൾ പമ്പിനടുത്ത് സരസ്വതി തിയേറ്റർ, അതിനുമുണ്ടായിരുന്നു മറ്റൊരു പേര്. സരസ്വതി തിയേറ്റർ എന്ന സ്ഥലം വലിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നു. സ്വന്തം നാട്ടിലെ ഒരേയൊരു തിയേറ്റർ ഭദ്ര ടാക്കീസായിരുന്നു. 50 പൈസ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്ന കാലം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അതിന്റെ പിന്നിലെ ബെഞ്ചിന് 1 രൂപ, മരക്കസേരയ്ക്ക് 2 രൂപ. പുറകോട്ട് പോകുന്തോറും നിരക്ക് കൂടുന്നതിന്റെ ഗുട്ടൻസ് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. 2 രൂപ കൊടുത്ത് പിറകിലിരിക്കുന്നവർ ഞങ്ങളെ സംബന്ധിച്ച് വെറും പൊട്ടന്മാരായിരുന്നു. സ്ത്രീകൾ അധികമൊന്നും അന്ന് സിനിമ കാണാൻ വരാറില്ല. വന്നാൽ തന്നെ കുടുംബത്തോടെയാവും വരവ്. വലിയ പത്രാസാവും അവരുടെയൊക്കെ മുഖങ്ങളിൽ. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വന്നവരൊക്കെ കുടുംബത്തോടെ വന്നവരുടെ മുമ്പിൽ 7 കൂലികളായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ എന്ന രീതിയിലുള്ള നോട്ടം കാണുമ്പോഴാണ് എവിടെ നിന്നില്ലാതെ ഇരച്ചു കയറുന്നത്. പിന്നെ ആകെയുള്ള ആശ്വാസം ഇവരൊക്കെ മസിൽ പിടിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ ഞങ്ങൾ 7 കൂലികൾ ബഹുസ്വതന്ത്രരായിരുന്നു എന്നുള്ളതാണ്. കൂവാം, വിസിലടിക്കാം, വേണമെന്ന് വെച്ചാൽ സ്ക്രീനിന്റെ മുമ്പിൽ ചെന്ന് 2 ചാട്ടവും ചാടാം. ഇതെല്ലാം ആ കുടുംബത്തിൽ പിറന്നവർക്ക് വിലക്കപ്പെട്ട കനികളാണ്. ഒരു കണക്കിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാല്യകൗമാരം മുതൽ യൗവനാരംഭം വരെ എല്ലാവരും കുറച്ച് ദാരിദ്ര്യപ്പെട്ട് ജീവിക്കണമെന്നാണ്. ദാരിദ്ര്യമുണ്ടാക്കിത്തരുന്ന സ്വാതന്ത്ര്യം പ്രഭുത്വമുണ്ടാക്കിത്തരും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അടിച്ചു പൊളിച്ച് കളിച്ച് തിമിർക്കുന്ന ബാല്യമുണ്ടല്ലോ, അതൊരനുഭവം തന്നെയാണ്.

ഒരു കവിത വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എഴുതിയത് 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് സിനാഷ. കാഞ്ഞങ്ങാട് ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സിനാഷ ഇതിനോടകം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 17 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. സിനാഷ വായിച്ച ലോകപ്രശസ്തമായ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വായനാ കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചു. സത്യം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഒരു പുസ്തകമാണത്. ബുക്കർ പ്രൈസ് പോലെ വലിയ സമ്മാനങ്ങൾ സിനാഷയെ തേടിവരും എന്നതിൽ സംശയമില്ല. അത്രത്തോളം ഗഹനമാണ് സിനാഷയുടെ രചനകൾ. സിനാഷയുടെ അടിമയുടെ അനാട്ടമി എന്ന കവിത ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. നിങ്ങളെ ഉണർത്താൻ എനിക്ക് കഴിയും. എന്റെ വീടിനെ നിങ്ങൾ ശ്മശാനമാക്കി മാറ്റിവരച്ചു. എന്റെ ഈ കറുത്ത കാലുകളെ നിങ്ങൾ സൂര്യന് വിറ്റു. എന്റെ ഭൂമിയെ അച്ചുതണ്ടൊടിച്ച് കുഴിച്ചു മൂടി. എന്നിട്ടും ഈ മിന്നലുകളിൽ എന്റെ മുറിവുകൾ ഇരുട്ടിലേക്ക് ഇളിച്ചു കാട്ടുന്നു. ഭൂഖണ്ഡങ്ങൾ തോറും എന്റെ ശരീരം പരന്നൊഴുകുന്നു. കറുപ്പിന്റെ കൂതറലുകളിൽ കവിതയുടെ പ്രതികാരം പുകഞ്ഞു വിങ്ങുന്നു. പാതാളത്തിന്റെ ശബ്ദം എന്റെ തൊണ്ടയിലെ മുൾപടർപ്പുകളിലൂടെ നിങ്ങളുടെ ബദ്ധിരതയിലേക്ക് അലറി വിളിക്കുകയാണ്. ശവപ്പെട്ടികളിൽ നിന്നും വെളിച്ചം നിറഞ്ഞൊഴുകുന്നു. ഇരുട്ടുകൊണ്ട് നിങ്ങൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന്റെ അടിത്തറയിൽ കിടന്ന് എന്റെ പൂർവികരുടെ നട്ടലുകൾ പുളയുന്നു. കാരണം നിങ്ങൾ എന്റെ ചരിത്രത്തെ അത്രമേൽ മരണം കൊണ്ട് വെളുപ്പിച്ചു കളഞ്ഞു. വെയിൽ കൊണ്ട് പിളർന്നുപോയ എന്റെ മസ്തിഷ്കത്തെ നോക്കുക. നിങ്ങളുടെ ഉറക്കത്തിന്റെ ചർമ്മത്തിനടിയിലേക്ക് എനിക്കെന്റെ വണ്ടുകളെ തിരികെ കയറ്റണം. എന്റെ ഭാഷയുടെ ഉമിനീരിൽ നിങ്ങളുടെ കൽപ്പനകളെ ഒന്നൊന്നായി മുക്കിക്കൊല്ലണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചുവട്ടിൽ മരിച്ചുകിടക്കുന്ന കറുത്ത കുഞ്ഞുങ്ങളെ മഴവില്ലിന്റെ ഉറവയിലേക്ക് വിളിച്ചുകൊണ്ടുവരണം. ഞാൻ കരയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അസ്ഥികൾക്ക് ഓരോന്നിനും നിങ്ങളുടെ ചാട്ടവാറിന്റെ ചിരികളുടെ കണക്കറിയാം. എനിക്ക് നിങ്ങളെ ഉണർത്തിയേ തീരൂ. ഈ ഉടലിന്റെ രാഷ്ട്രീയം നിങ്ങളെ വെളിച്ചത്തിലേക്ക് തൂക്കിയെറിയണം. നിങ്ങളുടെ ചക്രവാളത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് എന്റെ കറുത്ത മാലാഖമാർ ഉദിച്ചു പൊന്തണം. തകർന്ന കിരീടത്തിനുമേൽ ചവിട്ടി നിൽക്കാൻ വേണ്ടി എന്റെ കാലുകൾ തിരിച്ചു വരണം. ഋതുഭേദങ്ങളെ കടത്തിവെട്ടി എന്റെ ഭൂമി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ പ്രത്യാശയെ ആവാഹിച്ച് ഞാൻ പാടുന്ന കറുത്ത പാട്ടിന് എനിക്ക് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കണം. ഋതുഭേദങ്ങളെ കടത്തിവെട്ടി എന്റെ ഭൂമി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ പ്രത്യാശയെ ആവാഹിച്ച് ഞാൻ പാടുന്ന കറുത്ത പാട്ടിന് എനിക്ക് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കണം.

സിനിമയും കഥയും കവിതയും പാട്ടും ശില്പങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വയ്യ തന്നെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ഈ കഥയും കവിതയും ഒക്കെ കൂട്ടിനുണ്ട്. ഒരു സെമിനാറിന് ഒരു കവിതയുടെ മനഃശാസ്ത്ര നിരൂപണം ഞാൻ തയ്യാറാക്കി അവതരിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ ഒരു ടീച്ചർ, അവരെന്നോട് ചോദിച്ചത് എങ്കിൽ പിന്നെ എം എക്ക് ലിറ്ററേച്ചർ എടുത്താൽ പോരായിരുന്നു എന്നാണ്. എന്തു പറയാനാണ് അവരെക്കുറിച്ച്? കലയെയും സാഹിത്യത്തെയും അങ്ങനെ ജോലിയായി കാണുന്നവരുണ്ട്. ഈ ടീച്ചറുണ്ടല്ലോ, അവരൊരു പുസ്തകം പോലും വായിച്ചിട്ടില്ല. പഠിച്ചു പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അധ്യാപികയായി. ക്ലാസ്സിൽ നന്നായി പാട്ടുപാടുന്ന കൂട്ടുകാരനോട് അവർ ചോദിച്ചത് എങ്കിൽ പിന്നെ സംഗീതം പഠിക്കാൻ പോയാൽ പോരായിരുന്നു എന്നായിരുന്നു. അവർ കരുതി വച്ചിരിക്കുന്നത് സൈക്കോളജി പഠിക്കുന്നവർക്ക് സാഹിത്യത്തിലോ സംഗീതത്തിലോ അഭിരുചിയുടെ ആവശ്യകത എന്താണ് എന്നാണ്. കലയുടെ ആവശ്യകത എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? അവരെന്തോ കരുതട്ടെ, ഹോസ്റ്റൽ മുറിയിൽ ബാബുക്കയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ ഞങ്ങൾക്കാവതില്ല. ചുവരിൽ മൈക്കൽ ജാക്സന്റെയും വാൻഗോഗിന്റെയും ചിത്രങ്ങൾ തൂക്കാതിരിക്കാൻ ഞങ്ങൾക്കാവതില്ല. എന്തെങ്കിലും വായിക്കാത്തൊരു ദിവസം അതെങ്ങനെയാണ് കടന്നുപോകുന്നത്? കഴിയില്ല തന്നെ. ഞാനിപ്പോൾ സനിഷയുടെ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുന്നു.

ഇരിഞ്ചയം ഒരു ഗ്രാമമാണ്. അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട്, യുണൈറ്റഡ് ലൈബ്രറി. എന്നെ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ സാറിനെ കാണാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ ഞാനവിടെ പോകുമായിരുന്നു. എന്റെ ഗ്രാമത്തിലെ ലൈബ്രറി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ള ലൈബ്രറി ഇരിഞ്ചയം ലൈബ്രറിയാണ്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെയായി ഒരു കൂട്ടം ആളുകൾ പണ്ടുപണ്ടേയുള്ള ഗ്രാമമാണ് ഇരിഞ്ചയം. ഒരു ഗ്രന്ഥശാലയ്ക്ക് എങ്ങനെ ഒരു നാടിന്റെ ഭാഗമാകാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറി. ഇരിഞ്ചയത്ത് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകൻ സെബാസ്റ്റ്യനാണ്. ആദ്യം പരിചയപ്പെടുന്ന എഴുത്തുകാരൻ ഇരിഞ്ചയം രവിയാണ്. അദ്ദേഹം വലിയ വിജ്ഞാനകോശമൊക്കെ എഴുതി. എന്നാലും എനിക്കിഷ്ടം ഇരിഞ്ചയം രവി എന്ന നോവലിസ്റ്റിന്റെ നാർമുടിപ്പുടവ എന്ന കൃതിയാണ്. ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറി വായനയുടെ വേനലവധി എന്നൊരു പരിപാടി നടത്തി. കുട്ടികളെ തകർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടു മാസം കൊണ്ട് 73 പുസ്തകം മുതൽ 2 പുസ്തകം വരെ വായിച്ചവരുണ്ടായിരുന്നു. ഒരു വായനശാല ഒരു ദേശത്തെ നിർമ്മിച്ചതിന്റെ 75 വർഷങ്ങൾ. ഇരിഞ്ചയത്തെ എഴുത്തുകാർ എന്ന് വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതാമെന്ന് തോന്നിയിട്ടുണ്ട്. വി ഷെനിലാൽ, അസീം താനിമൂട്, ഷിനു, അങ്ങനെ ഇരിഞ്ചയം തൊട്ടും തലോടിയും വളർത്തി വലുതാക്കിയ എത്ര പേർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രന്ഥശാല എങ്ങനെയാണ് ഒരു ദേശത്തെ സ്വാധീനിക്കുന്നത്? അങ്ങനെ എത്രയോ ഗ്രന്ഥശാലകളുണ്ട്. എന്നാലും എന്തുകൊണ്ടോ പ്രിയം ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറിയോട് തന്നെയാണ്.

പുറകോട്ടൊഴുകുന്ന പുഴകൾ എന്ന പേരിൽ ഒരു കഥ എഴുതണം. കവിതയായാലും മതി. ഇനി ഒരാൾ ഇങ്ങനൊരു നോവൽ എഴുതുകയാണെന്ന് കരുതൂ. പുറകോട്ടൊഴുകുന്ന ഗംഗ എത്ര എഴുതിയാലാണ് തീരുക? എന്തൊക്കെ എഴുതിയാലാണ് തീരുക? എഴുതി എഴുതി ഈ നദി ഇതാ എന്നെ ഭഗീരഥന് മുന്നിൽ കൊണ്ടു നിർത്തുന്നു. ഞാൻ അയാളോട് ചോദിക്കുന്നു, എന്തിനായിരുന്നു ഇത്രയും യജ്ഞം? പ്രയത്നത്തിന് അർത്ഥമുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? നോക്ക്, കാലങ്ങൾ താണ്ടിപ്പോയ ഗംഗ എത്രമേൽ മലിനമായിരിക്കുന്നു. ഒരു തിരിച്ചുപോക്ക് അത് കൊതിക്കുന്നുണ്ട്. ഭയം നിന്നെയാണ് ഭഗീരഥ. വീണ്ടും നീയൊരു ദുരന്തത്തിന് കൂട്ടു നിൽക്കരുത്. ആകാശത്തിന്റെ അപാരതകളിൽ എവിടെയോ വിശുദ്ധിയോടെ മേഘക്കൂടാരങ്ങളിലൂടെ ഒഴുകിയ ഒരു പുഴ. മലിനമായ പുളിനോപാന്തങ്ങളിലേക്ക് നീ അതിനെ തിരിച്ചു വിളിക്കരുത്. ആകാശം ഗംഗയെ തിരിച്ചു വിളിക്കുന്നു. ഭഗീരഥ, തിരിച്ചു കയറാനുള്ള വാതിലുകളെ വിലക്കാതിരിക്കുക. അത് ഉറവിടം തേടി തിരിച്ചു പൊയ്ക്കൊള്ളട്ടെ. സ്വയം വിശുദ്ധമാകട്ടെ.

ഒരു തിരിച്ചുപോക്ക്. എല്ലാവരും കൊതിക്കുന്നുണ്ടാകുമോ? അറിഞ്ഞുകൂടാ. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്നൊരു കവിതാ സമാഹാരമുണ്ട്. പ്രിയ കവി അസീം താന്നിമൂടിൻ്റെതാണ്. കവിതയുടെ ശീർഷകം ഒന്നുകൂടി കേട്ടു നോക്കൂ. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത്. എന്തൊരെഴുത്താണ്! കവിതയുടേതല്ലാത്ത തരത്തിൽ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കെട്ട ലോകത്ത് ചില്ല വീശി സ്വയം പൂത്തു നിന്നിട്ട് അർത്ഥമെന്ത്? വരിക, തിരികെ വരിക, ഈ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെത്തുക. ജന്മം കൊടുത്ത ഓരോന്നും അങ്ങനെ തിരികെ വിളിക്കപ്പെട്ടാൽ എങ്ങനെയാവും? മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന അസീം താന്നിമൂടിൻ്റെ കവിത വീണ്ടും വീണ്ടും വായിക്കാൻ എന്നെ തിരികെ വിളിക്കുന്നു. ആവർത്തനത്തിൽ ഒട്ടും വിരസമല്ലാതെ ഞാനത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുന്നു.

അപ്പുറം പോകാൻ പാടില്ലെന്ന് വിധിച്ച് കരാറുകൾ എടുത്തു കാണിച്ച് ലംഘിക്കാൻ പോവുകയാണെന്ന് കൽപ്പിച്ച് കാറ്റായാൽ മതിയായിരുന്നു. മലയായിരുന്നെങ്കിലും വെയിലായിരുന്നെങ്കിലും മതിയായിരുന്നു. അണകെട്ടി തടയില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഏറാൻ മൂളിക്കൊണ്ട് തടഞ്ഞു ചുറ്റിക്കൊണ്ട് ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്തു വിഴച്ചെന്നേ? കൊന്നവരോടും കൊല്ലാൻ പോകുന്നവരോടും അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു പുഴയുടെ വിലാപമെന്ന് കവിതയ്ക്ക് പേരിടാൻ തോന്നി. പക്ഷേ സൈന്ധവശോകം എന്ന കവിതയാണ്. ഞാനത് രണ്ടു മൂന്ന് വട്ടം വായിച്ചു. എന്തൊക്കെയോ എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട്. വായിച്ചാൽ നിങ്ങൾക്കും കൊള്ളും, കൊള്ളാതിരിക്കില്ല. കാരണം കൊന്നവരോടും കൊല്ലാൻ പോകുന്നവരോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ എന്ത് പിഴച്ചു?